നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 1, 2026 മെയ് 15, വെള്ളിയാഴ്ച ദിവസം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:34. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്മകൾ നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6:26. റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്ത നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ നിയമന കത്ത് കൈമാറി. ഇന്നലെ വൈകിട്ട് പാർലമെന്ററി പാർട്ടി യോഗത്തിനുശേഷം സഖ്യകക്ഷികളോടക്കം പിന്തുണയ്ക്കുന്ന എംഎൽഎമാരുടെ കത്തുകൾ സതീശൻ ഗവർണർക്ക് സമർപ്പിച്ച് മന്ത്രിസഭ രൂപീകരണത്തിന് അവകാശമുന്നയിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് ആരംഭിക്കും. സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് യു എയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ബ്രിക്സ് രാജ്യങ്ങൾ സുസ്ഥിര വികസനവും സാമ്പത്തിക ഭദ്രതയും ബഹുമുഖ പ്രശ്നപരിഹാരവും ശക്തിപ്പെടുത്താൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യമന്ത്രിമാരോടും പ്രതിനിധി സംഘത്തലവന്മാരോടും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. നീറ്റ് പരീക്ഷ സുഗമമായും കാര്യക്ഷമമായും നടത്തുന്നതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് യോഗം വിശദ ചർച്ച നടത്തി. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സിബിഐ ഇന്നലെ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. അഹല്യനഗർ സ്വദേശി ധനഞ്ജയ് ലോഗണ്ടെ, പൂനെ സ്വദേശി മനീഷ വക്മാരെ എന്നിവരെയാണ് അറസ്റ്റിലായത്. കരിപ്പൂരിൽ നിന്ന് 3-ാമത്തെയും 4-ാമത്തെയും ഹജ്ജ് വിമാനങ്ങൾ ഇന്നലെ രാത്രി ജിദ്ദയിലേക്ക് പോയി. വനിതാ തീർത്ഥാടകർ മാത്രമായിരുന്നു 2 വിമാനങ്ങളിലെയും യാത്രക്കാർ. മെഹ്റമില്ലാത്ത വനിതാ തീർത്ഥാടകരുടെ 3-ാമത്തെ വിമാനം നാളെ പുലർച്ചെ 12:20 പുറപ്പെടും. ആകാശവാണി ദേശീയ തലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച സാഹിത്യോത്സവം ലെഗസി 2026 സമാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് പ്രഭാതഭക്ഷണം നൽകുന്ന പദ്ധതി June 1 ആരംഭിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം അറിയിച്ചു. പദ്ധതി ആരംഭിക്കുന്നതിന് നടപടികൾ വേഗത്തിലാക്കാൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ് നിർദ്ദേശം നൽകി.
0: ന്യൂസ് റെയിൻബോ.

ആരാധന. മനസ്സും ശരീരവും ഏകാഗ്രമാകാൻ തെല്ലുനേരം ധ്യാനനിരതം.

എല്ലാവരുടെയും ഉള്ളിൽ ഒരു സുവാർത്തയുണ്ട്. ഈ സുവാർത്ത എന്തെന്നും നിങ്ങൾക്ക് എന്ത് മഹത്വം കൈവരിക്കാം എന്നും നിങ്ങൾക്കെത്രമാത്രം സ്നേഹിക്കാൻ കഴിയും എന്നും നിങ്ങൾക്ക് എന്ത് നേട്ടം കൈവരിക്കാൻ കഴിയുമെന്നും നിങ്ങളുടെ കഴിവെന്താണെന്നുമുള്ളത് നിങ്ങൾക്കറിയില്ല.

ഒന്നാമത്തെ പൂജ വിരാട് പൂജയാണ്. നമ്മുടെ ചുറ്റുമുള്ളവരെ പൂജിക്കൽ, അവരെ പൂജിക്കുക. സ്വാമി വിവേകാനന്ദ.

0: ടൈം ചെക്ക് റേഡിയോ ടൈം. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 15:38.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ബെഡ് കോഫി റെഡി.

അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അന്ത്യമാണ്. ഇത് പക്ഷേ തുടക്കമാണ്, നമ്മുടെ ബെഡ് കോഫിയുടെ തുടക്കമാണ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, സൂപ്പർ മോർണിംഗ്. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ടാണ്, 7 മണിവരെ പ്രിയപ്പെട്ടവർക്കൊപ്പം. ഇഫ് യു ഫെയിൽ ഇൻ കോപ്പിയിങ് ഫ്രം എ മാസ്റ്റർ, യു സക്സീഡ് ഇൻ പേർട്ടിങ് എൻ ഒറിജിനൽ ആർട്ട്. ഗുരുതുല്യനായ ഒരു വ്യക്തിയെ അനുകരിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ പുതിയ ഒരു വ്യക്തിത്വത്തിൻ്റെ, പുതിയ ഒരു കലയുടെ തുടക്കമാകുമത്. ഈ സംഗതി ഒരു ഗുരു തന്നെ തൻ്റെ ശിഷ്യന് പറഞ്ഞു കൊടുത്ത കഥയൊന്ന് കേട്ടോളൂ. സ്റ്റുഡൻറ്റിന് മാസ്റ്ററോട് വല്ലാത്തൊരു ആരാധനയായിരുന്നു. അദ്ദേഹത്തിനെ പോലെ തന്നെ ഓരോ കാര്യവും ചെയ്യാൻ കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ബുദ്ധിയും ജ്ഞാനവും തനിക്കും ലഭിക്കും എന്നങ്ങ് വിശ്വസിച്ചു ശിഷ്യൻ. മാസ്റ്റർ വെള്ളവസ്ത്രം മാത്രമേ ധരിച്ചിരുന്നുള്ളൂ. ഇയാളും പതിയെ അങ്ങനെയായി. അദ്ദേഹം കൂടുതലും പഴങ്ങളാണ് ഭക്ഷിച്ചിരുന്നത്. ശിഷ്യനും ആ ഡയറ്റിലേക്ക് അങ്ങ് മാറി. കിടപ്പ് മാസ്റ്ററിനെ പോലെ പുൽപ്പായയിലും ആക്കി. കുറച്ചുനാൾ കഴിഞ്ഞാണ് ഗുരു ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചത്, ഈ ശിഷ്യൻ കാണിക്കുന്ന കാര്യങ്ങൾ. അദ്ദേഹം ശിഷ്യനോട് ചോദിച്ചു, പെട്ടെന്നുള്ള ഈ ജീവിത രീതി മാറ്റത്തിൻ്റെ കാരണം എന്താണെന്ന്. അങ്ങയെപ്പോലെ ആകാൻ, അങ്ങയുടെ അത്രയും ഔന്നത്യത്തിലേക്കുള്ള പടവുകൾ കയറുകയാണ് ഞാൻ. ഈ വെള്ളവസ്ത്രങ്ങൾ എൻ്റെ ലാളിത്യത്തെ കാണിക്കുന്നു. ഫലമൂലാദികൾ മാത്രം ഭക്ഷിക്കുന്നത് ശരീരത്തെ ശുദ്ധീകരിക്കുന്നു. സുഖസൗകര്യങ്ങൾ ത്യജിക്കുന്നത് ആത്മീയതയെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നു അങ്ങയെപ്പോലെ. ഗുരു ചിരിച്ചു ഇത് കേട്ട്. പിന്നെ യുവാവിനെയും കൂട്ടി അടുത്തുള്ള പുൽമേട്ടിലേക്ക് ചെന്നു. അവിടെ ഒരു വെള്ളക്കുതിര മേഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. നീ ആ കുതിരയെ കണ്ടോ? അവൻ്റെ നിറം വെള്ളയാണ്. അവൻ പുല്ല് മാത്രമേ തിന്നുന്നുള്ളൂ. പിന്നെ കുതിരലായത്തിലെ വൈക്കോൽ കിടക്കയിലാണ് ഉറക്കം. അവൻ ജ്ഞാനിയാകും എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ശിഷ്യനും മിണ്ടാട്ടില്ല. മകനെ, നിനക്ക് പറ്റിയതെന്താണെന്നോ? നിന്റെ നോട്ടം മുഴുവനും പുറത്തേക്കാണ്, പുറത്തെ കാര്യങ്ങളിലാണ് നിന്റെ ശ്രദ്ധ. അവ വെറും നിസ്സാരം. നീ നിന്റെ ഉള്ളിലേക്ക് നോക്കണം, നിന്നിലെ നിന്നെ തിരിച്ചറിയണം. അതിലൂടെ മാത്രമേ തനതായ നിലയിൽ ഉയരാൻ കഴിയൂ, അനുകരണത്തിലൂടെ അല്ല. സംഗതി പിടികിട്ടിയല്ലോ ഇല്ലേ? ഓക്കെ, നമ്മളുടെ ആദ്യത്തെ ബ്രേക്ക് വരുന്നു. ഫസ്റ്റ് മ്യൂസിക് ബ്രേക്ക്.

0: what they are doing. Creativity gives hope that there can be a worthwhile idea. Creativity gives the possibility of some sort of achievement to everyone. Creativity makes life more fun and more interesting. സർഗാത്മകത വലിയൊരു പ്രേരകശക്തിയാണ്. കാരണം ആളുകളെ അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ തൽപരരാക്കുന്നു ഈ ഗുണം. അതോടൊപ്പം തന്നെ ലാഭകരമായ ഗുണപ്രദമായ ആശയം ഉണ്ടാകും മുന്നിൽ എന്ന പ്രതീക്ഷയും നൽകുന്നു. ഓരോ വ്യക്തിക്കും എന്തെങ്കിലും തരത്തിലുള്ള വിജയം അഥവാ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യത തെളിക്കുന്നുണ്ട് സർഗശക്തി. കൂടാതെ ജീവിതം കൂടുതൽ രസകരവും സന്തോഷകരവുമാക്കുകയും ചെയ്യുന്നു. യെസ്, സർഗാത്മകത സമ്മാനിക്കുന്ന ഈ ഗുണഗണങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നത് ഒരു സൈക്കോളജിസ്റ്റും എഴുത്തുകാരനും പ്രഭാഷകനുമെല്ലാമായിരുന്ന എഡ്വേർഡ് ഡി ബോണോ. മാൾട്ടയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. സിക്സ് തിങ്കിംഗ് ഹാറ്റ്സ് ആണ് ഏറ്റവും പ്രശസ്തമായ കൃതി. റൈറ്റ്, ഏതാനും മറ്റ് സൃഷ്ടികൾ കൂടി പറയാം. ദി യൂസ് ഓഫ് ലാറ്ററൽ തിങ്കിംഗ്, ദ മെക്കാനിസം ഓഫ് മൈൻഡ്, ടെക്നോളജി ടുഡേ, ചിൽഡ്രൻ സോൾവ് പ്രോബ്ലംസ്, ദ ഹാപ്പിനെസ് പേർപ്പസ്, ഫ്യൂച്ചർ പോസിറ്റീവ്. ഡിയർസ്, സ്റ്റേ വിത്ത് ബെറ്റ് കോഫി ഫോർ മോർ.
1: ടേൺ ഓഫ് ദ ഗുഡ് വൈബ്സ്. This is Rainbow from Kochi 107.5. Musically yours.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.
1: സ്വതന്ത്രമായി നീന്തി നടക്കുന്ന ഒരു മത്സ്യത്തിന് ചൂണ്ടയിൽ കുരുങ്ങിപ്പോയ സഹജീവിയുടെ വേദനയും വെപ്രാളവും മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മനഃശാസ്ത്രജ്ഞനായ കാൾ മെനിംഗർ ആലങ്കാരികമായി പറഞ്ഞ ഈ സംഗതി മനസ്സിലായല്ലോ. യെസ്, അത് തന്നെ. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നവർക്കേ ബന്ധങ്ങളിലും അതുപോലെ മറ്റു മേഖലകളിലുമെല്ലാം മികവ് പുലർത്താൻ കഴിയൂ. അങ്ങനെ ഒരു പ്രത്യേക പ്രശ്നത്തിൽ പെട്ടുപോകുന്നവരുടെ ബുദ്ധിമുട്ട് ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരു സംഘത്തെ ഒരാൾ ഒരു നല്ല പാഠം പഠിപ്പിച്ച കഥയാണ് ബെഡ് കോഫീനി പറയുന്നത്. നമ്മുടെ തേർഡ് സെഗ്മെന്റ്. 1940കളുടെ അവസാന കാലം. പ്രശസ്തമായ ഒരു വിമാന കമ്പനിയുടെ ചെയർമാൻ ആയിരുന്നു ക്യാപ്റ്റൻ എഡി റിക്കൻബാക്കർ. ഇദ്ദേഹം ആ സമയത്ത് ഒരു വല്ലാത്ത പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ്. എന്താണ് പ്രശ്നം? യാത്രക്കാർ നിരന്തരമായി കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എയർലൈൻ കമ്പനിയുടെ ബാഗേജ് ഹാൻഡ്ലിംഗ് വളരെ മോശമാണ്. അതാണ് അവരുടെ പരാതി. ബാഗുകൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു, അതുപോലെ സാധനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. ഇങ്ങനെ അനവധി കംപ്ലൈൻസ് ഉണ്ട്. പലവട്ടം റിക്കൻബാക്കർ മീറ്റിംഗ്സിൽ ഇതേപ്പറ്റി മാനേജർമാരെ ഉപദേശിച്ചു, എല്ലാം കൃത്യമായി നോക്കണമെന്ന്. പക്ഷേ എന്തുകൊണ്ടോ അവരതിലൊരു ചൂടും കാണിച്ചില്ല. പരാതികളാണെങ്കിൽ കൂടി കൂടി വന്നുകൊണ്ടിരുന്നു. കമ്പനിയുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന ഈ പ്രവൃത്തി ഇനിയും തുടരാൻ അനുവദിച്ചാൽ ശരിയാവില്ല എന്നങ്ങ് ഉറപ്പിച്ചു റിക്കൻബാക്കർ. അദ്ദേഹം ഒരു തന്ത്രപരമായ പദ്ധതി ആസൂത്രണം ചെയ്തു. ഒരു സ്പെഷ്യൽ മീറ്റിംഗ് വിളിച്ചു. സാധാരണ എപ്പോഴും നടക്കാറുള്ളിടത്ത് വച്ചിട്ടല്ല, ദൂരെ മറ്റൊരു സംസ്ഥാനത്ത്, മയാമി, അവിടെ വച്ച്. അങ്ങനെ മീറ്റിംഗ് തീരുമാനിച്ചതിൻ്റെ തലേദിവസം മാനേജർമാരെല്ലാവരും അവരുടെ എയർലൈനിൽ തന്നെ മയാമിയിലേക്ക് പറന്നു. മയാമി എയർപോർട്ടിൽ വെച്ച് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു ഇവരുടെ ബാഗേജ് ഹോട്ടൽ റൂമിൽ എത്തിക്കുമെന്ന്. മാനേജർമാർ ആടിപ്പാടി ഹോട്ടലിലേക്ക് പോയി. ക്യാപ്റ്റൻ എഡി റിക്കൻബാക്കറുടെ പ്രത്യേക നിഷ്കർഷയിൽ ഇവരുടെ ബാഗുകളെല്ലാം ഒരു സെപ്പറേറ്റ് റൂമിലേക്ക് മാറ്റിയിരുന്നു, എയർപോർട്ടിൽ തന്നെയുള്ള ഒരു റൂമിലേക്ക്. കടുത്ത വേനലാണ് കേട്ടോ. മയാമിയിലെ കാലാവസ്ഥയാണെങ്കിൽ ഏകദേശം നമ്മുടേതുപോലെയാണ്. നല്ല ചൂടും വിയർപ്പും. അപ്പോൾ ഊഹിച്ചോളൂ അവരുടെ അവസ്ഥ എന്തായിരിക്കുന്നു. നമുക്കിപ്പോൾ അത് ശരിക്കും മനസ്സിലാവുന്നുമുണ്ട്. എന്നാ ഹോട്ടലിൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ടായിരുന്നതുമില്ല. റിക്കൻബാക്കർ മനഃപൂർവ്വം തിരഞ്ഞെടുത്തത് തന്നെയാണ് ആ ഹോട്ടൽ. സഹിക്കാൻ വയ്യാത്ത ചൂട്, AC ഇല്ല. എങ്ങനെ ഉറങ്ങും രാത്രി, എങ്ങനെ കിടക്കും? റൂമിൽ വെറുതെ ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ള ആ രാത്രി എങ്ങനെയൊക്കെയോ ഇവരെ കഴിച്ചുകൂട്ടി മാനേജർമാർ. മാറാനായിട്ട് ഒരു ഡ്രസ്സ് പോലുമില്ല, എല്ലാം ബാഗിനകത്തല്ലേ. പിറ്റേന്ന് മീറ്റിങ്ങിന് വന്ന മാനേജർമാരെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. നല്ല വില കൂടിയ സൂട്ടൊക്കെ ഇട്ട് നീറ്റ് ആൻഡ് ക്ലീനായി വരാറുള്ളവർ മുഷിഞ്ഞു ചുളിഞ്ഞ ഡ്രസ്സും ഷേവ് ചെയ്യാത്ത മുഖവും ഒക്കെ ആയിട്ടാണ് എത്തിയത്. അന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് തിരികെ ഹോട്ടൽ റൂമിൽ എത്തിയപ്പോഴും ഇവരുടെ ബാഗും സാധനങ്ങളും ഒന്നും വന്നില്ല. അവസാനം പിറ്റേന്ന് വെളുപ്പിന് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഓരോരുത്തരുടെയും മുറിയുടെ വാതിലിൽ ശക്തമായി ഇടിച്ച് വാതിൽ തുറപ്പിച്ച് ബാഗെല്ലാം കൊണ്ടുകൊടുത്തു. പിറ്റേന്നത്തെ മീറ്റിങ്ങിൻ്റെ മോർണിംഗ് സെഷൻ റിക്കൻബാക്കർ തുടങ്ങിയത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നല്ല രീതിയിൽ കൃത്യമായി ബാഗേജ് കൈകാര്യം ചെയ്യാതിരുന്നത് കൊണ്ട് കസ്റ്റമേഴ്സ് എത്രമാത്രം ബുദ്ധിമുട്ടി കാണുമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. യെസ്, യാത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവനവനുകൂടി വന്നാലേ തൻ്റെ സ്റ്റാഫ് നേരെ ചൊവ്വേ പ്രവർത്തി

0: പ്രവർത്തിക്കുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വളരെ ഇഫക്റ്റീവായ രീതിയിൽ എഡി റിക്കൻബാക്കർ അവരെ ഈ പാഠം പഠിപ്പിച്ചത്. ഡിയേഴ്സ്, ഒരാളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ ആ അവസ്ഥകളിലൂടെ കടന്നു പോകണമെന്നൊന്നുമില്ല, അതിനോട് താതാത്മ്യം പ്രാപിക്കാനുള്ള, കൃത്യമായി തിരിച്ചറിയാനുള്ള എംപത്തറ്റിക്കായ മനസ്സുണ്ടായാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റിക്കൻബാക്കർ മെത്തേഡിൻ്റെ ആവശ്യമൊന്നും വരില്ല. ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം. മ്യൂസിക് ബ്രേക്ക്.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ ബെഡ് കോഫി.

ബിറ്റ്സ് പിലാനിയിൽ നിന്ന് ബിരുദം, പിന്നെ IIM അഹമ്മദാബാദിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ. ലോകപ്രശസ്തമായ ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പഠിച്ച ഒരാളെ തേടി പ്രമുഖ കമ്പനികളിൽ നിന്നും ആകർഷകമായ ജോലി ഓഫറുകൾ വരും, സ്വാഭാവികമായും വരും. അതെല്ലാം വേണ്ട എന്ന് വെച്ച് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി ജീവിച്ചോളാം എന്ന് പറയുന്നു ഈ വ്യക്തി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? പക്ഷെ വിശ്വസിക്കണം. ഇദ്ദേഹത്തിൻ്റെ പേര് ശരത് ബാബു എഴുമലൈ, സ്ഥലം ചെന്നൈ. ആ കഥ പറയുന്നത് ബെഡ് കോഫിയുടെ എല്ലാ സെഗ്മെന്റ്. ചെന്നൈയിലെ മടിപ്പാക്കത്തുള്ള ചേരിയിൽ നിന്നാണ് ശരത് ബാബുവിൻ്റെ ജീവിതകഥ തുടങ്ങുന്നത്. ദാരിദ്ര്യത്തിന് നടുവിൽ നാല് സഹോദരങ്ങൾക്കൊപ്പമുള്ള ജീവിതം. തൻ്റെ അഞ്ച് മക്കൾക്കായി ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നേരെ ചൊവ്വെ കൊടുക്കാൻ പാടുപെടുന്നു അമ്മ ദീപാരമണി. അത് രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കി

എടുക്കുന്ന ചൂടുള്ള ഇഡ്ഡലിയുമായി അമ്മ ഇറങ്ങും. വീടുകളും കടകളും കയറി ഇറങ്ങി അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ടാണ് ആ അമ്മ കുട്ടികളെ വളർത്തിയത്. രാവിലത്തെ ഈ ജോലി കഴിഞ്ഞ്, ഇഡ്ഡലി വിൽക്കുന്ന ജോലി കഴിഞ്ഞ്, സ്കൂളിൽ ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്ന ജോലിക്ക് പോകും. അത് കഴിഞ്ഞ് വൈകിട്ട് വയോജന വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാൻ പോകും. അങ്ങനെ മൂന്ന് തരം ജോലികൾ ചെയ്താണ് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്ന ദീപാരമണി കുട്ടികളെ നോക്കിയത്. അമ്മയുടെ ഈ കഷ്ടപ്പാട് കണ്ട് ശരത് ബാബു ഒരു ഉറച്ച തീരുമാനമെടുത്തിരുന്നു. നല്ലവണ്ണം പഠിച്ച് നല്ല ജോലി സമ്പാദിച്ച് അമ്മയെ സഹായിക്കണം, അവർക്ക് വിശ്രമിക്കാൻ അവസരമൊരുക്കണം എന്ന്. താൻ ജീവിക്കുന്ന ചേരിയിലെ സാഹചര്യങ്ങളോ കുടുംബത്തിലെ ദാരിദ്ര്യമോ ഒന്നും അവൻ്റെ ലക്ഷ്യത്തിൽ ഒരിളക്കവും വരുത്തിയില്ല. കിങ്സ് മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അവിടുത്തെ ഏറ്റവും മിടുക്കനായ സ്റ്റുഡൻ്റ് ആയിരുന്നു ശരത്. ആ മിടുക്ക് ആൾക്ക് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് ബിറ്റ്സ് പിലാനിയിൽ ഡിഗ്രി ചെയ്യാനായ അവസരം ഒരുക്കി. കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു ബ്രാഞ്ച്. അവിടെ നിന്ന് ബിരുദമെടുത്തതിന് ശേഷം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദിൽ നിന്ന് MBA, ദാറ്റ് ടു വിത്ത് ഗോൾഡ് മെഡൽ. ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലികളാണ് ഓഫീസായി കിട്ടിയത് പലയിടത്തു നിന്നും. പക്ഷേ വന്ന വഴികൾ മറന്ന്, താൻ വന്ന വഴികൾ മറന്ന് വിദേശത്തേക്ക് പറക്കാൻ തയ്യാറായില്ല ശരത് ബാബു. കുട്ടിക്കാലം മുതലേ അനുഭവിച്ചു വന്ന ദാരിദ്ര്യത്തിൻ്റെ വിലാപമായിരുന്നു അയാളുടെ കാതുകളിൽ. വീടുകളിൽ കയറി ഇറങ്ങി ഇഡ്ഡലി വിറ്റ് തങ്ങളെ പഠിപ്പിച്ച അമ്മയുടെ അധ്വാനത്തിൻ്റെ മഹത്വമാണ് ആ യുവാവിൻ്റെ മനസ്സിൽ നിറഞ്ഞു തന്നിരുന്നത്. ആ പാത തന്നെ പിന്തുടരാനാണ് ശരത് ആഗ്രഹിച്ചതും. ഈയൊരു തീരുമാനം അമ്മയെയും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഓക്കെ, അങ്ങനെ ചെന്നൈയിൽ ശരത് ബാബു ഒരു റെസ്റ്റോറൻ്റ് ആരംഭിച്ചു. ഇഡ്ഡലി ആയിരുന്നു അവിടുത്തെ പ്രധാന ഐറ്റം. യെസ്, ആവി പറക്കുന്ന സോഫ്റ്റായ ഇഡ്ഡലിയുടെ പെരുമ പരക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. ഈ റെസ്റ്റോറൻ്റ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നതറിഞ്ഞ് ശരത് ബാബുവിന് പല സ്ഥാപനങ്ങളും പണം ഓഫർ ചെയ്തിരുന്നു സംരംഭം തുടങ്ങാനായിട്ട്. പക്ഷേ ചെറിയ രീതിയിൽ തന്നെ തുടങ്ങി സ്വന്തം നിലയിൽ വളരണം എന്നായിരുന്നു പുള്ളിക്കാരൻ്റെ ഇഷ്ടം. കൂടാതെ അധികം വിദ്യാഭ്യാസമൊന്നും കിട്ടാതെ പോയ, അതുപോലെ ജീവിക്കാൻ പാടുപെടുന്ന മനുഷ്യർക്ക് അവിടെ ജോലി കൊടുക്കുകയും വേണം. അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു ആൾക്ക്. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും പണം സ്വീകരിച്ചാൽ അവരോട് ഒരു ബാധ്യത വന്നാലോ, തൻ്റെ ഇഷ്ടത്തിന് ജോലിക്കാരെ എടുക്കാൻ ബുദ്ധിമുട്ടായാലോ എന്നൊക്കെയുള്ള ചിന്തയും ഈ പണം ഓഫേഴ്സ് നിരസിക്കുന്നതിന് കാരണമായി. എത്ര നല്ല മനസ്സാണല്ലേ. ഓക്കെ, പറഞ്ഞതുപോലെ റെസ്റ്റോറൻറ്റിൻ്റെയും അവിടുത്തെ ആഹാരത്തിൻ്റെയും പ്രശസ്തി ചെന്നൈ കടന്ന് ഹൈദരാബാദിലും ജയ്പൂരിലും ഗോവയിലും ഒക്കെ എത്തി. പതിയെ അവിടെയെല്ലാം ശാഖകളായി. 300-ൽ പരം ആളുകൾക്ക് ജോലി നൽകാനായി. അവരിൽ ഭൂരിഭാഗവും സ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാത്തവരാണ്. അവരെ പരിശീലിപ്പിച്ച് സ്വന്തം മികവ് തിരിച്ചറിയാൻ സഹായിച്ചു ശരത് ബാബു. കൂടുതൽ കഴിവുള്ളവരെ ഉത്തരവാദിത്വപ്പെട്ട പൊസിഷൻസിൽ നിയമിച്ചു. അവരെ എല്ലാവരെയും സ്വാഭിമാനമുള്ളവരാക്കി എന്നതാണ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്. പണത്തിനും അധികാരത്തിനും ഒക്കെ അപ്പുറത്ത് മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നയാളാണ് ശരത് ബാബു. ദാരിദ്ര്യമില്ലാത്ത ഇന്ത്യ എന്ന തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായിട്ട് ഹങ്കർ ഫ്രീ ഫൗണ്ടേഷൻ എന്നൊരു സംരംഭവും തുടങ്ങിയ ആൾ. എല്ലാ വർഷവും ഒക്ടോബർ 10 വിശപ്പുരഹിത ദിനമായി ആചരിച്ചു വരുന്നുണ്ട് ആ ഫൗണ്ടേഷനെ കണക്ട് ചെയ്ത്. അതുപോലെ ഈ ഫൗണ്ടേഷൻ വഴി ധാരാളം അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും പിന്നെ ചെന്നൈ, കോയമ്പത്തൂർ, സേലം, ഭാവ്നഗർ, ഗോവ എന്നിവിടങ്ങളിലെ സ്പെഷ്യൽ സ്കൂൾസിലും ഭക്ഷണം എത്തിക്കുന്നുണ്ട്. യെസ്, അമ്മ ഇഡ്ഡലി ഉണ്ടാക്കുന്നിടത്ത് നിന്നാണ് താൻ അധ്വാനത്തിൻ്റെ വിലയും മഹത്വവും എന്താണ് എന്ന് പഠിച്ചത് എന്ന് പറയുന്നു ശരത് ബാബു എന്ന ഈ യുവ സംരംഭകൻ. ഒട്ടേറെ ചെറുപ്പക്കാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ മാർഗനിർദ്ദേശങ്ങൾ കൂടി നൽകി വരുന്നുണ്ട് ശരത് ബാബു. ആ ശരത് ബാബു എഴുമലൈ നമുക്കും ഒരു മാതൃക. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ സോഷ്യൽ മീഡിയയിലും വെബ്സൈറ്റ്സിലും അവൈലബിൾ ആണ് കേട്ടോ. ആൻഡ് ഇത്രയൊക്കെയാണ് ഇന്ന് പറയാനുണ്ടായിരുന്ന വിശേഷങ്ങൾ. സമയത്തെ ബഹുമാനിച്ചുകൊണ്ടാണല്ലോ നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് നമ്മളിനി നാളെ നമുക്ക് അനുവദിക്കപ്പെട്ട ടൈമിൽ ഇവിടെ കൂടിയിരിക്കും, ഉറപ്പായും കൂടിയിരിക്കും. അപ്പോൾ ശരി ജങ്കാദീസ്, ദിസ് ഇസ് സുരേഷ് കാഞ്ഞിരക്കാട് സൈനിങ് ഓഫ് ഫ്രം ബെഡ് കോഫി ആൻഡ് വിഷ് യു ഓൾ എ ഫാന്റാസ്റ്റിക് ഡേ. 107.5 FM Rainbow.

അതിരുകളില്ലാത്ത ആകാശം പോലെ, അണമുറിയാത്ത ധാര പോലെ, സംഗീതത്തിന്റെ തേന്മഴ പൊഴിച്ചുകൊണ്ട് റെയിൻബോ FM കൊച്ചി 107.5 ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളെ കുറിച്ചുള്ള പ്രോഗ്രാം ഹൈലൈറ്റ്സിലേക്ക്. ഈ പ്രോഗ്രാം ഹൈലൈറ്റ്സിന് ശേഷം കേൾക്കാം സ്വാഗതം കൊച്ചി ലിസണേഴ്സ് ചോയ്സ് നിത്യഹരിത സുന്ദരഗാനങ്ങളുടെ സുവർണ ലോകം. പള്ളുരുത്തി സ്വദേശിനി ഗിരിജ തങ്കപ്പൻ തിരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങളുമായാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചി ലിസണേഴ്സ് ചോയ്സ് പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ അരികിലേക്ക് എത്തുന്നത്. രാവിലെ 8:30 പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ യാത്രാവിശേഷങ്ങളും അവരുടെ പ്രിയപ്പെട്ട ഗാനങ്ങളുമായി എത്തുന്ന തത്സമയ ഫോൺ ഇൻ പരിപാടി സവാരി ടൈം. 11:00 ഉലകം ചുറ്റിയൊരു സഞ്ചാരം, ഉലക സഞ്ചാരം. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ വിളിച്ച് ആവശ്യപ്പെടാവുന്ന ഫോൺ ഇൻ പ്രോഗ്രാം യുവർ ചോയ്സ് എത്തുന്ന നേരം ഉച്ചയ്ക്ക് 12:00.

വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ വിത് ബാദിറിലെ പരിപാടിയിൽ കേൾക്കാം. 5 മണിക്ക് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. രാത്രി 8 മണിക്ക് വെസ്റ്റേൺ മ്യൂസിക് ട്രാക്സുമായി എത്തുന്നു റെയിൻബോ റോക്സ്. 9 മണിക്ക് മ്യൂസിക് ബംഗാളി. രാത്രി 11 മണിക്ക് ഹിന്ദിയിൽ വാർത്തകളും തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകളും കേൾക്കാം. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി എന്നും എന്നെന്നും ശ്രോതാക്കൾക്കൊപ്പം റെയിൻബോ എഫ് എം കൊച്ചി 107.5.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സ്വാഗതം.
2: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.
2: നമസ്കാരം, സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ. സമയം 7 മണി കഴിഞ്ഞ 2 മിനിറ്റും 14 സെക്കൻഡും ആയിരിക്കുകയാണ്. ഇന്ന് May 15 വെള്ളിയാഴ്ച ദിവസം, മലയാള മാസം എടുക്കുകയാണെങ്കിൽ ഇടവം 1, അതായത് മലയാള മാസത്തിലെ ആദ്യത്തെ ദിനം കൂടിയാണ്. ഒരു പുതിയ മാസത്തിലെ ഒരു പുതിയ തുടക്കം കൂടിയാണ് ഇന്ന്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്മകൾ നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചി ലിസണേഴ്സ് ചോയ്സ്. പള്ളുരുത്തി സ്വദേശിനിയായ ഗിരിജ തങ്കപ്പൻ തിരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയുടെ യാത്ര. പ്രിയരോടൊപ്പം കൂടെ ഞാൻ ജലീൽ. ഇതാ ആപൽ പാണ്ഡവനായ ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള ഒരു ഭക്തിഗാനമാണ് ആദ്യമായി ശ്രോതാക്കളുടെ കാതോരം എത്തുന്നത്. സുജാത എന്ന ചിത്രത്തിന് വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതിയ വരികൾക്ക് രവീന്ദ്രജീൻ സംഗീതം നൽകിയിരിക്കുന്നു. പാടുന്നത് പ്രശസ്ത ഹിന്ദി ഗായിക ഹേമലതയാണ്. മനുഷ്യർ അധർമ്മത്തിന്റെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ കഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾക്കായി അഭയവും ആശ്രയവും നൽകൂ ഭഗവാനേ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നും പ്രിയ ശ്രോതാക്കളോട് ഒരു കുഞ്ഞു ചോദ്യം ചോദിക്കുകയാണ്. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ അവസാന ഗാനത്തിന് തൊട്ട് മുമ്പ് കേൾപ്പിക്കാൻ പോകുന്ന ഗാനമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ സൂചനകളിലൂടെ കണ്ടെത്തേണ്ടത്. അതിൻ്റെ സൂചനകൾ ഇപ്രകാരമാണ്. പ്രശസ്തമായ പ്രണയ ജോഡികളുടെ പേരാണ് ഈ ഗാനം ഉൾപ്പെട്ട ചലച്ചിത്രത്തിൻ്റെ പേര്. 1960കളുടെ ആദ്യ ഭാഗത്താണ് ഈ ഗാനം പുറത്തിറങ്ങിയത്. പി ഭാസ്കരനും MS ബാബുരാജുമാണ് ഈ ഗാനം ഒരുക്കിയത്. ഇനിയൊരു സൂചന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആഹാരവും സ്വർണവും ഇഷ്ടം പോലെ ലോകത്തിലുണ്ടാവും, കരുണ മാത്രമാണ് ഈ ലോകത്തിൽ തീരെ ഇല്ലാത്തത്. ഈ ഗാനത്തിൻ്റെ ആശയം ഇതാണ്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായെങ്കിൽ വേഗം തന്നെ അയച്ചോളൂ. റെയിൻബോ FM കൊച്ചിയുടെ ഫേസ്ബുക്ക് പേജിന് താഴെ, അതായത് സ്വാഗതം കൊച്ചിയുടെ ആ ഒരു പോസ്റ്റിന് താഴെ കമന്റുകളായി. കമുകര പുരുഷോത്തമനും പി സുശീലയും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. തങ്കക്കുടം എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനമൊരുക്കിയത് പി ഭാസ്കരനും MS ബാബുരാജും ചേർന്നാണ്. ഈ ലോകത്തിനെ രക്ഷിക്കാൻ കാളിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിമിഷിഹായെ ഈ ഗാനം വാഴ്ത്തുന്നു. പാപികളുടെ പാപഭാരം ഏറ്റെടുത്ത് അവർക്ക് അത്താണിയാവുന്ന യേശു നായകൻ.

സഫാ മർവ മലയുടെ ചോട്ടിൽ സാഫല്യം നേടിയ ലക്ഷ്യങ്ങൾ, അതാ മക്കയിലെയും മദീനയിലെയും പുണ്യമായ അനുഗ്രഹത്തിനായി എത്തുകയാണ്. വിശുദ്ധ ഖുർആന്റെ വാക്യങ്ങൾ എല്ലാ മനുഷ്യരുടെയും കരളിലെ കറകൾ കഴുകി മാറ്റുന്നു. അല്ലാഹുവേ, നിന്റെ അരുൾ മാത്രമാണ് സത്യം. സംസം കിണറ്റിലെ പുണ്യതീർത്ഥം എന്നെന്നും വിശ്വാസികൾക്ക് തണലായും തുണയായും മാറുന്നു. ചിത്രം ഹർഷ ബാഷ്പം. ഖാൻ സാഹിബിന്റെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകി. യേശുദാസ് പാടുന്നു.

പ്രിയരെ, സ്വാഗതം കൊച്ചിയിൽ. ഇനിയെത്തുന്ന ഗാനം പി ഭാസ്കരനും എ ടി ഉമ്മറും ചേർന്നൊരുക്കിയ ഗാനം. ബി വസന്തയും പി മാധുരിയും സംഘവും ചേർന്ന് പാടുന്നു. ചിത്രം തീർത്ഥയാത്ര. ലോകത്തിലെ ചരാചരങ്ങൾക്കും അമ്മയായ ദേവി, കരുണാരൂപിണിയായി എന്നെന്നും എനിക്ക് അഭയം നൽകണേ. കാവിൽ ഭഗവതിയായും ശാർക്കര ഭഗവതിയായും അമ്മേ, നീയല്ലേ അനുഗ്രഹം ചൊരിയുന്നത്. സ്വർലോകത്തിലെ ദേവന്മാർ പോലും വന്ദിക്കുന്ന ശ്രീദേവി, നിന്റെ കാലടികളാണ് അടിയൻ എന്നും ആശ്രയം. തലയ്ക്കുമീതിയൊരു തണലായി തമ്പുരാട്ടി എന്നെന്നും കാത്തുകൊള്ളണമേ.

പള്ളുരുത്തി സ്വദേശിനി ഗിരിജാ തെങ്കപ്പൻ തിരഞ്ഞെടുത്ത ഗാനങ്ങളോടെയാണ് സ്വാഗതം കൊച്ചിയുടെ യാത്ര. പ്രിയരോടൊപ്പം കൂടെ ജലീൽ. പ്രിയരെ, ഇനി നമുക്ക് കേൾക്കാം പി സുശീല പാടിയ ഒരു ഗാനം. ചിത്രം അരനാഴിക നേരം. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 47 സെക്കൻഡും. പ്രിയരെ, ഇനി സ്വാഗതം കൊച്ചിയിൽ ചെറിയൊരു ഇടവേള എടുക്കുകയാണ്. 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200-ഓളം പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ശ്രീ മോദി ഇന്ന് UAE യിലെത്തും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. 2-ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളും ശ്രീ നരേന്ദ്രമോദി സന്ദർശിക്കും. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: भारत सरकार ने कई इफेक्टिव स्टेप्स लिए हैं जिसके चलते हमारे पास पेट्रोल, डीजल, LPG और नेचुरल गैस के पर्याप्त स्टॉक्स अवेलेबल है. हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर ऑपरेट कर रही हैं और LPG प्रोडक्शन भी इंक्रीज किया जा चुका है. हमारे किसी भी रिटेल आउटलेट पर और LPG डिस्ट्रीब्यूटरशिप पर कोई ड्राई आउट रिपोर्टेड नहीं है. सब जगह पर नॉर्मल ऑपरेशन चल रहे हैं.
0: രാജ്യത്തെ സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം ഇനി മുതൽ പരമാവധി 100 കിലോഗ്രാം സ്വർണം മാത്രമേ കൊണ്ടുവരാനാകൂ എന്ന് കേന്ദ്ര സർക്കാർ. ഇതു സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. പദ്ധതിക്ക് കീഴിൽ ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തന നിലയും ശേഷിയും പരിശോധിക്കുന്നതിനായി DGFT നേരിട്ടുള്ള പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻപ് അനുമതി ലഭിച്ചവർ നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത തവണ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂവെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. യൂറോപ്യൻ കമ്മീഷൻ ഡെലിഗേറ്റഡ് റെഗുലേഷന് അനുസൃതമായി ഇന്ത്യ നടപ്പിലാക്കിയ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളെ തുടർന്നാണ് തീരുമാനം. 2026 സെപ്റ്റംബർ മുതൽ മൃഗജന്യ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യാൻ അനുമതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെട്ടിരുന്നില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചത് രാജ്യത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയ്ക്ക് വലിയൊരു നേട്ടമാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ബഹുരാഷ്ട്രവാദം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സമാധാനവും സുരക്ഷയും ആഗോള വ്യവസ്ഥയുടെ പ്രധാന ഘടകമായി തുടരുന്നതായി ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിന് സ്വയം പര്യാപ്തതയും ഐക്യവും അനിവാര്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്ര സംഭാഷണമായ കലാം ആന്റ് കവചിന്റെ 3-ാം പതിപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിൽ മറ്റു രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന രാഷ്ട്രം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദുർബലമായി തുടരുമെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി.
2: Self-reliance is not only an economic goal, it is our strategic necessity. A nation that depends excessively on others for critical defense capability remains vulnerable in times of crisis. We must design, develop, produce, maintain and upgrade key systems within our own national ecosystem.
0: ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിലയിരുത്തി. സുഗമവും സുതാര്യവുമായ രീതിയിൽ പരീക്ഷ നടത്തുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങൾ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗം ചർച്ച ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, CBSE ചെയർപേഴ്സൺ തുടങ്ങി മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി സിബിഐ അറസ്റ്റ് ചെയ്തു.

0: പൂനെ സ്വദേശികളാണിവർ. കഴിഞ്ഞ 24 മണിക്കൂറിൽ 14 റെയ്ഡ് നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 ഡൽഹി കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇവരെ 7 പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AAR_തിരുവനന്തപുരം അക്കൌണ്ടിലും @AAR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം നേതാവായി തെരഞ്ഞെടുത്തതിനെ തുടർന്ന് വി ഡി സതീശൻ മറ്റ് മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയോടൊപ്പം മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് UDF വൃത്തങ്ങൾ തിരുവനന്തപുരത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടെ വിവിധ ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ചും വിപുലമായ ചർച്ചകളും സജീവമായി മുന്നേറുകയാണ്. CPIM മുതിർന്ന നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനം. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിനിടെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നത് കാരണവും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോഹി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. ദുരന്തബാധിത പ്രദേശങ്ങളിൽ അടിയന്തരമായി സർവേ നടത്താൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. കേരളത്തിൽ SSLC പരീക്ഷാ ഫലം ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ നമ്മുടെ കേരളം ആപ്പും സജ്ജമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. PHSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3:30 മുതൽ പരീക്ഷാഫലം ഓൺലൈൻ ആയി പരിശോധിക്കാം. നമ്മുടെ കേരളം, സഫലം കൈറ്റ് എന്നീ മൊബൈൽ ആപ്പുകൾ, result.kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ വെബ്സൈറ്റുകൾ എന്നിവയിലൂടെ SSLC പരീക്ഷാഫലം ലഭ്യമാകും. സംസ്ഥാനത്തൊട്ടാകെ 417,497 കുട്ടികളാണ് SSLC പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിനു പുറമെ ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലായി 386 വിദ്യാർത്ഥികളും രജിസ്റ്റർ ചെയ്തിരുന്നു.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 ജയം. പഞ്ചാബ് ഉയർത്തിയ 201 റൺ വിജയലക്ഷ്യം മുംബൈ 4 നഷ്ടത്തിൽ ഒരു പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. മക്കാവുവിൽ നടക്കുന്ന 11th സാന്റ വേൾഡ് കപ്പിൽ ഇന്നലെ വനിതാ 52 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ വുഷു താരം അപർണ ദഹിയയ്ക്ക് സ്വർണം. ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യൻ വിയറ്റ്നാമിന്റെ തീ ഫുവോങ്ങിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അപർണ പരാജയപ്പെടുത്തിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 3rd സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവ് 100 പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13th മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200 പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 35 സെക്കൻഡും. പള്ളുരുത്തി സ്വദേശിനി ഗിരിജ തങ്കപ്പൻ തെരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ സ്വാഗതം കുറിച്ചിയുടെ യാത്ര. പ്രിയരോടൊപ്പം കൂടെ ജലീൽ. പ്രിയരെ, ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചോദ്യം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ഇന്നത്തെ സ്വാഗതം കുച്ചിയിലെ അവസാന ഗാനത്തിന് തൊട്ട് മുമ്പ് നമ്മൾ കേൾപ്പിക്കാൻ പോകുന്ന ആ ഗാനം ഏതാണ് എന്നാണ് സൂചനകളിലൂടെ കണ്ടെത്തേണ്ടത്. പ്രശസ്ത പ്രണയ ജോഡികളുടെ പേരാണ് ഈ ഗാനം ഉൾപ്പെട്ട ചലച്ചിത്രത്തിന്റെ പേര്. 1960കളുടെ ആദ്യ ഭാഗത്താണ് ഈ ഗാനം പുറത്തിറങ്ങിയത്. പി ഭാസ്കരനും MS ബാബുരാജുമാണ് ഈ ഗാനം ഒരുക്കിയത്. ആഹാരവും സ്വർണവും ഇഷ്ടംപോലെ ലോകത്തിലുണ്ടാവും, കരുണ മാത്രമാണ് ഈ ലോകത്തിൽ തീരെയില്ലാത്തത്. ഈ ഗാനത്തിന്റെ ആശയം അതാണ്. പ്രിയരെ, ഗാനം മനസ്സിലായെങ്കിൽ വേഗം തന്നെ നിങ്ങളുടെ ഉത്തരങ്ങൾ അയച്ചോളൂ. പ്രിയരെ, നമുക്ക് മറ്റൊരു ഗാനത്തിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. PT അബ്ദുൾ റഹ്മാന്റെ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകി VT മുരളി പാടിയ ഗാനമാണ് അടുത്തതായി എത്തുന്നത്. ചിത്രം തേൻ തുള്ളി. കുട്ടിക്കാലത്ത് ഓത്തുപള്ളിയിൽ ഒരുമിച്ച് പോയ കാലം ഓർക്കുന്ന ഒരു മനുഷ്യന്റെ നേർചിത്രമാണ് ഈ ഗാനം. കാലമാകുന്ന ഇലഞ്ഞിമരം എത്രയെത്ര പൂക്കൾ നമുക്കായി പൊഴിച്ചു. അന്നുമുതൽ ഇന്നെയും കാത്തിരിക്കുകയാണ്, പക്ഷേ എല്ലാം പിഴച്ചു. ഞാനും നീയും രണ്ടിടത്തായല്ലോ. നിന്റെ കളിത്തോണി പോലും എങ്ങോ മറഞ്ഞുപോയി.

0: സമയം 7:41 17 സെക്കൻഡുമായിരിക്കുകയാണ്. ഇന്ന് നമുക്കായി കത്ത് എഴുതി അയച്ച് നൽകിയിട്ടുണ്ടായിരുന്നത് ഗിരിജ തങ്കപ്പൻ എന്ന് പറയുന്ന റെയിൻബോയുടെ പ്രിയപ്പെട്ട ശ്രോതാവാണ്. പള്ളുരുത്തിയിൽ നിന്നായിരുന്നു ഈ കത്ത് വന്നിരുന്നത്. ഞാൻ നേരെ പ്രിയപ്പെട്ട ശ്രോതാവിന്റെ ആ ഒരു കത്തിലേക്ക് പോകുകയാണ്. സർ, ഞാൻ ഗിരിജ. എന്റെ ഭർത്താവ് വിട പറഞ്ഞിട്ട് 20 വർഷത്തിലേറെയായി. ഞങ്ങൾക്ക് മക്കളില്ല. ഞാൻ ഒറ്റയ്ക്കാണ് താമസം. ഒരു ചെറിയ കട നടത്തി ജീവിക്കുന്നു. രാവിലെ 6:30 മുതൽ രാത്രി 9 മണി വരെ എൻ്റെ കൂട്ടുകാരി റേഡിയോയാണ്. എൻ്റെ മാനസിക പ്രയാസങ്ങളെല്ലാം പരിഹരിക്കുന്നത് റേഡിയോ ഒന്നു മാത്രമാണ്. ആദ്യമായാണ് ഞാൻ റേഡിയോയിലേക്ക് ഒരു കത്തെഴുതുന്നത്. ഞാനും എൻ്റെ പരിസരവാസികളും ചേർന്ന് തിരഞ്ഞെടുത്ത 20 ഗാനങ്ങൾ ആകാശവാണിയിലൂടെ കേൾപ്പിച്ചു തരണമെന്ന് താല്പര്യപ്പെടുന്നു എന്ന് സ്നേഹാദരങ്ങളോടെ, ഗിരിജ തങ്കപ്പൻ, പള്ളുരുത്തി. ഈ സമയം എന്തായാലും പ്രിയപ്പെട്ട ശ്രോതാവിന് കത്ത് ഞാൻ വായിച്ചു. കുറേ പാട്ടുകളൊക്കെ അയച്ചിട്ടുണ്ട്. നമ്മുടെ ശ്രോതാവ് ദാ നമ്മുടെ കൂടെ ചേരുകയാണ്. നമുക്ക് വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: എന്തുണ്ട് വിശേഷങ്ങൾ പള്ളുരുത്തിയിലെ?
1: നല്ല വിശേഷങ്ങൾ.
0: ആഹാ, നല്ല വിശേഷങ്ങൾ. അപ്പൊ കടയൊക്കെ എങ്ങനെ പോകുന്നു? ആഹാ, 100 രൂപയുടെ എന്ത് സാധനമാണ് ഇപ്പോ കച്ചവടം നടന്നത് ഒന്ന് പറഞ്ഞേ.
1: 2-3 പാല്, പഞ്ചസാര, റവ, പിന്നെ വെളിച്ചെണ്ണ.
0: ഇത്രയും സാധനം വിറ്റിട്ട് ആകെ 100 രൂപ ആയുള്ളോ?
1: കുറച്ച് കടമാണ്
0: പോയേക്കണത്. ക്യാഷ് ആയിട്ട് 100 രൂപ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അത്യാവശ്യം ഇന്ന് കുഴപ്പമില്ലാത്തൊരു കച്ചവടമായി. ഈ രാവിലെ ഫസ്റ്റ് തന്നെ എനിക്ക് കുറച്ചാളിങ്ങനെ കച്ചവടം ഉണ്ടായിരുന്നു. അപ്പോ രാവിലെ ഫസ്റ്റ് വരുന്ന ആളുകള് പൈസ ആയിട്ട് തരണെങ്കിൽ നമുക്കൊരു സന്തോഷം. ചിലപ്പോ ആദ്യം തന്നെ ചിലപ്പോ അപ്പൊ ചിലരിങ്ങനെ മേടിക്കാൻ വന്നിട്ട് എന്നോട് ചോദിക്കും കൈ നീട്ടം കിട്ടിയോ എന്ന്. അപ്പൊ പറഞ്ഞു ഇല്ലാന്ന് പറയുകയാണെങ്കിൽ അവര് മാറിയിക്കും. എന്നിട്ട്
1: അവർക്കറിയല്ലേ, അവർക്ക് നമ്മുടെ എല്ലാ ഇതും അറിയാം.
0: ഓക്കെ, അപ്പൊ ഇതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട് മക്കളൊന്നും ഇല്ല, ഞങ്ങൾ ഒറ്റയ്ക്കാണ് താമസം, അതുപോലെ മാനസിക പ്രയാസങ്ങളെല്ലാം പരിഹരിക്കുന്നത് റേഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
1: ഒരുപാട് ഒത്തിരി എനിക്ക് എന്താന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര സന്തോഷമാണ് ഈ റേഡിയോയിലെ ഓരോ
0: പരിപാടിയും.
1: ഞാനൊന്നും അറിയാത്തത് പ്രത്യേകിച്ചുള്ള വലിയ അസുഖങ്ങളെ ഒരു വെരിക്കോസ്വേന്റെ ആ ഒരു കാലി ചവിട്ടാൻ പാടില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ടല്ലാതെ എന്താ വേറെയുള്ള യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് അനുഭവപ്പെടുന്നില്ല. സന്തോഷം പറയും. അതിന് റെയിൻബോയിലുള്ള എല്ലാവരോടും ഞാൻ നന്ദി പറയണേന്ന്. പറഞ്ഞു തരുന്ന ആ വാക്കുകളും അതുപോലെ രാവിലത്തെ ബെഡ് കോഫി അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞ് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സന്തോഷമാണ് എനിക്ക് കിട്ടുന്നത്.
0: ഈ കടയിൽ എന്തൊക്കെയാണ് ഉള്ളത്?
1: കടയില് വെളിച്ചെണ്ണയുടെ പാക്കറ്റ്, ഓയിലിന്റെ പാക്കറ്റ്, പിന്നെ സോപ്പ് പൊടി, പിന്നെ അങ്ങനെ അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്.
0: പെട്ടെന്ന് സോപ്പ് പൊടി കേടുവരാത്ത സംഭവങ്ങളാണ് കൂടുതലും.
1: ആ, അതാണ് കൂടുതൽ. അതൊക്കെ ബൾക്കായിട്ടില്ലെങ്കിലും അത്യാവശ്യം
0: നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പോകൂലേ.
1: അതാണ്
0: ഓക്കെ. അപ്പൊ എന്തായാലും പാട്ടുകളൊക്കെ ഞാൻ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ കുറച്ച് സ്ക്രിപ്റ്റ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ചേച്ചി കേൾക്കുന്നുണ്ടെന്ന് അറിഞ്ഞാലൊക്കെ സന്തോഷം.
1: അത് കേട്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം നിങ്ങളുടെ ആ ക്രിയേറ്റിവിറ്റിയില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ.
0: ഓക്കെ ചേച്ചി,
1: നമ്മുടെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കുറെ വാക്കുകൾ നിങ്ങളിൽ നിന്ന് വന്ന് അതൊക്കെ

0: നല്ലൊരു, ശരിക്കും എനിക്ക് നാളെയും ഒരു പ്രചോദനം കിട്ടുന്ന വാക്കുകളാണ് അത്.
1: ഓക്കെ, അപ്പം ചേച്ചി പറഞ്ഞിട്ടുണ്ട് 20 പേര്, കുറേ പേരുകളോട് ചേർന്നിട്ടാണ് പാട്ട് തിരഞ്ഞെടുത്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് അവരോടൊക്കെ
0: കുറെ പേരല്ല, വെറും 2 പേര്, ഒരു ശശിയെന്നും ഒരു സുജയ് ഉപ്പ.
1: ഓക്കെ,
0: ഞാൻ മലക്കമ്മണ്ട, ഞാൻ കമ്മണ്ട, അതേ പാട്ടുണ്ട പറഞ്ഞോ നമ്പർ ഇതാ, അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു. ഒരു ദിവസം എന്നോട് ശശിയുടെ പറഞ്ഞു, ബിജെ ഞാൻ വീട്ടിട്ടുണ്ട് പറഞ്ഞു. ഇന്നലെ വന്നിട്ടുമ്പോ ഇന്നുണ്ടാവൂട്ടാ ശ്രദ്ധിച്ചിരുന്നു എന്ന് പറഞ്ഞു. ആ പുള്ളിയാണ് എനിക്ക് കടയിൽ കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എനിക്ക് പോയി വാങ്ങാൻ പറ്റാത്തതൊക്കെ വാങ്ങിച്ചു. പിന്നെ അടുത്തുള്ള ഒരുപാട് പേര് സഹായം ഉണ്ട്, എനിക്ക് ഒരാള് മാത്രമേ എടുത്തറിയാൻ പറ്റില്ല, ഒരുപാട് കുട്ടികളെ എനിക്ക് സഹായിച്ചിരുന്നുണ്ട്.
1: ഓക്കെ, അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടി വേണ്ടി നമുക്ക് ഈ പാട്ടുകൾ പ്രത്യേകമായിട്ട് സമ്മാനിക്കാം. ഓക്കെ, അപ്പൊ ചേട്ടൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു പ്രത്യേക അന്വേഷണം അറിയിക്കുന്നു കേട്ടോ. അടുത്തുണ്ടല്ലേ, അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സഹായം എപ്പോഴും ഉണ്ടാവും. ഈ കട എവിടെയായിട്ടാണ് കറക്റ്റ്? പള്ളുരുത്തിയിൽ ഏത് ഭാഗത്തായിട്ടാണ്?
0: വീട്ടിൽ തന്നെയാണ്, വീട്ടിലെ വീടിന്റെ ഒരു മുറിയുടെ ഉള്ളില് കടയുമുണ്ട്, ഒരു കട്ടിലിട്ടുണ്ട് ഞാനവിടെ.
1: അപ്പൊ ഒത്തിരി തീർച്ചയായിട്ടും, അപ്പൊ എപ്പോഴും ഞങ്ങൾ കൂടെ ഉണ്ട്, ആരും ഇല്ലാന്ന് കരുതി സങ്കടപ്പെടണ്ട. എപ്പോഴും ശബ്ദമായിട്ടാണെങ്കിലും കൂടെ ഞങ്ങളുണ്ട്. ഞങ്ങളെല്ലാവരും പ്രിയപ്പെട്ട മക്കളായിട്ട് കണ്ടാ മതി കേട്ടോ. ഓക്കെ ഓക്കെ,
0: എന്ത് നല്ലൊരു അനുഭൂതിയാണ് ആ വാക്കുകൾ കേൾക്കുമ്പോഴേ, അവരുടെ വാക്കുകൾ കേൾക്കുമ്പോ നല്ലൊരു നമുക്ക് ഇത് ജീവിക്കാനൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നതാണ് അങ്ങനത്തെ ആ വാക്കുകൾ കേൾക്കുമ്പോ.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം അമ്മ. അപ്പൊ ഞാൻ ബാക്കി പാട്ടുകളിലേക്ക് പോവുകയാണേ.
0: താങ്ക് യു.
1: ഓക്കെ ഓക്കെ, ബൈ.

പള്ളുരുത്തി സ്വദേശിനിയായ ഗിരിജ തങ്കപ്പൻ തിരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാവുമായുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു കഴിഞ്ഞു. സമയം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റും 37 സെക്കൻഡും. തിരുനൈനാർ കുറിച്ചി മാധവൻ നായരുടെ വരികൾക്ക് ബ്രദർ ലക്ഷ്മണൻ സംഗീതം നൽകിയ ഈ ഗാനം പേലീലയും കമുകര പുരുഷോത്തമനും സംഘവും ചേർന്ന് പാടുന്നു. ചിത്രം ഭക്തകുചേല. ഭഗവാനെ, ഗുരുവായൂരപ്പ, നിന്റെ കഥകൾ പാടിപ്പാടി നടന്ന ഈ അഗതിക്ക് ആയുരാരോഗ്യ സൗഖ്യം തന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ മായാലീലകൾ കണ്ട് കണ്ണു നിറഞ്ഞു. മണ്ണിനും വിണ്ണിനും പ്രകാശം ചൊരിയുന്ന മായക്കാരനായ മണിവർണ, എന്റെ മൺകുടിലേക്ക് എന്നാണ് നീ വരുന്നത്? കദളിപ്പഴവും നറുവെണ്ണയുമായി ഞാൻ കാത്തിരിക്കുന്നു.

1976 പുറത്തിറങ്ങിയ രാജാങ്കണം എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയ ഗാനമാണ് അടുത്തത്. നെൽസൺ എഴുതിയ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകിയിരിക്കുന്നു. യേശുനാഥ ദേവ, യോർദാന്റെ കരയിലും ഗലീലിയ കടലിലും നിന്നെ തിരഞ്ഞ് ഞാൻ നടന്നു. നിന്റെ മുഖമൊന്ന് കാണാനും നിന്റെ സ്വരമൊന്ന് കേൾക്കാനും കുരിശിന്റെ വഴിയിലൂടെ ഞാൻ നടന്നു. നിന്റെ മുറിവുകളിൽ തലോടി തൈലം പുരട്ടാൻ ഒരു യെരുശലേം കന്യകയായി ഞാൻ കാത്തുനിന്നു. എന്റെ ആത്മാവിന്റെ പട്ടുതൂവാലയിൽ നിന്റെ മുഖമാണ് ദേവ.

എത്തീം എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരനും എം എസ് ബാബുരാജും ചേർന്നിരിക്കെ യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ഈ ലോക ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവർക്കും അനാഥർക്കും പാവങ്ങൾക്കും സ്വർലോകം കിട്ടുമെന്നാണ് വിശുദ്ധ നബി അരുൾ ചെയ്തത്. അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ മനുഷ്യർ എത്തീമുകളാണ്. എത്തീമിന്റെ കണ്ണുനീർ തുടയ്ക്കുവാനെത്തുന്ന ദൈവദൂതൻ. ആ കരുണയ്ക്ക് പാത്രമാകാൻ എന്നെന്നും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം.

സമർപ്പിക്കുന്നു. ഭഗവാനെ, മുരളീധര, നീയല്ലാതെ എനിക്ക് മറ്റാരും ആശ്രയമില്ല. ദേവ, നിന്റെ നാമമല്ലാതെ എനിക്ക് മറ്റൊന്നും ഉരിയാടാനില്ല. കണ്ണാ, നിന്റെ ആ അരളിപ്പൂമേനിയിൽ എന്നെയും ചേർക്കൂ. മണിവർണ്ണ.

ആരണ്യകാന്ഡം എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ എഴുതിയ ഗാനം, പി മാധുരി പാടിയ ഈ ഗാനത്തിന്റെ സംഗീതം എ ടി ഉമ്മർ. യമുനാ പുളിന വിഹാരിയായ ഗോപകുമാര, നിന്റെ തളിരു പോലെയുള്ള പാദങ്ങളിൽ എന്റെ ദുഃഖമാകുന്ന കണ്ണീർ പുഷ്പങ്ങൾ

1963 പുറത്തിറങ്ങിയ റബേക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. പീലയില പാടിയ ഈ ഗാനം ഒരുക്കിയത് വയലാർ രാമവർമ്മയും കെ രാഘവനും ചേർന്നാണ്. ആത്മാവിന്റെ അൾത്താരയിൽ ഞാൻ മുട്ടുകുത്തുന്നു കർത്താവെ, എന്റെ തിരുമണവാളനായി എന്റെ അടുത്തേക്ക് വരാമോ? മണിയറ തുറന്നു തന്നോളൂ, ജപമാല തന്നോളൂ, ഞാൻ ഒരുങ്ങി നിൽക്കുകയാണ്. എന്നെന്നും ദൈവപുത്ര, നിന്റെ അനുഗ്രഹം എന്നിൽ ചൊരിയണമേ. പാപികൾക്കും അനാഥർക്കും വേണ്ടി ദയചൊരിയുന്ന പുണ്യപ്രകാശമേ, എന്നെയും നിന്നോടൊപ്പം ചേർക്കണമേ. ആമേൻ.

പ്രിയരെ, നമുക്ക് ആ ഗാനത്തിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. കുറച്ച് സൂചനകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സൂചനകളോടെ ആ ഒരു ഗാനം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഗാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ലെയ്ല മജ്നു എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ എഴുതിയ വരികൾക്ക് എം എസ് ബാബുരാജ് ചിഹ്നം നൽകി കെ എസ് ജോർജും മെഹബൂബും ചേർന്ന് പാടിയ ഗാനമായിരുന്നു സൂചനകളിലൂടെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കൃത്യമായി ഉത്തരം എഴുതി അയച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് പേരുണ്ട്. ഒരു വലിയ ലിസ്റ്റാണ്. ഷാജു മടത്തുമ്പടി, നളിനി ഗോപാലൻ, സബീന സബി, ലിസ റോയ്, എൻ കെ വിജയൻ സാർ കിഴക്കമ്പലം, വിനീത ഷിബു, അജി ആലത്ത്, രവി മേക്കാട്ട്, രാജേഷ് ബാലൻ, ഉഷ വാസുദേവൻ, ദീപ സുരേഷ്, മാഗി ജോർജ്, ജിഷ ജോൺസൺ, പങ്കജാക്ഷൻ നാരായൺ, പി ജെ ജോസഫ്, ബിന്ദു ദിലീപ് കൊടകര, അതുപോലെ തന്നെ സൽമ ജമാലുദ്ദീൻ, സനൽ മേച്ചേരി, ഇവരെല്ലാം കൃത്യമായി ഉത്തരം എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു. പ്രിയരെ, നമുക്ക് ആ ഗാനത്തിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. 8 മണി കഴിഞ്ഞ് 9 മിനിറ്റും 16 സെക്കൻഡും.

പ്രിയരെ, ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കുറച്ച് പേരുടെ അയച്ചിട്ടുണ്ടായിരുന്നു. നസീമ നൌഷ, തോമസ് ചെതലാൻ, ഗംഗാധരൻ കേസ് ഇവരും കൃത്യമായ ഉത്തരം അയച്ചിട്ടുണ്ടായിരുന്നു. പ്രിയരെ, ഇന്നത്തെ പ്രോഗ്രാം ദാ സമാപിക്കുകയാണ്. ഈ ഒരു ഗാനത്തോടുകൂടി ഇനി ഒരു ഗാനം കൂടി മാത്രമേ കേൾപ്പിക്കാനുള്ള സമയമുള്ളൂ. അപ്പം ഇന്നത്തെ പാട്ടുകൾ എഴുതി അയച്ച പ്രിയപ്പെട്ട ശ്രോതാവിന് ഒത്തിരി പേര് നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. ഗിരിജ തങ്കപ്പൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ശ്രോതാവാണ് നമുക്കായി കത്ത് എഴുതി അയച്ചിട്ടുണ്ടായിരുന്നത്. നാളെ രാവിലെ 7 മണിക്കുള്ള സ്വാഗതം കൊച്ചിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൃക്കാക്കര സ്വദേശിയായ ശ്രീജിത്ത് തെരഞ്ഞെടുത്ത ഇഷ്ട ഗാനങ്ങളാണ്. ശ്രീജിത്ത് തൃക്കാക്കരയുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം നാളെ രാവിലെ 7 മണിക്ക്. പ്രിയരെ, ഇനി നമുക്കൊരു ഗാനത്തിലേക്ക് കൂടി പോകേണ്ട സമയമായിരിക്കുകയാണ്. കൂട്ടുകാർ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ രചന വയലാർ, സംഗീതം MS ബാബുരാജ്. സന്ധ്യാനാമം ചൊല്ലുമ്പോഴും കുരിശു വരയ്ക്കുമ്പോഴും ഓരോ നേരവും നിസ്കരിക്കുമ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ വാചകമാണ്: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം.

ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പ്രിയരെ, ഇനി 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. Good morning. I am Saira Mujtaba. The headlines. Prime Minister Narendra Modi to embark on a 6-day visit to U.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: മാനനീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി ജി കാ ദേശ് കെ സഭി എക്സാം വാരിയേഴ്സ് കെ ലിയേ വിശേഷ സന്ദേശ്.
2: പരീക്ഷ എക് ഐസാ അവസര ഹൈ ഓർ പരീക്ഷ കെ ലിയേ ഹെൽദി കമ്പിറ്റീഷൻ കി ഭാവന ഹമാരി തയ്യാരി കോ ഓർ ബെഹ്തരീൻ ബനാതി.
1: NCPCR ആയോജിത് കർ രഹാ ഹൈ പരീക്ഷ പർവ്, ജിസ്കെ ലൈവ് സെഷൻ കെ ദൌരാൻ ആപ് പരീക്ഷ സേ സംബന്ധിത് പ്രശ്ന എക്സ്പേർട്ട് സേ പൂച്ച് സക്തേ ഹൈ, ജോ കി 23 അപ്രൈൽ സേ 23 മൈ തക് ചലേംഗേ. അധിക ജാൻകാരി കെ ലിയേ www.ncpcr.gov.in പർ ലോഗിൻ.
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: മാനനീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി ജി കാ ദേശ് കെ സഭി എക്സാം വാരിയേഴ്സ് കെ ലിയെ വിശേഷ സന്ദേശ്.
2: അൾട്ടിമേറ്റ് ഗോൾ എക്സാം കെ നമ്പർ നഹീ ഹോ സക്താ, അൾട്ടിമേറ്റ് ഗോൾ സമ്പൂർണ ജീവൻ കെ വികാസ് കാ ഹോനാ ചാഹിയേ.
1: NCPCR ആയോജിത് കർ രഹാ ഹൈ പരീക്ഷ പർവ്, ജിസ്കെ ലൈവ് സെഷൻ കെ ദൌരാൻ ആപ് പരീക്ഷ സേ സംബന്ധിത് പ്രശ്ന എക്സ്പേർട്ട് സേ പൂച്ച് സക്തേ ഹൈ, ജോ കി 23 അപ്രൈൽ സേ 23 മൈ തക് ചലേംഗേ. അധിക ജാൻകാരി കെ ലിയേ www.ncpcr.gov.in പർ ലോഗിൻ കരേ.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Blast your mornings with blistering music. Sawari time.

ഹായ് ഹലോ നമസ്കാരം, ഗുഡ് മോർണിംഗ് കൊച്ചി. 8 മണി കഴിഞ്ഞ് 39:49 ആയിരിക്കുമ്പോൾ ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം വിത്ത് മീ ആർ ജി ശ്രീ. മഴയുടെ മണവും മണ്ണിന്റെ നനവും, ദാ പുതിയൊരു മലയാള മാസത്തിന്റെ പുത്തൻ പ്രതീക്ഷകളുമായി ദാ സവാരി ടൈം നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ന് ഇടവം 1 പുതിയ ഒരു മലയാള മാസത്തിലെ ആദ്യത്തെ ദിനം. ഇനി ഇംഗ്ലീഷ് മാസത്തിലേക്ക് നോക്കുകയാണ്, May 15 ഒരു മാസത്തിന്റെ പകുതിയും ആയിരിക്കുകയാണ്. വേനലിന്റെ ആ ഒരു തീച്ചൂടിങ്ങനെ പതുക്കെ പതുക്കെ മാഞ്ഞ് മേഘങ്ങൾ കഥ പറയാൻ തുടങ്ങുന്ന സമയമായിരിക്കുകയാണ്. കാറ്റിനും മണ്ണിനും ഒരു പുതുമണം കൈവന്ന ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. പ്രകൃതി തന്നെ മഴക്കാലത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നതിന്റെ നിമിഷങ്ങളാണ്. മേടച്ചൂട് പിന്നിട്ട് തണുത്ത കാറ്റുകൾ നമ്മളെ തഴുകി കടന്നു പോകുമ്പോൾ ജീവിതത്തിലും ഒരു പുതിയ തുടക്കത്തിന്റെ സൂചനയാണ് ഓരോ ഇടവപ്പാതിയും നൽകുന്നത്. കർഷകന്റെ പ്രതീക്ഷയും കുട്ടികളുടെ മഴക്കളികളും

ചായക്കൊപ്പം കുറേ നല്ല ഓർമ്മകളും ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവില്ലേ. അപ്പൊ എന്തായാലും രാവിലെ ഇപ്പൊ സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന സമയത്ത് ആയതുകൊണ്ട് തന്നെ രാവിലെയൊക്കെ കുട്ടികളെ കഴിയുന്നതിനൊക്കെ എനിക്ക് വൈകിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെറുതായിട്ടൊരു ചായക്ക് കുടിച്ച് അങ്ങനെ ഉഷാറായിക്കൊണ്ടിരിക്കുന്ന സമയമൊക്കെ ആയിരിക്കും അല്ലെ. പക്ഷെ ഈ മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ അത്യാവശ്യം എറണാകുളം ജില്ലയിൽ പെയ്ത മഴ ഒരു വലിയ രീതിയിൽ കുറെ സ്ഥലങ്ങളിൽ കുറെ നാശനഷ്ടങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. മഴ നമുക്ക് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ പോലും ചിലപ്പോൾ ഈ നോൺ സ്റ്റോപ്പായിട്ട് പെയ്യുന്ന മഴ ചിലപ്പോൾ നമുക്ക് ദുരിതങ്ങളും വരുത്താറുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ആ ഒരു മഴയ്ക്കൊപ്പം തന്നെ ഇടിമിന്നൽ ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ പല സമയത്തും അപ്ഡേറ്റ്സ് പറയാറുണ്ട്. ഈ പറഞ്ഞ കുന്നിന്റെ മുകളിലും അതല്ലെങ്കിൽ കളിസ്ഥലത്തു നിന്നും ഈ സമയത്ത് നിൽക്കരുത് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും പലപ്പോഴും നമ്മൾ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് പല യാത്രകളും പലരും നടത്താറുണ്ട്. വിനോദയാത്രകൾ നടത്തുന്നത് നമുക്കൊരു സന്തോഷം നൽകാനാണ്. പക്ഷെ ചില വിനോദയാത്രകൾ നമുക്ക് നൽകുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറെ ഓർമ്മകളുമാണ്. തീർച്ചയായിട്ടും ഈ സമയത്തൊക്കെ നമ്മൾ ഒരു ജാഗ്രത എടുക്കണം. നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് അതുപോലുള്ള അപകട സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ് ഇന്നത്തെ സവാരി ടൈം. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിളിക്കാം, നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കും, കുറെ നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. ഇന്ന് SSLC പരീക്ഷാ ഫലം വരികയാണ്. യെസ്, SSLC പരീക്ഷാ ഫലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ നൊസ്റ്റാൾജിയ മനസ്സിലേക്ക് വരുന്ന കുറെ കാര്യമൊക്കെ ഉണ്ടല്ലേ. അപ്പൊ അതേക്കുറിച്ചൊക്കെ പറയാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. അപ്പൊ നിങ്ങളുടെ ആ ഒരു SSLC പരീക്ഷയുടെ ആ ഒരു റിസൾട്ട് വന്ന ആ ഒരു ദിവസത്തെ നിങ്ങളുടെ ആ ഒരു അനുഭവങ്ങളൊക്കെ പറയാം. തീർച്ചയായിട്ടും ഞാനും പറയും എന്റെ അനുഭവങ്ങൾ. അപ്പോൾ രസകരമായ പഴയ കാലത്തെ ഓർമ്മകളും പുതിയ ജെൻസി കുട്ടികളൊക്കെ കേൾക്കുന്നുണ്ട്, നിങ്ങൾക്കും നിങ്ങളുടെ ആ ഒരു ചിന്തകളും ഒക്കെ പറയാം. ഒപ്പം നമ്മുടെ ഇന്നത്തെ പരീക്ഷാ റിസൾട്ട് വെയിറ്റ് ിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾസിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ഒരു വിജയാശംസകൾ അഡ്വാൻസ് ആയിട്ട് നേരുകയാണ്. അപ്പൊ നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ? യെസ്, ഒരു റിമിക്സ് സോങ്ങിലേക്ക് പോവുകയാണ്. കലാഭവൻ മണിയും സംഘവും ചേർന്ന് പാടിയ ആ ഒരു പാട്ട് കുറെ നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയ പാട്ടാണെങ്കിലും പിന്നീട് ചില സിനിമകളിൽ അതിങ്ങനെ റീയൂസ് ചെയ്യാറുണ്ട്. അത്തരത്തില് കലാഭവൻ ചേട്ടൻ അദ്ദേഹം കുറെ വർഷങ്ങൾക്ക് മുമ്പ് പാടിയ ഒരു പാട്ടായിരുന്നു ആ ഒരു പാട്ട്. പുതിയതായിട്ട് വാഴാറ്റു എന്ന സിനിമയിലും ഒരു റിമിക്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പാട്ടിലേക്ക് പോവുകയാണ്. 8 മണി കഴിഞ്ഞ് 43 മിനിറ്റിലേക്ക് കടന്നിരിക്കുകയാണ് സവാരി ടൈമിൽ. പ്രിയരോടൊപ്പം കൂടെ RJ ജലീൽ.

ജേക്സ് ബിജോയുടെ കമ്പോസിഷൻ, അജയ് ശ്രാവൺ, ജേക്സ് ബിജോ ആൻഡ് നേഹ ഓൺ ദ വോക്കൽസ് ഫ്രം ദ മൂവി രണം. കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം വിത്ത് മീ ആർ ജി ജലീൽ. 8 കഴിഞ്ഞ് 51 മിനിറ്റും 32 സെക്കൻഡും ആയിരിക്കണം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നല്ലൊരു പാട്ട് ഈ രാവിലെ കേൾക്കണം, അല്ലെങ്കിൽ ആ ഒരു യാത്രാ വൈബിൽ കേൾക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് വിളിക്കാം. 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 0484-242-8101 എന്ന നമ്പറിലേക്ക്. പലപ്പോഴും പലരും പറയാറുണ്ട് നിങ്ങൾ യാത്രയുടെ സമയത്ത് നമ്മുടെ പ്രോഗ്രാംസിലേക്ക് വിളിച്ചിട്ട് കിട്ടാറില്ല എന്നൊക്കെ പറയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും ആ ഒരു പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾക്ക് കോൾസ് ഉണ്ട്. കാരണം അത് കഴിയുമ്പോൾ ഒരുപാട് പേരിങ്ങനെ വിളിക്കുന്നത് കൊണ്ട് കോൾസ് കിട്ടാതെ വരാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ റേഡിയോ പ്രോഗ്രാമിലേക്ക് ഇതുവരെ വിളിക്കാത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫോൺ എടുത്തിട്ട് ധൈര്യമായിട്ട് വിളിക്കാം, ഉറപ്പായി നിങ്ങളുടെ കോൾസ് എടുക്കും. 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പറയാം, ഒപ്പം നല്ലൊരു പാട്ടൊക്കെ ചോദിക്കാം. ഞാൻ ആ ഒരു പാട്ടൊക്കെ വെച്ച് തരും. ഒപ്പം ഞാൻ പറഞ്ഞു, ഇന്ന് SSLC പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പരീക്ഷ റിസൾട്ട് വന്ന ആ ഒരു സമയത്തെ ഓർമ്മകളും, അല്ലെങ്കിൽ പരീക്ഷ റിസൾട്ടിന് വേണ്ടി നിങ്ങൾ കാത്തിരുന്ന ആ സമയത്തെ ആ ഒരു അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ടും വിളിക്കാം. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് നമുക്ക് ആ ഒരു യാത്രാ വൈബിൽ പോവാം. ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുള്ള ഒരു കോൾ വരുന്നത് നമുക്ക് ആരാണെന്ന് നോക്കാം.

0: യെസ് പറഞ്ഞു തരത്തില്ല, ഒരാൾ കൂടെ ജോയിൻ ചെയ്യാനാണ്. ആരാണ് നോക്കും? ഹലോ, നമസ്കാരം, ഇതാരാണ്?
1: നമസ്കാരം, ഞാൻ ജിജി.
0: ജിജി എവിടെ നിന്ന് വിളിക്കുന്നു?
1: ഞാൻ ചെങ്ങമനാട്.
0: കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പൊ ഇന്നെന്തായാലും ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ചെങ്ങമനാട് ഇങ്ങോട്ടൊക്കെ യാത്ര ഇപ്പോ?
1: ഞാനിപ്പോ എന്റെ വീട്ടിലേക്ക് കുന്നുകര.
0: കുന്നുകര എനിക്കൊന്നും അധിക ദൂരമില്ല തോന്നുന്നു.
1: ഇല്ല.
0: ആ എങ്ങനെയുണ്ട്?
1: 10 മിനിറ്റ് ഉള്ളൂ.
0: ആ 10 മിനിറ്റ് ഉള്ളൂ. എങ്ങനെയുണ്ട് ഇപ്പൊ രാവിലത്തെ ആ ഒരു സ്ഥലത്തൊക്കെ ട്രാഫിക്? വലിയ കുഴപ്പമൊന്നുമില്ല.
1: ഇല്ല, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
0: ഇന്നലെ മഴയൊക്കെ ഉണ്ടായിരുന്നു, ഇന്നലെ രാത്രി വൈകിട്ട്
1: മഴയുണ്ടായിരുന്നു.
0: ഞാൻ നെടുമ്പാശ്ശേരി ഭാഗത്ത് ഇന്നലെ വൈകുന്നേരം സഞ്ചരിക്കുമ്പോ നല്ല മഴയായിരുന്നു. ഒരു എനിക്ക് തോന്നുന്നു ഒരു 5:30 ആ ഒരു സമയത്തൊക്കെ അങ്ങോട്ടൊക്കെ മഴ ഉണ്ടായിരുന്നോ?
1: വലിയ
0: കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ?
1: മഴ
0: ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ എന്തായാലും ചില സമയത്ത് മഴ ഇങ്ങനെ ഒരുപാട് പെയ്താലും പ്രശ്നമാണ്. എന്റെ വീട് ചെമ്പർക്കി എന്ന് പറയും, ആലുവ പെരുമ്പാറ പ്രൈവറ്റ് സ്കൂൾ. പക്ഷെ ഞാൻ ഇന്നലെ ഒരു എയർപോർട്ടിൽ ഒരു ആവശ്യത്തിന് പോയപ്പോ ഭയങ്കര മഴയായിരുന്നു ആ സമയത്ത്, നമ്മുടെ ആലുവ ഭാഗത്ത് റോട്ടിലൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പോ പേര് ജിജി എന്നല്ല പറഞ്ഞത്, ജിജിയുടെ എങ്ങനെയായിരുന്നു 10-ാം ക്ലാസ്സിലെ പരീക്ഷ? എനിക്കൊന്ന് ആ സമയത്ത് മാർക്കല്ലായിരുന്നോ? 210 പാസ് മാർക്ക് അതല്ലായിരുന്നോ?
1: എനിക്ക് 600-ൽ 318 മാർക്കായിരുന്നു.
0: അപ്പൊ 2nd ക്ലാസ്. അതാണ് അപ്പൊ ആ സമയത്ത് ഓർമ്മകളെന്ന് പറഞ്ഞ അന്ന് എങ്ങനെയായിരുന്നു പരീക്ഷ റിസൾട്ട്? പേപ്പർ നോക്കിട്ടൊക്കെ അല്ലായിരുന്നു അന്ന് കണ്ടിരുന്നത്? അതൊന്നും പറഞ്ഞു.
1: ഞാൻ ടീച്ചറാ.
0: ടീച്ചറാണ്? ഇപ്പൊ ടീച്ചറാണ്? ആ അടിപൊളി. അപ്പൊ എന്തായാലും ആ ഒരു ഓർമ്മ ചോദിച്ചപ്പോ പെട്ടെന്ന് പറയാൻ പറ്റിയല്ലോ.
1: അതെ, അന്നൊക്കെ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ വലിയ, അന്നത്തെ 10ാം ക്ലാസ് 8ാം ക്ലാസ്സുകാരൊക്കെയാണ് അച്ഛനമ്മയൊക്കെ. പക്ഷെ നമ്മളെ ഒരുപാട് അങ്ങനെ പഠിപ്പിക്കാനിരുത്ത, സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഇല്ല. പഠിച്ചാ മതി. അപ്പൊ നമ്മളുടേതായ കുറച്ചും കൂടിയൊക്കെ അവരങ്ങനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നമ്മള് ഇതിലായനായിരുന്നു. അപ്പൊ
0: ഈ 318 മാർക്ക് മേടിച്ച ആ 10ാം ക്ലാസ്സുകാരി പിന്നീട് എങ്ങനെയാണ് ബാക്കി പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ.
1: പറയാം, ഞാന് 3 ഡിഗ്രി UC കോളേജിലാണ് പഠിച്ചേ. ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു. അപ്പോ 3 ഡിഗ്രിക്ക് ഇംഗ്ലീഷും ഹിന്ദിയും പാസ്സായി. മറ്റത് 3 എണ്ണം ഞാൻ എന്താ പറയാ, തുറന്നു പറയണതിന്
0: കുഴപ്പമില്ലല്ലോ.
1: പ്രയത്നത്തിന്റെ ഫലമാണ് ഇന്ന് ടീച്ചറായിട്ട് നിക്കണത്, അതുകൊണ്ട് പറയാതെ വയ്യ.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: ബാക്കി വിഷയങ്ങൾക്ക് നിസ്സാര മാർക്കൊക്കെ തോറ്റേ. അപ്പൊ നമുക്ക് അന്നത്തെ സാഹചര്യത്തില് ട്യൂഷന് പോവാനും ഇവിടെ നമ്മുടെ നാട്ടിൻ പുറത്തൊന്നും അങ്ങനെ അത്രയ്ക്ക്

0: സൗകര്യങ്ങൾ ഉണ്ടായില്ലല്ലോ. അപ്പൊ അങ്ങനെ അതിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ അത് വേണ്ടാന്ന് വെച്ച് അതിന് പിന്നെ ടൈപ്പ് പഠിക്കാൻ പോയി. ഹയർ വരെ എത്തി. അത് കഴിഞ്ഞ് പിന്നെ തോന്നി ഹിന്ദി പഠിക്കാൻ പോകണം എന്ന്. അങ്ങനെ ഹിന്ദി 3 വർഷം പഠിച്ചു. അപ്പൊ
1: നല്ലൊരു ഇൻസ്പിറേഷൻ കോൾ ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഇതില് കോള് ഡ്രോപ്പ് ആയി പോയി. എന്തായാലും തിരിച്ചു വിളിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കണം. കാരണം പലപ്പോഴും നമ്മൾ പല ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലരോടും പറയാറുണ്ടല്ലേ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ ജിജിയുടെ അതുപോലുള്ള ഒരു ലൈഫിലെ ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറിയാണ് പറഞ്ഞിട്ടുണ്ടായത്. അതായത് 318 മാർക്കുള്ള ആള് പിന്നീട് അത് കഴിഞ്ഞപ്പോ പ്രീഡിഗ്രി പരീക്ഷയ്ക്കാണ് 2 വിഷയത്തിന് തോറ്റു. പക്ഷെ എന്നിട്ടും ഇപ്പോ ആൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് വെച്ചാൽ ഒരു അധ്യാപികയായിട്ട് ജോലി നോക്കുകയാണ്. അപ്പോൾ ഒരു നല്ലൊരു പ്രൊഫഷണലിൽ എത്തിയ ഒരു വ്യക്തി കൂടിയാണ് ജിജി. അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തൽക്കാലം നമുക്കൊരു പാട്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഓക്കെ, അൽഫോൺസും ജോൽസ്റ്റൈൻ ചേർന്ന് പാടിയ മഞ്ഞു പോലെ ഒരു പെൺകുട്ടി എന്ന മൂവിയിലെ പാട്ട്. അപ്പൊ നമ്മുടെ SSLC പരീക്ഷ എഴുതുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വീണ്ടും ഒരിക്കൽ കൂടി ആ ഒരു വിജയാശംസകൾ നേരെയാണ്. അപ്പൊ ജിജി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ അതുകൊണ്ട് ഒരിക്കലും ജീവിതം കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് വേറെ ഒന്നുമില്ല എന്നൊരു ചിന്തയൊന്നും വേണ്ട. തീർച്ചയായിട്ടും നമുക്ക് പ്രയത്നിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ പടവുകൾ ചവിട്ടി നമുക്ക് മുന്നേറാം.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സമയം 9 മണി കഴിഞ്ഞ് 5 മിനിറ്റും 15 സെക്കൻഡും ആയിരിക്കും. നമ്മുടെ സവാരി ടൈമിൽ ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ടുണ്ട്, നമുക്ക് ആരാണ് നോക്കാം. ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം, പേരെന്താണ്?
1: എന്റെ പേര് ടി ടി പൗലോസ് പഴന്തോട്ടം.
0: ടി പി പൗലോസ്?
1: ടി ടി
0: തച്ചേത്ത്
1: തോമസ്.
0: ഓക്കെ. ഓക്കെ ഓക്കെ. എന്താ ചെയ്യണപ്പോ?
1: ഞാൻ അധ്യാപകനാണ്, പുറ്റുമാനൂർ ഗവൺമെന്റ് യു പി സ്കൂൾ.
0: ആഹാ, അടിപൊളി. അപ്പോ ഇന്ന് മൊത്തം അധ്യാപകരുടെ ദിവസമാണ്. നേരത്തെ നമ്മൾ വിളിച്ചത് ഒരു അധ്യാപികയായിരുന്നു.
1: അതെയാ? കേട്ടോണ്ടിരിക്കാണ്.

0: എത്തിയിരിക്കുകയാണ്.
1: സാറിപ്പോ ഏത് ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്?
0: ഞാൻ ഒന്നാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. ഒന്നാം
1: ഒന്നാം
0: ക്ലാസ്
1: ക്ലാസ്സിൽ
0: മലയാളം.
1: മലയാളം
0: മലയാളം
1: അടിപൊളി.
0: അപ്പോ ക്ലാസിന്റെ ക്ലാസ് ടീച്ചറാണ്.
1: ഓക്കെ. ഇപ്പൊ എങ്ങോട്ടേക്കാണ് യാത്ര?
0: ഇപ്പൊ ഞാൻ ഈ എന്റെ പഞ്ചായത്ത് ഐക്യനാട് പഞ്ചായത്തില് കടമറ്റം ല്ലോ, കടമറ്റം പള്ളി കേട്ടിട്ടുണ്ടല്ലോ, കടമറ്റത്ത് ഒരു വായനശാലയുണ്ട്.
1: ഓക്കെ.
0: അപ്പൊ കടമറ്റം വായനശാലയിൽ നിന്ന് കുട്ടികളുടെ ഒരു ശില്പശാലയുണ്ട്. അപ്പൊ ആ ശില്പശാലയ്ക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോ ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ വിളിക്കണമെന്ന് ഓർത്ത്. അപ്പൊ ഞാൻ യാത്രയിലാണ് ഇന്ന് അവിടെ കടമറ്റം വായനശാലയുടെ നേതൃത്വത്തിൽ. എന്നാൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വായനശാലയാണ് കടമറ്റം വായനശാല. അപ്പൊ ആ വായനശാലയിലെ ബാലവേദി കുട്ടികളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പൊ ആ കൂട്ടായ്മയിലെ ചെറിയൊരു ശില്പശാല സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ആർ പി ആയിട്ട് പോവാണ്. കഥയും കവിതയൊക്കെ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കാനൊക്കെ വേണ്ടിട്ടുള്ള ഒരു ശ്രമം. അപ്പോ നല്ലൊരു പാട്ട് കേട്ടിട്ട് പോവാന്ന് വിചാരിച്ചു.
1: തീർച്ചയായിട്ടും പാട്ടൊക്കെ വെച്ചിരുന്നായിരിക്കും. എനിക്കത് സംസാരിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്ന് വെച്ചാല് നമുക്ക് ഇന്ന് ഈ വായന നമ്മളിൽ നിന്നൊക്കെ അന്യമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോ വായനശാലകളൊക്കെ ആണെങ്കിലും പലയിടങ്ങളിലും കുറവാണ്. അപ്പോൾ അത് കുട്ടികളിലേക്ക് അത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നൊക്കെ അറിഞ്ഞാൽ ഒത്തിരി സന്തോഷം. ഈ വായനശാലയിൽ ഇങ്ങനെ മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടോ? നമുക്ക് ഇങ്ങനെ പുസ്തകമൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ
0: വായനശാലയിൽ മെമ്പർഷിപ്പ് ഉണ്ട്. വളരെ സജീവമായ വായനശാലയാണ്. അതുകൂടാതെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ പുക്കാട്ടുകുടി വള്ളത്തോൾ സ്മാരക വായനശാലയുണ്ട്. പിന്നെ ഞങ്ങളുടെ എന്റെ വീടിന്റെ അടുത്ത് തന്നെ വളയഞ്ചിറക്കര നല്ലൊരു വായനശാലയുണ്ട്. എന്റെ വീടിന്റെ തൊട്ടടുത്ത് പാങ്കോട് ഗ്രാമീണ വായനശാലയുണ്ട്. അങ്ങനെ ഒരുപാട് പിന്നെ എന്റെ പഞ്ചായത്തിൽ തന്നെ ഒരു വായനശാലയുണ്ട്. പഞ്ചായത്ത് കേന്ദ്രമായിട്ടൊരു വായനശാലയുണ്ട്. എന്റെ വീട്ടിലൊരു വായനശാലയുണ്ട്. ഒരു 6 ലക്ഷം രൂപ മുടക്കി ഞാനൊരു വായനശാല തുടങ്ങിയിട്ടുണ്ട് സ്വന്തമായിട്ട്. ആർക്കും പുസ്തകം ഉപയോഗിക്കാം, ഫീസൊന്നുമില്ല. പ്രഫറൻസ് പുസ്തകങ്ങളെല്ലാം കുട്ടികൾക്കും അധ്യാപകർക്കൊക്കെ ഉപയോഗിക്കാം. ഒരു ടീച്ചേഴ്സ് ക്ലബ് കോലഞ്ചേരി എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ട്. അപ്പൊ ആ കൂട്ടായ്മയുടെ ഒരു കേന്ദ്രം കൂടിയാണ് എന്റെ വീട്. അപ്പൊ ഞങ്ങൾ അധ്യാപകർക്ക് ആവശ്യമായുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വായന എഴുത്തൊക്കെ ഇത്തരം കാര്യങ്ങളിലൂടെ നടക്കുന്നു.
1: എവിടെ വീട് കറക്റ്റ് ആയിട്ട് എവിടെയാണ്? അപ്പൊ
0: എന്റെ വീട് പഴന്തോട്ടം
1: പഴന്തോട്ടം
0: പുളിഞ്ചോട് എന്ന് പറഞ്ഞു.
1: പുളിഞ്ചോട്
0: പഴന്തോട്ടം വളരെ സുന്ദരമായ മനോഹരമായ.
1: അറിയാം. ഞാൻ പുത്തൻകുരിശ് പോകുമ്പോ പഴന്തോട്ടം വഴിയാണ് കൂടുതലും പോകാറ്.
0: ചെമ്പറക്കല്ലേ?
1: അപ്പൊ ഇങ്ങനെ ആ വഴി അച്ചമ്പങ്കാവലം അങ്ങനെ ആ ഒരു ടേണി അങ്ങനെയാണ് പോവാറ് കൂടുതൽ.
0: അപ്പൊ ആ വഴി പോകുമ്പോ ഇനി
1: ഉറപ്പായിട്ടും. അപ്പൊ ഞാൻ ഈ വള്ളത്തോള് പുക്കാട്ടുടി വള്ളത്തോൾ വായനശാലയിൽ നിന്ന് ഞാൻ പുസ്തകങ്ങളൊക്കെ എടുക്കാറ്. എനിക്ക് മെമ്പർഷിപ്പ് ഉള്ള സ്ഥലം, ഞാൻ ഇടയ്ക്കൊക്കെ വരാറുണ്ട് അവിടെ. വൈകുന്നേരങ്ങളാണ് അവിടെ ഓപ്പൺ ആവാറ്.
0: അവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആളുകളൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്. ഏറ്റവും മികച്ച രീതിയിൽ വായനശാല അവിടെ ഒരു മഹേഷ് എന്ന് പറഞ്ഞ ഒരു വായനശാല പ്രവർത്തകനുണ്ട്. അദ്ദേഹമൊക്കെ ആ വായനശാലയ്ക്ക് വേണ്ടി, പിന്നെ അതുകൂടാതെ അവിടെ ഒരു നാടിന്റെ ഒരു പ്രത്യേകത കൂടി കാണാൻ കഴിയും. പുക്കാട്ടുപൊടി ചെമ്പർക്കി ഉൾപ്പെടെ ആ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ വീടുകളിലും ഈ വായനശാലയില് അംഗങ്ങളായിട്ടുള്ള ആളുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നാടിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സാംസ്കാരിക കേന്ദ്രമാണ് ശരിക്കും പുക്കാട്ടുപൊടി. അപ്പൊ അത് അവിടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ്. മികച്ചൊരു വായനശാല. അവിടെ മെമ്പർഷിപ്പ് ഉണ്ടല്ലേ?
1: മെമ്പർഷിപ്പ് ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്. എനിക്ക് അവിടുത്തെ ചേച്ചിനെയൊക്കെ നല്ല പരിചയമുണ്ട്. അപ്പൊ വൈകുന്നേരം ആയതുകൊണ്ട് ഞാൻ ചില ദിവസങ്ങളിൽ മാത്രമാണ് അവിടെ ഉണ്ടാവാറുള്ളൂ. അതാണ് ഒരു ഇത്. അപ്പൊ എന്തായാലും ഇന്ന് ഏത് പാട്ടാ കേൾക്കാൻ ആഗ്രഹിക്കുന്നേ?
0: ഈ കാക്കുത്തിക്കാവിലെ അപ്പുപ്പന്താടികളിലെ കണ്ണാന്തുമ്പി പോരാമോ എന്നുള്ളൊരു പാട്ട് കേട്ടാ കൊള്ളാന്ന് വലിയൊരു ആഗ്രഹം.
1: ഉറപ്പായിട്ടും ഞാൻ ആ പാട്ട് കേൾപ്പിക്കുന്നു. അപ്പൊ പരിപാടി നല്ല ഉഷാറായിട്ട് പോകട്ടെ. അതുപോലെ നമ്മുടെ 10-ാം ക്ലാസ്സിന്റെ റിസൾട്ട് ഇന്ന് വരികയാണ്. അപ്പൊ അവർക്കും
0: 10-ാം ക്ലാസ് ഞാൻ പഠിപ്പിച്ച ഒരുപാട് കുട്ടികള് 10-ാം ക്ലാസ്സില് പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു അവർക്ക്. അപ്പൊ അവര് നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്നും. പഠിപ്പികളായ കുട്ടികളല്ല, ഞാൻ ഒരു മലയാളത്തിലൊക്കെ എന്ന് പറഞ്ഞ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടാവും മലയാളം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതിലൊക്കെ ഇത്തിരി ബാക്ക് ബെഞ്ചേഴ്സ് ആയിട്ടുള്ള കുറെ പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മാഷേ പരീക്ഷയാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അതിന്റെ റിസൾട്ട് വരികയാണ്. അപ്പൊ അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന്
1: വിജയാശംസകൾ.
0: അപ്പൊ ഈ പാട്ട് കേട്ടോ?
1: തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ആ പഴയ കാലത്തിലേക്ക് ഒന്ന് പോയി വരാം. ഓക്കെ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സമയം 9 മണി കഴിഞ്ഞ് 18:44 ആയിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സവാരി ടൈമിൽ ഇപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. വിളിക്കുന്ന നമ്പർ 0484281101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നമ്മുടെ ഏറ്റവും ആദ്യത്തെ കോളറ് ജിജി എന്ന് പറഞ്ഞ ടീച്ചറായിരുന്നു. അപ്പോൾ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചെങ്ങമനാട് നിന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ലൈവിലേക്ക് കണക്ട് ചെയ്യാം, പക്ഷെ അത് വേണ്ട, ജസ്റ്റ് എനിക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീ ഡിഗ്രിയിൽ 2 വിഷയങ്ങൾക്ക് അങ്ങനെ തോറ്റെങ്കിലും പിന്നീട് അതൊരു വാശിയായിട്ട് എടുത്തു. പിന്നീട് അക്കാലത്ത് ഹിന്ദി പ്രവീൺ എന്ന് പറയുന്നൊരു കോഴ്സ് ഉണ്ട്. അപ്പൊ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കി. അതിൽ ഏറ്റവും വലിയൊരു രസകരമായൊരു സന്തോഷം എന്ന് വെച്ചാൽ, ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയതിൽ SC വിഭാഗത്തിൽ 1 റാങ്ക് നേടിയിട്ടാണ് ടീച്ചർ അത് കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ അതിനുശേഷം പിന്നെ PSC പരീക്ഷ എഴുതി, അതിനുശേഷമാണ് ടീച്ചറായിട്ട് ജോലി കിട്ടിയത്. ഇപ്പൊ ഏകദേശം അടുത്ത വർഷം റിട്ടയർമെന്റ് ആണ് ഇപ്പൊ നിലവിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂളിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഓക്കെ, മാള പുത്തൻചിറ ഗവൺമെന്റ് UP സ്കൂളിലാണ് ടീച്ചർ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മക്കളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ഒരു സെറ്റപ്പിലായി. അതായത് MSc സ്റ്റാറ്റിക്സ് ആണ് പഠിക്കുന്നത് ഒരാൾ, മറ്റൊരാൾക്കാണെങ്കിൽ ജോലിയൊക്കെ ആയി. അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് ഒരുപാട് അവഗണനകളൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഒരുപാട് സന്തോഷം. എന്റെ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ ഈ കഥകളൊക്കെ പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഇപ്പോൾ 10 ക്ലാസ്സിൽ ഒരു റിസൾട്ട് വന്ന് മക്കൾസ് ആരെങ്കിലും ഗ്രേഡും കുറച്ച് കുറഞ്ഞു പോയി എന്ന് കരുതി സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടൊന്നും നമ്മുടെ ലൈഫ് തീരുന്നില്ല. തീർച്ചയായിട്ടും അത് കഴിഞ്ഞും നമുക്ക് മുന്നേറാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. മാർക്കുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും, അത് ശരിയാണ്. പക്ഷേ നമുക്ക് നല്ലൊരു പ്രയത്നം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ആ ഒരു പടവുകളിലേക്ക് എത്താൻ സാധിക്കും. ഞാനിത് പറയുന്ന സമയത്ത് പലരുടെയും ഉള്ളിൽ ഓർക്കുണ്ടാവില്ലേ, 10 ക്ലാസ്സിലൊക്കെ എനിക്ക് എത്ര മാർക്ക്, ഞാനിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന പല ആളുകളുണ്ടാവും. നമ്മൾ ആ സമയത്ത് ഒരുപാട് ഫ്രണ്ടിൽ ഒരുപാട് ടോപ്പേഴ്സ് ആയിട്ടിരുന്ന ആളുകളും നമ്മൾ ഇടയ്ക്ക് കാണുന്ന സമയത്ത് അവരും മറ്റുള്ളവരൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതലും എനിക്ക് തോന്നുന്നു അതിലും നല്ല രീതിയിലേക്ക് പോകുന്നത് മറ്റുള്ള ആളുകളൊക്കെ ആയിട്ടാണ് കാണാറ്. അപ്പൊ എന്തായാലും ഇന്ന് വാട്സപ്പിൽ തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കണം. തീർച്ചയായിട്ടും എന്റെ SSLC ആ ഒരു റിസൾട്ട് വന്ന SSLC ബുക്ക് ഞാൻ ലൈവായിട്ട് നമ്മുടെ കൂടെ പ്രോഗ്രാം ചെയ്യുന്ന ആളെ കാണിച്ചുകൊണ്ട് ലൈവില് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ പറയുന്നതായിരിക്കും. ആ ഒരു സമയത്ത് രസകരമായ അനുഭവങ്ങളുമൊക്കെ നമ്മുടെ 10 മുതൽ 11 വരെയുള്ള വാട്സപ്പ് പ്രോഗ്രാമിൽ ഉറപ്പായും ഷെയർ ചെയ്യും. അപ്പൊ മറക്കാതെ കേൾക്കുക, രസകരമായ ആ ഒരു വിശേഷങ്ങളും ഒക്കെ ആ ഒരു പ്രോഗ്രാമിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ടീച്ചർ പറഞ്ഞ ആ ഒരു കാര്യങ്ങളായിട്ട് ഒരുപാട് സന്തോഷം. അപ്പൊ ആ ഒരു ഇൻസ്പിറേഷൻ തീർച്ചയായിട്ടും നിങ്ങളോടും ഞാൻ പങ്കുവെക്കുകയാണ്. നമുക്കൊരു പാട്ടിലേക്ക് പോയാൽ, അപ്പോൾ ഒരു മിന്നൽ വേള എന്ന സിനിമ പാട്ട് കേൾപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. നരിവേട്ട എന്ന സിനിമയിലെ പാട്ടൊന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ലൈവിൽ കണക്ട് ചെയ്തില്ലെങ്കിലും ഞാൻ ആ ഒരു പാട്ട് കൊടുക്കുകയാണ്. ടീച്ചർ എന്തായാലും

സമയം ഇല്ലാത്തതുകൊണ്ടാണെന്നാണ് പറയുന്നത്, ഇത് യാത്രയിലാണ്. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോവുകയാണ്. അപ്പോ നേരത്തെ പറഞ്ഞപോലെ തന്നെ മാർക്ക് കുറഞ്ഞു നോക്കുന്ന കരുതി ഒന്നും സങ്കടപ്പെടണ്ട, ഇതുക്കും മേലെ ഇനിയും ഒരുപാട് പടവുകൾ കയറാനുള്ള അവസരം നമ്മളെ തേടി എത്തും അല്ലേ, എത്തിയിരിക്കും.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സമയം 9 മണി കഴിഞ്ഞ് 32 മിനിറ്റും ദാ 49 സെക്കൻഡും ആയിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു പാട്ട് കേട്ട സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ, നമ്മുടെ ഈ വേനൽക്കാലത്ത് ഇങ്ങനെ വെക്കേഷനൊക്കെ ഉള്ള സമയത്ത് നമ്മളിങ്ങനെ കുട്ടീസൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിക്കുന്ന ആ ഒരു വൈബൊക്കെയാണ് മനസ്സിലേക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. യെസ്, അപ്പൊ എന്തായാലും എന്റെ കൂടെ ഒരാൾ കൂടി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇനി വാട്സപ്പിൽ നിന്നൊരു സ്പെഷ്യലായിട്ടൊരു സംഭവമുണ്ട്. 10ാം ക്ലാസ്സിലെ എന്റെ SSLC ബുക്ക് ഞാൻ ഒരാൾക്ക് കാണിച്ചു കൊടുക്കും, അപ്പോൾ ആള് ലൈവായിട്ട് ആ വിശേഷങ്ങളൊക്കെ പറയും. മൊത്തത്തിൽ ഇന്നത്തെ SSLC പരീക്ഷ റിസൾട്ട് വരെയാണ്, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ അടുത്ത പ്രോഗ്രാമിൽ ആള് നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വേറെ പിടിച്ചിരുത്തിയാണ്. ജുവൽ,
1: ഹലോ, ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്.
0: അപ്പോ ജുവല, എങ്ങനെയുണ്ട് വെക്കേഷൻ? നമ്മുടെ വീട്ടില് കുട്ടികളുടെ വെക്കേഷൻ ഒക്കെ എങ്ങനെ പോകുന്നു?
1: കൃത്യമായിട്ട് നടക്കുകയാണ്. ഒരു പ്രശ്നം എന്താ വെച്ചാൽ, എന്ത് കാര്യത്തിന് നമ്മൾ കൂടെ ഇരിക്കണം? പടം വരയ്ക്കുവാണെങ്കിൽ കൂടെ ഇരിക്കണം. ഈ 5 മിനിറ്റ് കൊണ്ട് പടം വരച്ച് കഴിഞ്ഞിട്ട് റെഡി TV കാണട്ടെ, അതാണൊരു പ്രശ്നം.
0: TV കാണാൻ വേണ്ടിട്ടാണ് പടമൊക്കെ വരച്ച് അല്ലേ?
1: അതെ അതെ,
0: ആ ഒരു രീതിയിൽ. അപ്പൊ മൊത്തത്തിൽ ഒരു വെക്കേഷൻ വൈബാണ്.
1: പക്ഷെ നമ്മുടെയൊക്കെ വെക്കേഷൻ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമയം പോലും TV കാണാൻ സമയമില്ല. നമുക്കിങ്ങനെ ഓടി പാഞ്ഞ് നടക്കുമായിരുന്നു,
0: വേർത്ത് കുളിച്ചിട്ടുള്ള പരിപാടിയാണ് മൊത്തം.
1: പക്ഷെ ഇപ്പൊ നമുക്ക് അത്രയും വെയിലത്തേക്കും ഇറങ്ങിയും പോകാൻ പറ്റില്ല, അതും വേറൊരു കാര്യം. പക്ഷെ എന്നാലും ഒരു മാമ്പഴമൊക്കെ കടിച്ച് കുറച്ചു നേരം പാട വരുമ്പോഴൂടെ ഒക്കെ ഓടി നടക്കുന്ന ആ ഒരു വെക്കേഷൻ ഉണ്ടല്ലോ,
0: അതൊരു വൈബാണ്. ഞാൻ എപ്പോഴും ഓർക്കാന്ന് വെച്ചാൽ, അന്ന് ഇപ്പൊ കൂടുതലും ക്രിക്കറ്റ് കളിക്കാനാണ് പോവാറ്. അപ്പൊ അടുത്തിങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരും കൂടി ക്രിക്കറ്റ് ഒക്കെ കളിച്ചതിന് ശേഷം നല്ല ദാഹമായിരിക്കും. അപ്പൊ ഈ ദാഹം വരുമ്പോൾ അടുത്ത് വീട്ടിൽ പോയിട്ട് അവിടുന്ന് മറ്റേ നമ്മുടെ കിണറിൽ നിന്ന് വെള്ളം, മറ്റേ ബക്കറ്റില് ആ ഒരു
1: ബക്കറ്റ്,
0: അതെ അതെ, ആ ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം കോരിയിട്ട് ആ മറ്റേ നമ്മുടെ
1: കിണറിന്റെ
0: ആ സൈഡിലെ ബക്കറ്റ് ഇങ്ങനെ വെച്ചിട്ട് കുടിക്കുന്ന ഒരു കുടിയുണ്ട്. കാരണം വെച്ചാൽ ഒരു ബക്കറ്റ് വെള്ളമാണ് കുറെയൊക്കെ താഴേക്ക് പോകും, പക്ഷെ എന്നാലും അത് പിന്നെ വേറെ, നമ്മൾ തന്നെ അത് കംപ്ലീറ്റ് കുടിച്ചു തീർക്കും.
1: ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, എത്ര വെള്ളം കുടിച്ചാലും ആ ഒരു രുചിയോ ആ ഒരു നിറമോ കിട്ടത്തില്ല.
0: പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. വേറെ ഇപ്പൊ ഏത് ബ്രാൻഡിന്റെ വെള്ളം കുടിച്ചാലും അങ്ങനെ ആ ഒരു വേർത്ത് കുളിച്ച് ചെന്ന് വെള്ളം കുടിക്കുമ്പോൾ ഒരു വേറൊരു ഫീലാണ്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ആ ഒരു വെക്കേഷൻ വൈബ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും 10ാം ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ വാട്സപ്പില് ഉറപ്പായും അല്ലെ? അപ്പൊ ഞാനത് സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ എന്റെയും ജുവലിന്റെയും JL അല്ലെ, കുറെ നാൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ജോയിൻ ചെയ്യും. അതെ അതെ, അപ്പൊ JL വീണ്ടും ജോയിൻ ചെയ്യാണ് വാട്സപ്പിൽ. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ SSLC പരീക്ഷയുടെ റിസൾട്ട് വരുന്നത് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് നല്ല കാര്യങ്ങളും കുറെ ഓർമ്മകളും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യണം, ഞാൻ നേരെ അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. ഹലോ
1: ഹലോ
0: ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ആ, ഞാൻ വിചാരിച്ചു ഞങ്ങളിങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ പോയി വിചാരിച്ചു.
1: അങ്ങനെയൊന്നും ഞങ്ങള് കോള് കട്ടാക്കൂല കേട്ടാ.
0: കോള് കട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്.
1: എന്തൊക്കെയാ വിശേഷം, സുഖാണോ? എങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര? എന്തിനു പോന്ന്?
0: മരുന്നിന് പോകുന്നു.
1: മരുന്നിന് ഹോസ്പിറ്റലിലേക്ക് പോവാണ്.
0: ഓക്കെ, എന്ത് പറ്റി ഇപ്പൊ? ഇപ്പൊ ആശുപത്രിയിലേക്ക് പോണ സമയത്താണ് കിട്ടിയത് അല്ലെ? എന്താണ് അസുഖം? എന്താണ്, പനിയാണ്? എന്താ പറ്റിയേ? ഓക്കെ ഓക്കെ, ഇപ്പൊ കുറവുണ്ടോ? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ പ്രോഗ്രാമിലൂടെ?
2: മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ട്.
1: മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടൊക്കെ ഉണ്ടോ അവിടെ? എവിടെയാണ് പ്ലേസ്? പള്ളുരുത്തിയിൽ മഞ്ഞക്കിളിയെ കണ്ടിട്ട് എത്ര നാളായി ഒന്ന് പറഞ്ഞേ. ഈ മഞ്ഞക്കിളി അല്ല, ഈ മഞ്ഞക്കിളിയെ അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് കാണാൻ കിട്ടാത്ത കിളിയാണ്. ജലീല് കണ്ടിട്ട് എത്ര നാളായി?
0: ഞാൻ ഒരുപാട് നാളായി. കാരണം കൂടുതലും നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ

0: കാടിന്റെ ഒക്കെ അങ്ങനെയുള്ള നമ്മുടെ അവിടെ എന്ന് വെച്ചാൽ ഇപ്പൊ ഇതൊക്കെ വെട്ടിത്തെളിച്ചിങ്ങനെ വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: അപ്പൊ ഞാൻ മഞ്ഞക്കിളിയെ ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് കണ്ടു കേട്ടോ.
0: രണ്ടു ദിവസം മുമ്പ്
1: കാരണം ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു മഞ്ഞക്കിളി കുറച്ച് നാളായി ഇങ്ങനെ കറങ്ങി
0: നടക്കുന്നുണ്ട്.
1: അതിന് വേറെന്താ മാടത്തക്കിളി അങ്ങനെ കുറെ പേരില്ലേ അതിന്? മഞ്ഞക്കളറ് ഓലഞ്ഞാലി അങ്ങനെ.
0: പണ്ട് ഈ മാടത്തക്കിളിനെ നമ്മൾ ഈ മറ്റെന്താ പറയാ തെങ്ങില്ലേ, തെങ്ങ് കൊഴിഞ്ഞു പോയിട്ട് ആ തെങ്ങിന്റെ പൊത്തിനകത്തുനിന്നൊക്കെ പിടിക്കുന്ന പരിപാടിയാണ്.
1: അപ്പൊ കണ്ടു.
0: അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം വിളിച്ചില്ലേ നമുക്ക്. അപ്പൊ എന്തായാലും മഞ്ഞക്കിളിനെ തന്നെ കൊണ്ടുവരാം. ഗിരിജ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെ പാട്ടായിരുന്നു.
1: പള്ളുരുത്തിക്കാര് തകർത്തോണ്ടിരിക്കല്ലേ.
0: അപ്പൊ കേട്ടല്ലേ,
2: കേക്കണ 10 വർഷമായിട്ട് കേട്ടോണ്ടിരിക്കുന്നു.
0: എന്തായാലും ഒത്തിരി സന്തോഷം.
2: ഞാനിഷ്ടത്തിന്റെ പാട്ടുകള്
0: ഉറപ്പായ അധികം താമസിയാതെ വരും കേട്ടോ. അപ്പൊ നമുക്ക് ഇപ്പൊ മഞ്ഞക്കിളിനെ വിളിച്ചാലോ?
1: വേഗം മരുന്നൊക്കെ കഴിച്ച് സുഖാവട്ടെ.
0: ഓക്കെ ഓക്കെ. അപ്പൊ എന്നാലും ഒത്തിരി സന്തോഷം, പെട്ടെന്ന് അസുഖമൊക്കെ മാറട്ടെ, പഴയതുപോലെയാണ് ഓടിച്ചാടി നടക്കാൻ കഴിയട്ടെ. ഓക്കെ. അപ്പൊ അതാ കിളീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്.
2: ആ
0: അതാ പറത്തി വിട്ടേക്കണേ.

0: भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.
4: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സമയം 9 കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ സവാരി ടൈമിന്റെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പേര് നമ്മുടെ യാത്രയിൽ ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ഇടങ്ങളിൽ നിന്നും പല ആളുകളും നമ്മുടെ ആ ഒരു യാത്രയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാളുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. ഇതാരാണ്? സ്മിത ഫ്രം കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ എവിടെയാണ്?
5: പുല്ലൂട്ട്.
4: ആ ഓക്കെ ഓക്കെ. ഇപ്പൊ എങ്ങോട്ടേക്കാ യാത്ര? എങ്ങോട്ടേക്കാ?
5: ഞാൻ ഇന്ന് 1st അല്ലേടോ, 1st അപ്പൊ മേക്കാട് അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഉള്ള യാത്രയിലാണ്.
4: എല്ലാ മാസവും 1st ദിവസം ഇങ്ങനെ പോവാറുണ്ട്? അമ്പലത്തിൽ ഇങ്ങനെ പോകാറുണ്ടോ?
6: ഇന്നെന്താ പ്രത്യേകത?
5: ഇന്ന് പ്രത്യേകത വെച്ചാൽ എന്റെ അമ്മയുണ്ട്, അമ്മ വന്നിട്ടുണ്ട് എന്റെ വീട്ടിൽ. അപ്പൊ അമ്മ കൊറേ നാളെ പറയുന്നു പോകണം ഒരാഗ്രഹം, അങ്ങനെ പോകാന്ന് വെച്ചു. അത്രേ ഉള്ളു.
4: അങ്ങനെയാണ് പോകുന്നല്ലേ?
6: അപ്പൊ യാത്രയിലാണ്.
5: അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ കൂടെ വായനശാലയുടെ അതായിട്ട് നാളെ കുട്ടിയ ഒരു സഹവാസ ക്യാമ്പ് ഉണ്ട് വേനൽമഴ എന്ന് പേരായിട്ട്. അതിന്റെ കുറച്ച് കാര്യങ്ങളുടെ ഹോളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ പോണം.
6: ഏതാണ് ആ വായനശാല?
5: വി കെ രാജൻ വായനശാല.
6: ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ട് അവിടെ?
5: ഉണ്ട്.
6: അപ്പൊ വായനക്കാരി കൂടിയാണ്.
5: അത്യാവശ്യം
6: നല്ല കാര്യം. എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടു കേട്ടോ, അവിടെ നടത്തുന്ന ക്യാമ്പിന്റെ.
4: വേനൽമഴ.
6: വേനൽമഴ
4: പേരേക്കുമ്പോ തന്നെ ഒരു കുളിരുണ്ട്.
6: നല്ല കാര്യം, നല്ല കാര്യം.
4: ഇപ്പൊ എന്തായാലും കറക്റ്റ് സമയമാണ്, എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോ നല്ല മഴയുണ്ട്.
6: പുതുതലമുറയ്ക്ക് വേണ്ടിട്ട് നമ്മൾ ഇതുപോലെ ഒരു വേനൽ മഴയായിട്ട് ഇറങ്ങി നിന്നാലേ കാര്യമുള്ളൂ.
4: വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
5: ആഹാ,
4: അടിപൊളി. എത്ര കുട്ടികൾക്ക് എടുക്കുന്നുണ്ട്?
5: ഒരു
4: 22 കുട്ടികൾ. വളരെ
5: കുറച്ചേ.
4: അപ്പൊ എന്താ പഠിച്ച? ബി എഡ് പഠിച്ചായിരുന്നോ? അല്ലെങ്കിൽ അപ്പൊ കുഴപ്പമില്ല, അതിന് പ്രത്യേകിച്ചതൊന്നും വേണ്ട. നമുക്കൊരു അറിവ് പകർന്നു കൊടുക്കാന്നുള്ള ഒരു പ്രത്യേക സന്തോഷമാണല്ലോ മറ്റുള്ളതിനെ അപേക്ഷിച്ച്. പിന്നെ അത്യാവശ്യം നമുക്ക് ഒരു ചെറിയൊരു പോക്കിൻമണിയായിട്ട് നമ്മുടെ കാര്യം നടക്കും. ഈ കൂടെ ഉള്ള ആളുടെ പേരെന്താണ്? വേറെ പഠിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു പാട്ട് വെച്ചിടാം. ഏത് പാട്ടാണ് വേണ്ടതെന്ന് പ്രോഗ്രാമിലൂടെ?

0: എനിക്ക് പൂജാബിംബം ബിരുദം എന്നുള്ള പാട്ടില്ലേ,
1: ഹരികൃഷ്ണൻസിലല്ലേ. ഓക്കെ, അപ്പൊ ആ പാട്ട് തന്നെ വെച്ചാൽ അപ്പൊ അമ്മയുടെ അടുത്തേക്ക് അന്വേഷണം പറഞ്ഞു ഞങ്ങൾക്കും കൂടി സ്പെഷ്യൽ ആയിട്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കോളൂ. നിങ്ങളല്ലാതെ പിന്നെ ആരാ അല്ലേ?
2: അതാണ് അതാണ് ആ ഒരു സ്നേഹമാണ് ഞങ്ങളെയും ഇങ്ങനെ നയിക്കുന്നത്.
1: അപ്പോ
0: നിങ്ങളൊരു
1: അപ്പോ നമ്മുടെ ആ ഒരു ഫാമിലിയിലെ ഒരാൾക്ക് വേണ്ടി ആ പാട്ട് വരുന്നുണ്ട്. അപ്പൊ ഒത്തിരി സന്തോഷം വിളിച്ചേല്.
0: ഓക്കെ,
1: ബൈ. ഓക്കെ.

0: मुक्त भारत अभियान
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: आकाशवाणी FM रेनबो 107.5 म्यूजिकली योर्स।
4: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സമയം 9:54 ആയിരിക്കുകയാണ്. നമുക്ക് കുറച്ച് മുമ്പ് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു, കൊടുങ്ങല്ലൂരിൽ നിന്നാണ് കോൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് സ്ഥലം ഓർക്കുന്നില്ല. അപ്പോൾ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ പറഞ്ഞായിരുന്നു, നമ്മുടെ ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ ലെറ്റർ അയച്ച ആ ഒരു ഗിരിജ ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനായിട്ട് പാട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി വരുന്ന പാട്ട് സ്പെഷ്യലായിട്ട് ഈ പറഞ്ഞ ആൾക്ക്, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ സ്വാഗതം കൊച്ചിയിലേക്ക് കത്തയച്ച ചേച്ചിക്ക് ഒരു പ്രത്യേക അന്വേഷണമായിട്ട് ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ ഞാൻ ആ പേരും സ്ഥലപ്പേരും ഞാൻ വിട്ടുപോയി, അതുകൊണ്ടാണ്. എന്തായാലും കേൾക്കുന്നുണ്ടാകുന്നു വിചാരിക്കുന്നു. അപ്പൊ നല്ലൊരു പാട്ട് ഞാൻ എന്താ സമ്മാനിക്കുകയാണ്. 9:55:04 അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ SSLC പരീക്ഷയുടെ ആ റിസൾട്ട് ഇന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പൊ ഇന്നത്തെ പാർട്സപ്പ് ഒരു സ്പെഷ്യൽ SSLC വൈബിലൂടെ ഞങ്ങൾ കൊണ്ടുപോകാൻ പോവുകയാണ്. ഞാൻ മാത്രമല്ല, ജോലുണ്ടാവും. അപ്പൊ JL and JL ജോയിൻ ചെയ്യുകയാണ് പാർട്സപ്പിൽ റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം. അപ്പോൾ നല്ല രസമായിട്ട് നിങ്ങളുടെയും ആ ഒരു ഓർമ്മകളൊക്കെ പങ്കുവെച്ചോളൂ. ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു പഴയ കാലത്തിലേക്ക് ഒന്ന് പോയി നോക്കിക്കോളൂ. ആ SSLC പരീക്ഷയുടെ ആ ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത ആ ഒരു കാത്തിരിപ്പും അതറിഞ്ഞപ്പോഴുള്ള ആ ഒരു സന്തോഷവും. അപ്പൊ നമുക്ക് ജോയിൻ ചെയ്യാം, കേൾക്കാം വാട്സപ്പിൽ.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. യുഎഇ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിലെത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരുരാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വാതന്ത്ര്യസമരസേനാനി സുഖ്ദേവ് ഥാപ്പറിന്റെ ജന്മവാർഷികത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു. ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ് സുഖ്ദേവെന്നും അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാങ്കേതികവിദ്യ, പ്രാദേശിക സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലെ സംഘർഷങ്ങൾക്കിടയിലും സഹകരണം ഉറപ്പാക്കിയാണ് കൂടിക്കാഴ്ച. സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം അഴീക്കോടൻ

0: മന്ദിരത്തിൽ ചേരും. പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്ന യോഗത്തിൽ ജില്ലയിലെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെ പരാജയം ചർച്ച ചെയ്തേക്കും. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ തിരഞ്ഞെടുപ്പ് അവലോകന യോഗം ചേർന്നു. 294 അസംബ്ലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധിക്കുന്ന HPV വാക്സിനേഷൻ ഈ മാസം 31 വരെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ലഭ്യമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. 14-ന് 15-നും ഇടയിൽ പ്രായക്കാരായ പെൺകുട്ടികൾക്കാണ് സൌജന്യമായി ഒറ്റ ഡോസ് വാക്സിനേഷൻ ലഭ്യമാക്കുന്നത്. കോഴിക്കോട് മാതൃഭൂമി ഓഫീസിൽ കടന്നുകയറി സുരക്ഷാ ജീവനക്കാരനെ ഉൾപ്പെടെ ആക്രമിക്കുകയും ന്യൂസ് ബ്യൂറോയുടെ വാതിലും കമ്പ്യൂട്ടറും തകർക്കുകയും ചെയ്തയാളെ പോലീസ് പിടികൂടി. കല്ലായ് സ്വദേശി യാസിൻ അറാഫാത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയിന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30-ക്കാണ് മത്സരം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
1: വാട്സാപ്പ് വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സാപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അതായത് വേറെ നല്ല മറ്റൊരു പ്രോഗ്രാം ഇത്. വീട്ടിൽ തമ്മിൽ ഞാൻ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ജൂലൈ,
1: യെസ്, അപ്പോൾ പാട്സപ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് പ്രോഗ്രാമാണ് പാട്സപ്പ് എന്ന് അറിയാം. കാരണം ഇഷ്ടംപോലെ മെസ്സേജുകൾ ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. സംസാരിക്കാൻ പോലും സമയമില്ലാതെ മെസ്സേജ് വായിക്കാനുള്ള സമയമാണ്
0: മൊത്തം വന്നിരിക്കുന്നത്. ഇന്ന് മെയ് 15-ാം തീയതിയാണ്. ഇംഗ്ലീഷ് മാസം കൊടുക്കുകയാണെങ്കിൽ ഒരു മാസത്തിന്റെ പകുതി ആയിരിക്കുകയാണ്. ഇനി മലയാള മാസത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ ദിവസമാണ് അല്ലെ.
1: അപ്പൊ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇനി 15 ദിവസം കൂടെ ഉള്ളൂ കളിക്കാനായിട്ട്. അത് കഴിഞ്ഞാൽ മഴ വരുന്നതിനോടൊപ്പം തന്നെ സ്കൂളിൽ തുറക്കാൻ പോവാണ്.
0: ശരിക്കും ഇവിടെ വീട്ടിലിരിക്കുന്ന സമയത്ത് ചിലപ്പോ ഒന്ന് വേഗം ഒന്ന് സ്കൂൾ തുറന്നിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കും.
1: പക്ഷേ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ തുറക്കണ്ടായിരുന്നു.
0: അതാണ് അപ്പൊ ഈ പ്രത്യേകിച്ച് ഇപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വൈകുന്നേരം നല്ല മഴയാണ്. അപ്പൊ ഇടവം എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ പെട്ടെന്ന് മനസ്സിൽ ഇടവപ്പാതി അല്ലെ.
1: ചന്നം ഭിന്നം പെയ്യുന്ന മഴയല്ല, നല്ല ഇടിവെട്ടോട് കൂടിയ മഴ,
0: നല്ല നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള മഴകളൊക്കെ പെയ്യണം. അപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മഴ കുറവായിരുന്നു. പ്രത്യേകിച്ചും ഈ മെയ്യില് കഴിഞ്ഞ വർഷം മാർച്ച് മാസം തുടങ്ങി മഴ ഉണ്ടായിരുന്നു. അപ്പൊ ആ മഴക്കുറവൊക്കെ മിക്കവാറും ഇനി വരുന്ന ദിവസങ്ങളിൽ പൂർവാധികം
1: ശരിക്കും നമ്മൾ മഴയെ കാത്തു തന്നെ ഇരിക്കുകയാണ്. കാരണം അതുപോലെ ചൂടായിരുന്നല്ലോ, പൊള്ളി തുടങ്ങി ഫേസ് ഒക്കെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ. അപ്പൊ മഴയെ കാത്തു തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇതാണ് എല്ലാവർക്കും സന്തോഷം.
0: അതിലൊരു മാറ്റം ഇപ്പോ വന്നിട്ടുണ്ട്. ഇപ്പോ മെയ് 15-ാം തീയതി ആയപ്പോ മൊത്തത്തില് ആ ഒരു ചൂടിൽ നിന്നും ചെറിയൊരു ആശ്വാസമൊക്കെ വന്നിരിക്കുകയാണ്. എന്തായാലും മെസ്സേജുകൾക്ക് വേണ്ടി കുറെ പേര് ഇങ്ങനെ വെയിറ്റ്
1: ചെയ്തിരിക്കും. മെസ്സേജ് മഴ പോലെ വന്നിട്ടുണ്ട്.
0: നേരെ മെസ്സേജിലേക്ക് പോവുകയാണ്.
1: അപ്പോ നമ്മുടെ ഫസ്റ്റ് മെസ്സേജ് 10 മണിക്ക് തന്നെ വന്നിരിക്കുന്ന മെസ്സേജിലേക്ക് അങ്ങ് പോവാണ് കേട്ടോ. വിനീത ശിബുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പൂച്ചാക്കലിൽ നിന്നാണ്. ചക്രമുത്ത സിനിമയിലെ കരിനീല കണ്ണിലെന്തടി ഈ സോങ് വെച്ച് തരുമോ? ഡെഡിക്കേറ്റ് ഓൾ റെയിൻബോ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
0: അതുപോലെ തന്നെ ശ്രീദേവി പ്രിൻസിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഒരു പാട്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി റാണി വർഗീസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീദേവി പ്രിൻസ് വൈറ്റ് ലൈനിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു.
1: ഓക്കെ, ആൻഡ് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് വനജ മെസ്സേജ് അയച്ചിരുന്നു. കളിയാട്ട മൂവിയിലെ വണ്ണാത്തി പുഴയുടെ തീരത്ത് എന്ന പാട്ട് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
0: ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സിനിയാണ്. എന്നും മലയാളമാണ് ചോദിക്കുന്നത്, ഒരു ഹിന്ദി പാട്ട് ആണ് ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ്. പിന്നെ 1999 ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ SSLC പരീക്ഷയുടെ റിസൾട്ട് വരാൻ പോവുകയാണ്. അപ്പൊ ഇന്ന് വാട്സപ്പിൽ കുറച്ച് സർപ്രൈസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ
1: പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് എന്റെ 10-ാം ക്ലാസ്സിലെ ആ ഒരു 10th മാർക്കൊക്കെ ഞാൻ എല്ലാവരും നമ്മൾ
1: കേൾപ്പിച്ചെടുക്കും.
0: കുറച്ച് സമയം കഴിയുമ്പോൾ ജുവന്റെ വാട്സ്ആപ്പ് നമ്മൾക്ക് മെസ്സേജ് അയക്കും.
1: ജലീൽ എന്ന് പറയുന്ന ഒരു തുറന്ന പുസ്തകമാണ് സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം.
0: അതുപോലെ തന്നെ ജുവലും ആ ഒരു പരീക്ഷ റിസൾട്ട് അറിഞ്ഞ ആ സമയത്ത് അവർ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യും.
1: അങ്ങനെ എന്റെ SSLC ബുക്ക് ഞാൻ കാണിച്ചതല്ല.
0: അതല്ല, അത് കാണിച്ചില്ലേ കുഴപ്പമില്ല. ആ സമയത്ത് റിസൾട്ട് കാത്തിരുന്നതിന്റെ ആ ഒരു സംഭവം പറഞ്ഞു. അപ്പോ നമുക്ക് മെസ്സേജ് ആണ്. ഇന്ന് 1999 ഞാൻ SSLC പരീക്ഷ എഴുതിയത്. അന്നത്തെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കില്ലേ പൊന്നെ. റിസൾട്ട് വരുന്നതിന് അന്ന് വലിയ ബിൽഡപ്പ് ഒന്നും കൊടുത്തിരുന്നു. പക്ഷെ 8 നിലയിൽ പൊട്ടി. 3 വിഷയം പോയി സന്തോഷമായി. പിന്നെ കാര്യം ഞാൻ പറയണ്ടല്ലോ, അമ്മയുടെ വക സംഗീത കച്ചേരിയും അപ്പന്റെ വക ചെണ്ടമേളവുമായിരുന്നു മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: എന്തായാലും ആ ഒരു സങ്കടം എന്ന് പറഞ്ഞത് പിന്നെ നമുക്ക് എത്ര പറഞ്ഞാലും ഇപ്പൊ ഓർക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരും. പക്ഷെ ആ സമയത്ത് എത്ര ടെൻഷനായി കാണും. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകാൻ ശ്രീമൂല നഗരത്തിൽ നിന്ന് ശാരിക രവിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇഷ്ടം മൂവിയിലെ കണ്ടു കണ്ടു കണ്ടില്ല എന്ന സോങ് വെച്ച് തരുമോ?

0: തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടത്തോടു കൂടി തന്നെ ആ പാട്ട് വെച്ച് തരുന്നതായിരിക്കും. നമുക്ക് എന്തായാലും അടുത്തതായിട്ട് ആ ഒരു പാട്ട് തന്നെ കേൾപ്പിച്ചാലോ.
1: യെസ്, അയ്യോ ഒരെണ്ണം കൂടെ ഉണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന സ്വപ്നക്കൂട് റേഡിയോ കൂട്ടായ്മയിലെ ബിൻസി, ബിജു, ആശ ചേച്ചി, പിന്നെ റേഡിയോ സുഹൃത്ത് റാണി വർഗീസ്, ചേര നെല്ലൂർ, ഇവർക്കെല്ലാം പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് തിരുടാ തിരുടി മൂവിയിലെ മന്മദ റാസ എന്ന സോങ് അടിച്ചുപൊളി ഗാനം വെച്ച് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന പി വി മുഹമ്മദ് വടക്കേ വാവനൂരാണ്. അപ്പൊ നമ്മുടെ ബിൻസി, ബിജു, ആശ ചേച്ചി, റാണി വർഗീസ് ഇവരൊക്കെ എല്ലാവർക്കും റെയിൻബോയുടെ വക
0: ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി നമ്മൾ വിഷ് ചെയ്യാണ്. അപ്പൊ എന്തായാലും നമുക്ക് അവർക്കും കൂടി ഒരു സ്പെഷ്യൽ വിഷസ് ആയി ഇഷ്ടത്തോടു കൂടി നമുക്ക് ഈ ഒരു ഇഷ്ടത്തിലെ പാട്ട് കൊടുക്കാം. അപ്പൊ ഒരിക്കൽ കൂടി പറയുകയാണ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ റെയിൻബോ ഫാമിലിയുടെയും ഞങ്ങളുടെയും മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

0: കേട്ടു കേട്ടു കേട്ടില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മെസ്സേജ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും പാട്ട് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് പരാതി പതിവ് പോലെ ഇന്നും പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും സമയക്കുറവിന്റെ ഒരു പ്രശ്നമുണ്ട്, നേരെ ഞങ്ങൾ മെസ്സേജിലേക്ക് പോവുകയാണ്.
1: യെസ്, ദാ സൽമ ജമാലുദ്ദീൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ മാവും പൂത്തേ, തലവര തെളിഞ്ഞിതാ കുതിച്ചു വരവായി, ഫ്രം ദ മൂവി അടി കപ്പിയാരെ കൂട്ടമണി എന്ന മൂവിയിലെ സോങ് ആണ് സൽമ ജമാലുദ്ദീൻ ഇടേക്കുന്നം ചോദിച്ചിരിക്കുന്നത്.
0: യെസ്, അബ്ദുൾ ഒരു വലിയൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സുരേഷ് ചേട്ടനാണ് എൻ ഐ ഡി ഇടത്തലിൽ നിന്നാണ് മെസ്സേജ്. ഹലോ പാട്സ്ആപ്പ് ജലീൽ ആൻഡ് ജുവൽ, എന്റെ ഹയർ സെക്കൻഡറി

0: കേട്ടോ കേട്ടോ കേട്ടില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മെസ്സേജ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും പാട്ട് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് പരാതി പതിവ് പോലെ ഇന്നും പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും സമയക്കുറവിന്റെ ഒരു പ്രശ്നമുണ്ട്, നേരെ ഞങ്ങൾ മെസ്സേജിലേക്ക് പോവുകയാണ്.
1: യെസ്, ദാ സൽമാ ജമാലുദ്ദീൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ മാവും പൂത്തേ തലവര തെളിഞ്ഞിതാ കുതിച്ചു വരവായി, ഫ്രം ദ മൂവി അടി കപ്പ്യാരെ കൂട്ടമണി എന്ന മൂവിയിലെ സോങ് ആണ് സൽമാ ജമാലുദ്ദീൻ ഇടേക്കുന്നം ചോദിച്ചിരിക്കുന്നത്.
0: യെസ്, അതുപോലെ ഒരു വലിയൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സുരേഷ് ചേട്ടനാണ് എന്നിടി ഇടത്തലിൽ നിന്നാണ് മെസ്സേജ്. ഹലോ പാട്സ് ഓഫ് ജില്ലയിലാണ് ജുവൽ. എന്റെ ഹയർ സെക്കൻഡറി കിഴക്കമ്പലം സെന്റ് ജോസഫ് ഹൈസ്കൂളിലായിരുന്നു അന്നത്തെ എച്ച് എം മാണി സാർ, ഇരപ്പൻപാറ ദേറ സ്കൂളിനും അടുത്താണ് സാറിന്റെ വീട്.
1: എന്റെ നാട്, എന്റെ വീട്,
0: ഓക്കെ അവിടെ ആയിരുന്നല്ലേ. ഓക്കെ, അപ്പൊ സാർ ഇന്നില്ല, നമ്മുടെ കൂടെ ഇല്ല. 1974-76 കാലഘട്ടം പഠിത്തത്തിനോടൊപ്പം ഒരു ജോലിയും കൂടി പഠിക്കണമെന്ന് 12 വയസ്സോട്ട് മോഹം നടപ്പാക്കുകയും ചെയ്തു. അപ്പൊ SSLC കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കൈത്തൊഴിൽ മേഖലയിൽ തന്നെ കേന്ദ്രീകരിച്ച് SSLC വെച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തു. കാത്തിരുന്ന് പഠിച്ച് തൊഴിൽ ചെയ്തു, സമയം കഴിച്ചു, അങ്ങനെ പോയി. വീട്ടിലെ രണ്ട് ഗവൺമെന്റ് ജോലിക്കാരെ പോലെ എനിക്കും ഗവൺമെന്റ് ജോലി കിട്ടി. 2017 എറണാകുളം ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. 12-ാമത്തെ വയസ്സിൽ പഠിച്ച ആ ജോലി ഇതുവരെയും ജീവിതത്തിന്റെ വളരെയധികം സഹായിച്ചു.
1: അതെന്താന്ന് പറഞ്ഞു,
0: ജോലി എന്താണെന്ന് പറഞ്ഞില്ല. ഗവൺമെന്റ് ജോലിയും പഠിച്ച ജോലിയും കാലം ഇത്രയും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. ഗവൺമെന്റ് ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷവും ഈ ഒരു കൈത്തൊഴിൽ ചെയ്യുന്നു. അപ്പോ ഈ 66-ാമത്തെ വയസ്സിലും ഞാൻ അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് അയച്ചത്. നല്ലൊരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു മെസ്സേജ്.
1: എപ്പോഴും എന്തൊക്കെ ജോലിയാണെന്ന് പറഞ്ഞാലും നമുക്ക് ഇഷ്ടമുള്ള ഒരു പാഷനും കൂടെ നമ്മുടെ കൂടെ എപ്പോഴും കൊണ്ടുപോകണം. പാഷനും പ്രൊഫഷനും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നവരാണ് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത് എന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടുണ്ട്. നെക്സ്റ്റ് മെസ്സേജ്, കുറിപ്പ് എന്ന ചിത്രത്തിലെ ഡിംഗ്രി ഡിംഗാലെ എന്ന ഗാനം കേൾപ്പിക്കാമോ? എല്ലാ ആർജേസിനുമായിട്ട് കേൾപ്പിക്കണേ ശ്രോതാക്കൾക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ജയങ്കർ സലിത ശ്രീനന്ദ ഫോർട്ട് കൊച്ചി.
0: എല്ലാ റെയിൻബോ കൂട്ടുകാർക്കും വേണ്ടി ഇന്ദു വൈക്കത്തൊന്നും ഒരു പാട്ട് ചോദിച്ചൊന്നും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദം ജോൺ എന്ന മൂവിയിലെ ഒരു പാട്ടിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരി റാണി വർഗീസിനും ഇന്ന് വെഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എന്റെ അയൽവാസിയും കൂട്ടുകാരിയുമായ സിജിക്കും ജോഷിക്കും വേണ്ടി വെച്ച് തരണം എന്നൊക്കെ പറഞ്ഞാണ് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷേർലി ജെറോം ആണ് പാനായിക്കുളത്ത് നിന്നാണ് മെസ്സേജ്
1: അയച്ചിരിക്കുന്നത്. റിസൾട്ടിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കും എന്റെ പഴയ ഓർമ്മകളാണ്. പഠിക്കുമ്പോൾ ഡാഡിയും അമ്മച്ചിയും ഫോഴ്സ് ചെയ്യാറില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ റിസൾട്ടിനെ കുറിച്ച് ടെൻഷനും ഉണ്ടാവാറില്ല. എങ്കിലും പ്രീ ഡിഗ്രി വരെ തോൽക്കാതെ പോന്നു. 87 SSLC ബാച്ച് ആയിരുന്നു. എല്ലില്ലാത്തവർക്കെന്ന് പറഞ്ഞ് കളിയാക്കും. ഓ, അന്ന് SSC ബാച്ച് ആയിരുന്നു കേട്ടോ. 87 എല്ലില്ലാത്തവർ എന്ന് പറഞ്ഞ് എല്ലാവരെയും കളിയാക്കുമായിരുന്നു. വലിയ ബുക്കും ബ്ലഡ് ഗ്രൂപ്പും ഒക്കെ ഞങ്ങൾക്കായിരുന്നു. മാർക്ക് 1200 വെറും. തേർഡ് ക്ലാസ്സിൽ പാസ്സായ ഞാൻ മാർക്ക് ആരോടെങ്കിലും പറയുമ്പോൾ എല്ലാവരും കരുതും ഡിസ്റ്റിങ്ഷൻ ആണെന്ന്. അത്
0: ശരിയാണ്. സമയത്ത് എനിക്ക് ഒരു വയസ്സ് തികഞ്ഞ സമയമാണോ?
1: ഓ, അപ്പൊ എന്തായാലും അത് 87 1200 മാർക്കെന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത്. അതൊക്കെ മറന്നു തുടങ്ങിയത്.
0: ശരിക്കും നല്ല രസമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ. നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും കേൾക്കുമ്പോൾ സന്തോഷം. ഹിന്ദിയിൽ 2-3 മെസ്സേജ് അയച്ചിട്ടുണ്ട് സത്യത്തിൽ. ഞാൻ വായിക്കാൻ
1: ഒരു സെക്കൻഡ്, ഇത് തീർന്നില്ല. അതിന്റെ രസം ഇനിയാ വരുന്നത്. അതായത് 1200 480 മാർക്കായിരുന്നു. പക്ഷെ എല്ലാരും അടുത്ത് 480 എന്ന് പറയുമ്പോ ആളുകൾ വിചാരിക്കും 600 മാർക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു രസം. ഇന്ന് പിറന്നാളായിട്ടുള്ള പ്രിയ കൂട്ടുകാരി റാണി വർഗീസിനും വിവാഹവാർഷികം ആഘോഷിക്കുന്ന ലിസി ചേച്ചിക്കും സെബാസ്റ്റ്യൻ ചേട്ടനും മീനുവിനും രൂപനും ആശംസകൾ പറയണേ. ആഹാ, ഇത് വലിയൊരു മെസ്സേജ്.
0: എല്ലാവർക്കും ആരുടെയും പേര് വിട്ടു പോകണ്ട, എല്ലാവർക്കും വേണ്ടിട്ട്.
1: നെക്സ്റ്റ് സോങ് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി മാത്രം.
0: ഓക്കെ, രണ്ടുപേര് നമുക്ക് കുറെ നമ്മുടെ പ്രോഗ്രാംസ് കേരളത്തിന് വെളിയിലുള്ള കുറച്ച് പേര് കേൾക്കുന്നത് സ്ഥിരമായിട്ട്. അപ്പൊ ഹിന്ദിയിൽ വലിയൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് രണ്ടുപേർക്ക് കൂടി എനിക്ക് സത്യത്തിൽ അത്
1: മനസ്സിലാവുന്നില്ല.
0: ഹിന്ദി മനസ്സിലാവുന്ന വെച്ചാൽ ഹിന്ദി വായിക്കാൻ പറ്റും, പക്ഷെ ലൈവിൽ എങ്ങനെ വായിക്കുന്നതാണ് കൺഫ്യൂഷൻ.
1: ഹിരമാണി വർമ്മയും അതുപോലെ തന്നെ
0: ഞാൻ എന്തായാലും ആ ഒരു ഹിമാലയൻ ടാസ്ക് എടുത്തില്ല. ജുവൽ ഞാൻ അത് കൈമാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
1: ഞാനത് വായിച്ച് പഠിച്ചിട്ട് വീണ്ടും പറയുന്നു.
0: സോണിക്ക നോർത്ത് പറയുന്ന മെസ്സേജ് ആണ്. രണ്ട് പാട്ടിൽ ചോദിച്ചത് ഇന്ന് മലയാള മാസം ഇടവോ ഒന്നാണ്, ആശംസകൾ ടു ഓൾ ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ്. അപ്പൊ എന്തായാലും ബാക്കി മെസ്സേജിലേക്ക് പോകുന്നതിന് നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ.
1: യെസ്,
0: നമുക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു.
1: കരിനീലക്കണ്ണഴുകി
0: യെസ് ചക്രമുത്ത് എന്ന മൂവിയിലെ പാട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചെത്താം. അപ്പൊ ഈ ഒരു പാട്ട് കഴിഞ്ഞ് എത്തുമ്പോഴേക്കും നമ്മുടെ ആ ഒരു സർപ്രൈസ് നമ്മൾ പൊട്ടിക്കുന്നതായിരിക്കും. കേട്ട് കഴിഞ്ഞായിരിക്കും ഇത്രേ ഉള്ളൂ, അങ്ങനെ വിചാരിക്കണ്ട. അപ്പൊ എന്തായാലും സ്റ്റേ ട്യൂൺഡ്.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സമയം 10 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 47 സെക്കൻഡുമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു SSLC പരീക്ഷയുടെ ആ ഒരു റിസൾട്ട് ഇതാ റിവീൽ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ലൈവിൽ ഞാൻ ജുവലിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഇതാ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ലൈവ് ഞാൻ ജുവലിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നേരത്തെ അയച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫീൽ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ലൈവില് ഞാൻ അത് അയക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് അയച്ചിട്ടുണ്ട്.
1: ഒരു ചെറിയ പയ്യന്റെ ഫോട്ടോയാണ് ആദ്യം വന്നിരിക്കുന്നത്.
0: അതൊക്കെ അടിപൊളിയാണ്. അത് കഴിഞ്ഞ് നമ്മള് നേരെ മാർക്ക് ലിസ്റ്റിലേക്ക് പോവുകയാണ്. രസകരമായി ധൈര്യമായിട്ട് പറഞ്ഞു, എനിക്ക് അതിൽ ഒരു പ്രശ്നമില്ല,
1: ഒരു പ്രശ്നമില്ല. അപ്പൊ ഇവിടെ നമ്മള് ജലീലിന്റെ മാർക്ക് ലിസ്റ്റ് നമ്മള്
0: പരീക്ഷ എഴുതിയ വർഷം എന്ന് പറയുന്നത് അതിൽ ഉണ്ടാവില്ല, വർഷം ഉണ്ടാവില്ലേ?
1: 1986 അല്ല, അത് ബർത്ത്ഡേ, സോറി, അത് ബർത്ത്ഡേ. ഇത് 2001 മാർച്ച് 2001 ജലീലിന്റെ ഒരു കുഞ്ഞു പയ്യന്റെ ഒരു SSLC ബുക്കിന്റെ ഫോട്ടോ കോപ്പിയാണ് സുഹൃത്തുക്കളെ എന്റെ കയ്യിൽ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ടോട്ടൽ മാർക്ക് ഏറ്റവും അവസാനം പറയാല്ലേ. ഫസ്റ്റ് മാർക്കിൽ നിന്ന്
0: തുടങ്ങട്ടെ.
1: ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഭാഷയ്ക്കാണ് ഏറ്റവും നല്ല മാർക്ക് കിട്ടിയിരിക്കുന്നത്.
0: മലയാളം
1: ലാംഗ്വേജ് 30 ഉം 38 ഉം.

0: അങ്ങനെ 68 മാർക്കാണ് ടോട്ടൽ മലയാളത്തിന് കിട്ടിയിരിക്കുന്നത്.
1: ഇനിയാണ് ഏറ്റവും വലിയ ഒരു ടാസ്ക്.
0: അതെ, ടാസ്ക് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് എല്ലാവരുടെയും ടാസ്ക് അത് തന്നെയായിരുന്നു. ഇംഗ്ലീഷിന്റെ മാർക്കായിരുന്നു എല്ലാവരുടെയും ഒരു ടാസ്ക് എന്ന് പറയുന്നത്.
1: ഇംഗ്ലീഷ് ഫസ്റ്റ്,
0: അതെ, ഇംഗ്ലീഷ് ഫസ്റ്റിന്റെ പേര് മാർക്ക് പറയട്ടെ. 11 മാർക്കാണ് ഇംഗ്ലീഷ് ഫസ്റ്റിന് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡിനാണെങ്കിൽ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു മാർക്കും കൂടെ കുറവാണ്, 10 മാർക്ക്. അങ്ങനെ ടോട്ടൽ
1: ജയിക്കണമെങ്കിൽ ഇംഗ്ലീഷിന് രണ്ട് പേപ്പർ, അത് ഫസ്റ്റും സെക്കൻഡും കൂടിയിട്ട് 20 മാർക്ക് വേണം. അപ്പൊ അത് നോക്കിയ ആൾക്ക് എന്തോ ഒരു സ്നേഹം കൊള്ളത് കൊണ്ട് ഒരു മാർക്ക് കൂടി കൂടുതൽ വന്നു.
0: ഓ, അപ്പൊ ജയിക്കണമെങ്കിൽ ശരിക്കും 20 വേണമായിരുന്നു.
1: ശരിക്കും രണ്ട് വിഷയത്തിനും കൂടി 20 വേണം.
0: അങ്ങനെ ഒരു മാർക്കും കൂടെ തന്നെ 21 മാർക്ക്. അപ്പൊ ജസ്റ്റ് അതിൽ കയറി. ഇനി അടുത്തത് തേർഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദിയാണ്.
1: എന്തുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല എന്നതിനുള്ള ഉത്തരം
0: എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ ഹിന്ദിക്ക് 42 മാർക്ക് ഉണ്ടായിരുന്നു, എനിക്കും അത് വായിക്കാൻ പറ്റിയില്ല എന്നുള്ളത് വേറെ കാര്യം. അപ്പൊ ഹിന്ദിക്ക് 18 മാർക്കാണ് 50 കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതും ജയിച്ചു. ഓക്കെ, അന്ന് നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് പോവാം. സോഷ്യൽ സയൻസ് ആണ്. അതിന് ഫസ്റ്റ് പേപ്പറിന് 29 മാർക്ക്, അതുപോലെ സെക്കൻഡ് പേപ്പർ ആയിട്ടുള്ള ജിയോഗ്രഫിക്കും എക്കണോമിക്സിനും കൂടെ 19 മാർക്ക്. ടോട്ടൽ 48 മാർക്കാണ് 100 കിട്ടിയിരിക്കുന്നത്.
1: സയൻസ്
0: ഫിസിക്സിന് 24 മാർക്ക്, കെമിസ്ട്രിക്ക് 33, ബയോളജിക്ക് 34 മാർക്ക്. അങ്ങനെ ടോട്ടൽ 91 മാർക്കാണ്. അത് വരുന്നത് 150 മാർക്കിലാണ്. 91 മാർക്ക്.
1: ഇനിയാണ് അടുത്ത ടാസ്ക്.
0: അടുത്ത ടാസ്ക്, പക്ഷെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ജലീൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ ഒരു ടാസ്കിന് വെച്ചിട്ട് എനിക്കൊന്നു ഏറ്റവും കൂടുതൽ ജലീൽ ഇപ്പൊ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് കണക്കാണ്
1: അല്ലെ.
0: പക്ഷെ ആ കണക്കിന്റെ മാർക്ക് ജലീലിന് പണ്ട് കിട്ടിയിരിക്കുന്നത് മാത്തമാറ്റിക്സ് ഫസ്റ്റ് പേപ്പറിന് 18 മാർക്ക്, സെക്കൻഡ് പേപ്പറിന് 16 മാർക്ക്. അതായത് മാത്സിന് 34 മാർക്ക് 100. അപ്പൊ ജയിച്ചു
1: 280 മാർക്ക്. അന്ന് 210 മാർക്ക്.
0: അങ്ങനെ ടോട്ടൽ 600 ജലീലിന്റെ മാർക്ക് എന്ന് പറയുന്നത് 280 മാർക്കാണ് സുഹൃത്തുക്കളെ.
1: അപ്പൊ 280 മാർക്ക് ഇത് പറയാൻ വേറെ ഒന്നുമല്ല. പലപ്പോഴും നമ്മുടെ എസ് എൽ സി റിസൾട്ട് വരുമ്പോൾ നമ്മളിപ്പോ വീട്ടിലുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്യും. അന്ന് എസ് എൽ സി പരീക്ഷയാണ്, ഞാൻ അന്ന് പഠിച്ച സമയത്തോട് ഇതാണ് അതിന്റെ ഒരു എൻഡ് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷെ എന്റെ വീട്ടില് എന്റെ പാരന്റ്സ് പറഞ്ഞ് 210 മാർക്ക് മേടിച്ചു,
0: എങ്ങനെയെങ്കിലും
1: 210 മാർക്ക് മേടിച്ചു, അതിൽ കൂടുതൽ വേണ്ടെന്ന് പറഞ്ഞു.
0: പറഞ്ഞതിനേക്കാളും 70 മാർക്ക് കൂടുതൽ വാങ്ങി. അപ്പൊ ഇന്നത്തെ ഈ ജലീൽ ഇപ്പൊ ഇത് തുറന്നു കാണിച്ചതിലൂടെ നമ്മൾ പറഞ്ഞു ഇത്രയേ ഉള്ളൂ നമ്മുടെ ലൈഫ്. അതായത് അന്ന് നമ്മൾ ഏറ്റവും ടെൻഷൻ അടിച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നിപ്പോ നിൽക്കുമ്പോൾ ആ ജലീൽ ഒരു ആർജി ആയിട്ടിരിക്കുന്നു. വളരെ ഈ മാത്സിനാണ് ഏറ്റവും മാർക്ക് കുറഞ്ഞത്, പക്ഷെ ഇന്നും കണക്ക് എണ്ണി എണ്ണി ക്യാഷ്
1: വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ 10th ക്ലാസ്സിൽ അത്രയും മാർക്ക് ആണെങ്കിൽ പ്ലസ് ടു വന്ന സമയത്ത് 360, അതായത് ഫസ്റ്റ് ക്ലാസ്
0: കുറച്ചും കൂടെ കയറി
1: 360 മാർക്ക്.
0: അതാണ് പിന്നെ നമ്മൾ പഠിച്ചു
1: കയറി. ഞാൻ മഹാരാജസിൽ എന്റെ ആഗ്രഹം പോലെ അങ്ങനെയൊക്കെ പഠിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് ഒരുപാട് പഠിക്കാനുള്ള കാര്യങ്ങളും കുറഞ്ഞു. അപ്പൊ 10th ടെൻത്തിൽ ഒരു റിസൾട്ട് അല്ല ലൈഫിലെ ഒരു കാര്യം.
0: അതെ, ഇന്നിപ്പോ ഇത് കേൾക്കുന്ന പല കുട്ടികളുടെയും മനസ്സിൽ ഭയങ്കര ടെൻഷൻ ആവും. പക്ഷെ എപ്പോഴും ഓർക്കുക എസ് എസ് എൽ സി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു എൻഡ് അല്ല, അതൊരു തുടക്കം മാത്രമാണ്. തുടക്കം പാളിയാലും ഒടുക്കം
1: കിടക്കുകയല്ലേ. അപ്പൊ എന്തായാലും ബാക്കി മെസ്സേജിലേക്ക് കുറച്ച് മെസ്സേജ് നിങ്ങൾ പോയിട്ട് നേരെ പാട്ടിലേക്ക് പോവുകയാണ്. ഇനി ഒരുപാട് സമയം പോയിക്കൊണ്ടിരിക്കുന്നത്.
0: യെസ്, നെക്സ്റ്റ് മെസ്സേജ് ഹരിമുരളീരവം ഫ്രം ദ മൂവി 6 തമ്പുരാനിലെ പാട്ടാണ്. 1 റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേഷൻ ഡയറക്ടർക്കാണ് ഈ ഒരു റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത്. ജോസഫ് സി എ ചാലക്കുടിയാണ്. പ്ലീസ് ഇൻക്രീസ് ദ ടൈം ഓഫ് പാർട്സ് ഓഫ് ഫ്രം 1 hour to 2 hour എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ഒരു 2 മണിക്കൂർ ഉണ്ടെങ്കിലാണ് വായിച്ച് തീരുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലെ പിടിവിട്ട് പോകേണ്ടി വരും.
1: അത്രയധികം മെസ്സേജ് ആണ്.
0: ഓക്കെ, ഞങ്ങൾ പറഞ്ഞേക്കാം.
1: ആശാ ബാബുരാജ് തൊടുപുഴ മെസ്സേജ് ആയിരുന്നു. ഒരു പാട്ട് ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന റാണി വർഗീസിനും വിൻസി ബിജുവിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
0: യെസ്, രഘുനാഥ് മെസ്സേജ് അയച്ചിരിക്കുന്നു പാർട്സ് ഓഫ് കൂട്ടുകാർക്ക് വേണ്ടിയിട്ട്. ഞാൻ മേരിക്കുട്ടി എന്ന സിനിമയിലെ ദൂരെ ദൂരെ ഇതൾ വിരിയും എന്ന ഗാനം കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ,
1: അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് റെയിൻബോ, ഇന്നലെ പാട്ട് കിട്ടി, അതുകൊണ്ട് ഇനി അടുത്ത ആഴ്ച മതി എല്ലാ കൂട്ടുകാർക്കും വേണ്ടി പാട്ട് കേട്ട് കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെരുമ്പാവൂർ നിന്ന് മെസ്സേജ്.
0: ഞങ്ങൾ പെരുമ്പാവൂരുകാർ അങ്ങനെയാണ്.
1: അതെ അതെ.
0: ജലീൽ ജി, ജ്വൽ ജി ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ബിൻസിക്കും റാണി ചേച്ചിക്കും ആശ ചേച്ചിക്കും ആശംസകൾ പറയണേ. ഫൗസിയ മൻസൂറാണ്.
1: യെസ്, അപ്പൊ അയച്ചിട്ടുണ്ട്. ഇനി ബാക്കി മെസ്സേജിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ഒരു പാട്ട് കേൾക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇതുപോലെ പാട്ട് കേൾക്കണം, ആശംസകളൊക്കെ കൈമാറണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ
0: നമ്മുടെ നമ്പർ ഇതാണ്, 8574341075. ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. വേഗം നിങ്ങളുടെ വിഷസും അതുപോലെ തന്നെ ഇതുപോലെ ടെൻഷൻ അടിച്ച ഏതെങ്കിലും കുട്ടീസൊക്കെ 10th ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിലും പിന്നെ 10th ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിനും എല്ലാം നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. അവരെയും കൂടെ നമ്മൾ ഓർക്കേണ്ട ഒരു സമയം കൂടിയാണിത്.
1: യെസ്, ഗോപൻ ചേട്ടൻ ഒരു മെസ്സേജ് ഒന്നുണ്ടായിരുന്നു, പ്രദേശ് ഹോളിഡേസ് വരാപ്പുഴ, അവിടെ നിന്നാണ് മെസ്സേജ്. ഒരു പാട്ട് തമിഴ് സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്, കാതൽ വെയ്ത്തു കാതൽ, ദീപാവലി എന്ന മൂവിയിലെ പാട്ടാണ്. നമ്മൾ എന്തായാലും ആ ഒരു പാട്ടാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ജൂലി ഈ ഒരു സിനിമയിലെ ഈ ഒരു പാട്ട് കേൾക്കും.

0: മീൻസ് അതിന്റെ വിഷ്വൽ ഓർക്കുന്നുണ്ടോ? അതിൽ നമ്മുടെ ഭാവനയെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്, ഭയങ്കര ക്യൂട്ട്. അതുപോലെ തന്നെ നമ്മുടെ ജയൻ രവിയും ആ ഒരു വിഷ്വൽസ് ആണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വൽസ്.
1: ജലീൽ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ മലയാളത്തിൽ നിന്ന് പെൺകുട്ടികൾ തമിഴിലേക്ക് പോയി അഭിനയിക്കുമ്പോൾ പ്രത്യേക ഭംഗിയാണ് കാണാൻ. എന്താ
0: അതെന്താ മലയാളികളായ? യെസ്, 10 മണി കഴിഞ്ഞ് 32 മിനിറ്റും 24 സെക്കൻഡും ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത്. പാർട്സ് ഓഫ് വിത്ത് ആർ ജെ ജുവൽ ആൻഡ് ജലീൽ.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. 10 മണി കഴിഞ്ഞ് 37 മിനിറ്റും 7 സെക്കൻഡും ആയിരിക്കുകയാണ്. അപ്പോൾ ജൂലെ, നമ്മളിങ്ങനെ കുറെ ഇങ്ങനെ രസകരമായ കാര്യം പറഞ്ഞ സമയത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ മാർക്ക് വെച്ചിട്ട് അറിയാൻ പറ്റും ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ തേർഡ് ക്ലാസ് ആണോ.
1: അതെ, പത്രത്തില് അന്ന് പത്രം വരാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്, രാമുവിന് പത്രം വരാൻ വേണ്ടി.
0: അപ്പോൾ ജൂലെ എന്റെ റിസൾട്ട് അറിഞ്ഞ ആ ഒരു ദിവസം എങ്ങനെയായിരുന്നു? അതായത് രാവിലെ പത്രം വന്ന് അങ്ങനെ പത്രത്തിൽ നോക്കിയിട്ടായിരുന്നു?
1: പത്രത്തിൽ നോക്കി തന്നെയാണ് അറിഞ്ഞത്. സ്കൂളിൽ ഞാൻ പഠിച്ചത് കീഴിലെ സെന്റ് തോമസ് ഹൈസ്കൂളിൽ, അപ്പൊ അവിടെ വരെ പോയി നോക്കലൊന്നും നടക്കില്ല. അപ്പൊ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പത്രം വരാൻ വേണ്ടിട്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ഇതുണ്ടായിരുന്നു, എന്തായാലും ഞാൻ ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നുള്ള ഉറപ്പാണ്, കാരണം മോഡലിനും എല്ലാത്തിനും ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. എന്തായാലും ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ ഡിസ്റ്റിങ്ഷൻ, അത്രേ ഉള്ളൂ, അല്ലാതെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് എങ്ങനെയും കിട്ടുന്ന അറിയാം. പക്ഷേ എത്ര മാർക്കിനാണ് എന്റെ പോയതെന്ന് അറിയോ? വെറും 6 മാർക്കിനാണ് എന്റെ ഫസ്റ്റ് ക്ലാസ് പോയത്.
0: അപ്പൊ 354.
1: യെസ്,
0: 360 ഫസ്റ്റ് ക്ലാസ്.
1: ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി പോയി അന്ന്. കുറച്ച് നേരം എന്നെ കുറ്റപ്പെടുത്തി, പിന്നെ എല്ലാവരും പോട്ടെ ഇതല്ലല്ലോ ഇതിന്റെ ഒരു അവസാനം. പപ്പ മമ്മിയൊക്കെ അങ്ങനെ നമ്മളെ അധികം ദേഷ്യപ്പെടുന്നവരൊന്നും അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കൂളായി. പക്ഷെ എന്നാലും ഒത്തിരി പേര് പ്രതീക്ഷിച്ചു പോയല്ലോ, ഞാനും പ്രതീക്ഷിച്ചു പോയല്ലോ എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ പത്രത്തില് നമ്മുടെ മാർക്ക് അതുപോലെ തന്നെ നമ്മുടെ നമ്പർ
0: അത്
1: ഈ സങ്കടം നമ്മൾ ഈ സിനിമയിൽ കാണിക്കുന്ന പോലെ ആദ്യം ഞാൻ നോക്കിയത് എന്റെ ഫസ്റ്റ് ക്ലാസിന്റെ കോളത്തിലാണ്.
0: അപ്പൊ ഇത് പറഞ്ഞ സമയത്ത് ഞാൻ എന്റെ ഒരു ഇതിലേക്ക് പോകണം. അപ്പൊ സത്യത്തില് ജോലി പറഞ്ഞു പിറ്റൂസ രാവിലെ, എനിക്കാണെങ്കിൽ അതുവരെ ക്ഷമിക്കാനുള്ള ആ ഒരു ക്ഷമ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താ വെച്ചാല് നമ്മൾ ഈ രാവിലെ പത്രത്തിൽ വരുന്നതിന് മുമ്പ് തലേ ദിവസം പത്രത്തിന്റെ ഓഫീസിൽ ഈ നമ്പർ വിളിച്ചു ചോദിച്ചാൽ അവർ എടുക്കത്തില്ല, പക്ഷെ അവർ അവിടെ ഇടുമായിരുന്നു. അപ്പൊ അവിടെ പോരാ. അപ്പൊ ഞാൻ ആലുവ സീനിയർ തിയേറ്ററിന്റെ അടുത്ത് മാതൃഭൂമിയുടെ ഒരു ഓഫീസിലാണ് പോയിരുന്നത്. അപ്പൊ ചെന്നപ്പോ തന്നെ നമ്പർ ഉറപ്പാ ചേട്ടനെ നോക്കി, പുള്ളി ആദ്യം നോക്കി ഡിസ്റ്റിങ്ഷൻ, അവളോ ഇപ്പൊ നമ്പറില്ല, അതേ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ നോക്കി അവിടെ നമ്പറില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ അവിടെ ഒന്നും നോക്കണ്ട, നേരെ താഴെ നിന്ന് മുകളിലേക്ക് നോക്കി വരുന്നത്. അപ്പൊ നോക്കിപ്പോ സംഭവം തേർഡ് ക്ലാസ് 280 മാർക്കുണ്ട്. അപ്പൊ അതൊരു ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു അത് അറിഞ്ഞ സമയത്ത്. ശരിക്കും പറഞ്ഞാൽ ജയിക്കാന്നുള്ളത് തന്നെ ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു. അപ്പൊ അത് ഭയങ്കര സന്തോഷം തരുന്ന മൊമെന്റ്. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നപ്പോ വീട്ടുകാർക്കും വിശ്വാസമില്ല, നീ ജയിച്ചോ എന്ന് ചോദിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് പിറ്റത്തെ ദിവസം പത്രത്തിൽ വന്ന് ഈ നമ്പർ മാർക്ക് ചെയ്ത് കാണിച്ചപ്പോഴാണ് വിശ്വാസം വന്നത്. അപ്പൊ നല്ല രസമുള്ള ഒരു ഓർമ്മകളിലേക്ക് നമ്മൾ പോകുമ്പോൾ കുറച്ച് മെസ്സേജ് വന്നിരുന്നു. അപ്പൊ അതിലേക്ക് നമ്മൾ പോവുകയാണ്.
1: യെസ്, സവിത സുരാജ് മെസ്സേജ് അയച്ചിരിക്കുന്നു, ടുഡേ വെരി സ്പെഷ്യൽ ഡേ, ഇന്ന് ഞങ്ങളുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ സരിത, സവിത, സംഗീത. അത് ഞങ്ങൾ ട്രിപ്ലെക്സ് ആണ്. ഇന്ന് മിഴി രണ്ടിലും മൂവിയിലെ എന്തിനായി നിൻ എന്ന സോങ് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സരിത, സവിത, സംഗീത, നിങ്ങൾക്ക് ഞങ്ങളുടെ റെയിൻബോയുടെയും ജലീലിന്റെയും എന്റെയും എല്ലാം വക ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ്.
0: അപ്പൊ എന്തായാലും അടുത്ത പാട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ട്രിപ്ലെക്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ സമ്മാനിക്കുകയാണ്. ഇനി ബാക്കി മെസ്സേജിലേക്ക് പോകുമ്പോൾ
1: എന്ത് മെസ്സേജ് വായിച്ചില്ല എന്ന് പറഞ്ഞത് ഒരാൾ പറഞ്ഞിട്ടുണ്ടോ? ഇന്ദു വൈക്കാണ്
0: സമയം
1: വായിച്ചായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ
0: കേൾക്കാനായിട്ടാണ്. അതുപോലെ തന്നെ മെസ്സേജിലേക്ക് പോകുമ്പോൾ ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചു രജിത് മുതുവിളയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒ എൻ ബിയുടെ വരികൾ പാട്ടാണ് പറഞ്ഞത്. അതുപോലെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ശ്രീനന്ദയ്ക്ക് വേണ്ടി ഒരു പാട്ട് വെച്ചുതരാമെന്ന് ചോദിച്ചുകൊണ്ട് അനിയത്തി ഋതു നന്ദ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു.
1: എന്താ ജലീൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു കേട്ടോ, ബഷീർ അബു ആണ് പറഞ്ഞിരിക്കുന്നത്. ഹായ് ജലീൽ, മലയാളത്തിന് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് കൊണ്ടല്ലേ മലയാളം ഗെയിമുമായിട്ട് റെയിൻബോയിൽ വന്നതെന്ന് വെച്ചാല്ല, പാട്ടൊന്നും വേണ്ട കേട്ടോ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കി നമ്മുടെ ശ്രോതാക്കൾ.
0: അപ്പൊ ഞാനിതിങ്ങനെ റിവീൽ ചെയ്യാൻ കാണിച്ച ആ ഒരു
1: ചങ്കൂരത്തിന് ഒരു ബിഗ് സല്യൂട്ട്.
0: അതാണ്. അതുപോലെ തന്നെ മഴവിൽ കൂടാതെ സിനിമയിലെ പാട്ടിന് വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ കാസർഗോഡ് നിന്ന് മെസ്സേജ് അയച്ചു, എന്റെ വൈഫിന് വേണ്ടി ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ്. അതുപോലെ തന്നെ ഹൈ ഡിയേഴ്സ്, ഞാൻ അശ്വതി അനിൽ നോർത്ത് പറവിൽ നിന്നാണ് മെസ്സേജ്. ചതിക്കാത്ത ചന്തു എന്ന സിനിമയിൽ ഒരു പാട്ട് കേൾപ്പിക്കാമോ? പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ്.
1: ബീന രാജ ഐക്കാട് അയച്ചിരിക്കുന്നു, പിറന്നാൾ ആഘോഷിക്കുന്ന പ്രിയ റെയിൻബോ കൂട്ടുകാരി റാണി വർഗീസിന് ആശംസകൾ നേർന്നുകൊണ്ട് ചമ്പക്കുളം തച്ചൻ എന്ന മൂവിയിലെ മകളെ പാതിമലരെ ഈ ഗാനം വെച്ച് തരണം.
0: കൊടുങ്ങല്ലൂരിൽ നിന്നും അഞ്ജലിയുടെ ഒരു മെസ്സേജ് ഉണ്ട്, നല്ലൊരു പാട്ട് വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വന്ദന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആലുവിൽ നിന്നും വിനീതയുടെ ഒരു മെസ്സേജ് ഉണ്ട്. വിനീത ചോദിച്ചിട്ടുള്ളത് ബൾട്ടി മൂവിയിലെ ഒരു പാട്ട്, അതല്ലെങ്കിൽ മറ്റൊരു പാട്ട് പ്ലേ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ്. രാജിയുടെ ഒരു മെസ്സേജ് ഉണ്ട്, ബോഡി ഗിയർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, ടോയ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്, ഞങ്ങൾ 225 പേർ വർക്ക് ചെയ്യുന്നു. പിന്നെ ഇവിടെ കമ്പനിയിൽ എല്ലാ മാസവും ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്, 81 പേരുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ അവർക്ക് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ സ്റ്റാഫുകൾക്ക് വേണ്ടിയും എന്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയും നല്ലൊരു പാട്ട് വെച്ച് തരാമോ? പാട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഉറപ്പായും
1: അവർക്ക് നല്ലൊരു പാട്ട് വെച്ചു,
0: പേര് പറഞ്ഞിട്ടില്ല,
1: ഒരുമിച്ച് ഇത്രയും പേരല്ലേ പാട്ട് കേട്ടോണ്ടിരിക്കുന്നത്.
0: അതെ അതെ, ഒത്തിരി സന്തോഷം.
1: അപ്പൊ റെയിൻബോയുടെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് ഹായ്.
0: അതെ അതെ, നമ്മുടെ ചാനലാണെങ്കിൽ മാറ്റണ്ട, പാട്ടുകൾ മാത്രമേ ഉള്ളൂ, നോൺ സ്റ്റോപ്പ് സോങ്സ് ആണ്. അപ്പൊ എന്തായാലും ഇവർക്ക് എല്ലാവർക്കും

0: വേണ്ടിയിട്ട് ഇതാ പാട്ട് വരുന്നത്. കെ എസ് ചിത്ര പാടിയ പാട്ടാണ് മിഴി രണ്ടിലും എന്ന മൂവിയിലെ പാട്ടാണ്.
1: ആൻഡ് സ്പെഷ്യലി ഡെഡിക്കേഷൻ ടു സരിത സവിത സംഗീത.
0: യെസ്, 10 മണി കഴിഞ്ഞ 42 മിനിറ്റും 12 സെക്കൻഡും.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. 10 മണി കഴിഞ്ഞ് 46 മിനിറ്റും 36 സെക്കൻഡുമായിരിക്കാണ് ജുവൽ ആൻഡ് ജലീലാണ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് പാഠശപ്പിൽ. അപ്പൊ നമ്മൾ SSLC പരീക്ഷ ഇന്ന് റിസൾട്ട് വരും. അപ്പൊ അതിന്റെ ഓർമ്മകളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒത്തിരി പേരിങ്ങനെ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ പേരിങ്ങനെ ഓർമ്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയില്
1: ഒരാള് പറഞ്ഞിരിക്കുന്നു, ജലീൽ മാർക്ക് ലിസ്റ്റ് വിശേഷങ്ങൾ കേട്ടു, ഇന്ന് മെസ്സേജ് അയക്കണ്ട എന്ന് കരുതിയതാണ്, പക്ഷേ മാർക്ക് ലിസ്റ്റ് വിശേഷങ്ങൾ കേട്ടപ്പോ അയക്കണമെന്ന് തോന്നി. ഇന്ന് പറയുന്ന എക്സാം മാർക്ക് ഒന്നും തന്നെ ജീവിത വിജയത്തിന്റെ മെയിൻ

0: അല്ല ഏത് സാഹചര്യങ്ങളെയും പോസിറ്റീവാക്കി നമ്മുടെ ലക്ഷ്യം കാണാനായി ഉത്സാഹത്തോടെ മുന്നേറാനുള്ള ഒരു മനസ്സ്, അതുണ്ടെങ്കിൽ ഈ മാർക്ക് ഒന്നുമല്ലെന്നേ. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായി ഉണ്ടാക്കിയെടുക്കേണ്ടത് ഏത് സാഹചര്യവും ഫേസ് ചെയ്യാനുള്ള കഴിവാണ്. എല്ലാ മാതാപിതാക്കളും അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് എന്റെ ഒരു പക്ഷം. അങ്ങനെയല്ലേ? അപ്പൊ എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രീയാണ്.
1: തീർച്ചയായിട്ടും നല്ലൊരു മെസ്സേജാണ്. ഇത് വായിച്ച സമയത്ത് പെട്ടെന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഒരു 10 വയസ്സുള്ള കുട്ടി ഫോൺ കയ്യില് മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു ഇതിന്റെ മുകളിൽ കയറിയിട്ട് ഒരു ഭീഷണി മുഴുക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര വിഷമം തോന്നി. കാരണം എന്തുകൊണ്ടായിരിക്കും ആ ഒരു കൊച്ച്, കാരണം ഒരു സംഭവം നമ്മൾ ആ കുട്ടിക്ക് കൊടുത്ത് അത് ശീലിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് അത് പറിച്ചെടുക്കുമ്പോഴുള്ള ആ ഒരു സംഭവമാണ്. അപ്പൊ അതിനെ പതിയെ പതിയെ മാറ്റിയെടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുക ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇങ്ങനെ വരും എന്ന്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ ആ ഒരു പോയിന്റ് ആണ് ഏറ്റവും കൂടുതൽ വാല്യൂ ആയിട്ടുള്ളത്. കാരണം നമ്മൾ ഓരോന്നിനെയും എങ്ങനെ അതിജീവിക്കുന്നു, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ബാക്കി മെസ്സേജിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് ഒരു മെസ്സേജിലേക്ക് ഞാൻ പോവുകയാണ്. ചോദ്യം രഞ്ജു രമേശ് ആണ് മെസ്സേജ് അയച്ചത്. ഞാൻ SSLC പാസ്സാകുന്നത് 2008 റിസൾട്ട് വരുന്ന ദിവസം ഞാൻ അനുഭവിച്ച ടെൻഷൻ, അച്ഛൻ എന്നെ ചെറുതായി ഒന്ന് പേടിപ്പിച്ചു, ജയിച്ചു എന്നറിഞ്ഞിട്ടും ഞാൻ തോറ്റുപോയി എന്ന് അച്ഛൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ ഭയങ്കര ഒരു വിഷമമാണെന്നൊക്കെ പറഞ്ഞാണ് ആ ഒരു മെസ്സേജ്. ആ മെസ്സേജ് ഇടയ്ക്ക് സ്കിപ്പ് ആയി പോയി ഇടയിൽ, എന്നാലും ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. ബാക്കി മെസ്സേജിലേക്ക് പോകാം. ഞാൻ കണ്ടുപിടിക്കും.
0: നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്ന വാട്സ്ആപ്പ്, ഹായ് വാട്സ്ആപ്പ്, ഞാൻ സിനിയാണ്. എന്ന് മലയാളമാണ് പാട്ട് ചോദിക്കുന്നത്, ഇന്നൊരു ഹിന്ദി പാട്ടാകട്ടെ എന്ന് കരുതി. ഹവാ ഹവാ എന്ന പാട്ട് കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. പിന്നെ 1990 ഞാൻ SSLC പരീക്ഷ എഴുതിയത്. അയ്യോ, അന്നത്തെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കല്ലേ എന്റെ പൊന്നെ. റിസൾട്ട് വരുന്നതിന്റെ അന്ന് വലിയ ബിൽഡപ്പും കൊടുത്ത് ഇരുന്നു, പക്ഷെ 8 നിലയിൽ പൊട്ടി. എടോ, 3 വിഷയം പോയി, സന്തോഷായി. പിന്നെ കാര്യം ഞാൻ പറയേണ്ടതല്ലോ, അമ്മയുടെ വക സംഗീത കച്ചേരിയും അപ്പന്റെ വക കിട്ടിയല്ല നല്ലത്. എന്തായാലും ഹവാ ഹവാ സോങ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: ഓക്കെ, ആ മെസ്സേജിലേക്ക് ഞാൻ തിരിച്ചു പോകേണ്ടത്. ഞാൻ SSLC പാസ്സാകുന്നത് 2008 രഞ്ജു രമേശിന്റെ മെസ്സേജിന്റെ ഇടയിൽ വിട്ടുപോയതാണ്. വരുന്ന ദിവസം ഞാൻ അനുഭവിച്ച ടെൻഷൻ പറയുന്നത്, അച്ഛൻ എന്നെ ചെറുതായി ഒന്ന് പേടിപ്പിച്ചു, ജയിച്ചു എന്നറിഞ്ഞിട്ടും ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞപ്പോൾ എന്നെ ചേർത്ത് നിർത്തി അച്ഛൻ ഒന്ന് ചിരിച്ചു. ആ ചിരി ഇന്നും എന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. ഇന്ന് അച്ഛൻ കൂടെയില്ല, അച്ഛൻ മരിച്ചു 4 വർഷമായി. ഇന്നലെ എന്റെ അച്ഛന്റെയും അമ്മയുടെയും 35th വിവാഹ വാർഷികമായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഒരു മെസ്സേജ്. ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്.
0: ഓക്കെ, 2 RJ'sനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് രാവിലത്തെ സ്വാഗതം കൊച്ചിയിലെ പാട്ടുകൾ അതിമനോഹരമായിട്ടുള്ള പാട്ടുകളായിരുന്നു. ആ പാട്ടുകൾ അയച്ചു തന്ന ചേച്ചിക്ക് നല്ലൊരു ദിവസം ഞാനും ആശംസിക്കുന്നു. ജോലിയുടെ ഇടയ്ക്കായതുകൊണ്ട് ചേച്ചിയുടെ പേര് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പാട്ടുകളെല്ലാം സൂപ്പറായിരുന്നു, അതിമനോഹരമായിട്ടുള്ള പാട്ടുകളായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് സുനിൽ പി പടിപ്പുര ആലുവ ദേശത്ത് നിന്നാണ് പാട്ട് കേട്ടിരുന്നത്.
1: ഗിരിജ തങ്കപ്പൻ എന്നായിരുന്നു ചേച്ചിയുടെ പേര്. പള്ളുരുത്തിയിലാണ് സ്ഥലം. ഇനി ബാക്കി മെസ്സേജിലേക്ക് പോകുമ്പോൾ ജെലി ആൻഡ് ജുവൽ 1990 മാർച്ചിൽ SSLC പാസ്സായതാണ്. 600-298 2 മാർക്കിന് സെക്കൻഡ് ക്ലാസ് മിസ്സായി. അന്ന് റാങ്ക് സമ്പ്രദായമായിരുന്നു, അന്നൊക്കെ റിസൾട്ട് റോൾ നമ്പർ ന്യൂസ് പേപ്പറിൽ വരുമായിരുന്നു. 8th മുതൽ 10th വരെ ക്ലാസ് ടീച്ചർ മേരി സിൻഡ്രല ടീച്ചർ ആയിരുന്നു. ഞാൻ പഠിച്ചത് ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ തൃപ്പൂണിത്തുറയിലായിരുന്നു. മുഖപുസ്തകത്തിലൂടെ എന്നെ ബയോളജി പഠിപ്പിച്ച രാജമ്മ ടീച്ചറെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൽമ ജമാലുദ്ദീനാണ് ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. ശരിക്കും നമ്മൾ ആഗ്രഹിക്കാറില്ല, അന്നൊക്കെ ഈ ഫേസ്ബുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോണ്ടാക്ട്സ് ഒരുപാട് പേര്. അപ്പൊ ആ സമയത്ത് പഠിപ്പിച്ച ടീച്ചർമാരെയൊക്കെ ശരിക്കും മിസ് ചെയ്യും.
0: ഇപ്പോഴും നമുക്ക് ഇതുപോലെ കോണ്ടാക്ട്സ് ഫേസ്ബുക്ക് ഒക്കെ വഴി കിട്ടും കേട്ടോ. മാക്സിമം നമുക്ക് നോക്കിയാൽ മതി, നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് വഴിയൊക്കെ കിട്ടും. അപ്പൊ നെക്സ്റ്റ് മെസ്സേജ് പാട്ട് കേട്ടുകൊണ്ട് കൂടെയുണ്ട്. പിറന്നാൾ ആശംസകൾ നേർന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. റാണി വർഗീസ് ആണ്. അപ്പൊ ഞങ്ങളുടെയും ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ് ചേച്ചി.
1: യെസ്, റാണി ചേച്ചിക്കും ആശേഷിക്കും മിൻസിക്കും വേണ്ടി ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ നിങ്ങൾ 2 RJ'sനും വേണ്ടി ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഫൗസിയ മൻസൂർ കടുങ്ങല്ലൂർ നിന്നാണ് മെസ്സേജ്. 1999 SSLC പാസ്സായത്, 3rd class. ഫോൺ വിളിച്ച് ചോദിച്ച് റിസൾട്ട് അറിഞ്ഞതാണ് ഞാൻ ഓർക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ്. ഇരിങ്ങാലക്കുടിയിൽ നിന്നും ഒരു മെസ്സേജ് ശ്രീജ അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഇത് ഞാൻ വായിച്ചു. ഓക്കെ, ഇല്ലല്ല, ഞാൻ മെസ്സേജ് ഇപ്പൊ ഒന്നാണ് ഞാൻ വായിച്ചു. ശ്രീജ പറഞ്ഞ ജലീലിന്റെ ധൈര്യം അതാണ് ഈ മെസ്സേജ് അയക്കാൻ കാരണം. ഇത്രയും നല്ല ശബ്ദം ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് അധികം മാർക്ക്? ജീവിത വിജയം നേടാനുള്ള ഒരു മാധ്യമം മാത്രമാണ് SSLC. ലോകം മുഴുവൻ ഞാൻ തോൽക്കുമെന്ന് വിശ്വസിച്ചു, പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ 1st class പാസ്സായി. 1990 പഠിത്തം കൊണ്ടല്ലോ ജലീൽ ജീവിക്കുന്നത്. ഇരിങ്ങാലക്കുടയിൽ നിന്നും ശ്രീജയാണ് മെസ്സേജ്. അപ്പൊ ശ്രീജ, വേറൊന്നുമല്ല, എനിക്കതിൽ സങ്കടമോ ഇല്ല വിഷമമൊന്നുമില്ല. കാരണം ഞാനത് ഇത് കിട്ടിയിട്ടും നിങ്ങൾ ആരും വിഷമിക്കണ്ട എന്നൊരു മെസ്സേജ് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരിക്കലും അതൊരു വിഷമമല്ല, കാരണം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാനിങ്ങനെ ചെറുപ്പത്തിൽ

0: ഭയങ്കരമായിട്ട് കേൾക്കുന്ന ഒരു അഡിക്റ്റ് ആയിരുന്നു, റേഡിയോയുടെ ഒരു ഭയങ്കര അഡിക്ഷൻ ആയിരുന്നു. അപ്പൊ അന്ന് ഒരുപാട് അവതാരകർ ശബ്ദം കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇതുപോലെ ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ആഗ്രഹം അത് സാധിച്ചു. അത് തന്നെയാണ് ഇപ്പോഴും നിങ്ങളൊക്കെ ഞങ്ങളെ കേൾക്കുന്നതിലുള്ള ആ ഒരു സന്തോഷവും അത് തന്നെയാണ്.
1: അപ്പോൾ തീർച്ചയായിട്ടും,
0: അപ്പൊ അതുകൊണ്ട് തന്നെ പലരും ആ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു പാട്ടിലേക്ക് പോകേണ്ട സമയം.
1: പാട്ട് കേട്ടുകൊണ്ട് കൂടെ ഉണ്ട്, SSLC റിസൾട്ട് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പേരന്റ്സ് കൂടെ നിൽക്കൂല എന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മെസ്സേജ്
0: അയച്ചത്?
1: അല്ല, അത് ആദ്യത്തെ അവരുടെ ഒരു ഫസ്റ്റ് ചിലപ്പോൾ അതായിരിക്കും. പക്ഷെ ചിലർ ഈ പറഞ്ഞ പോലെ കുറച്ച് അടിയും ഇടിയും ബഹളവും വഴക്ക് പറയലും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും വേണ്ട, വെറുതെ കുട്ടികൾ അവരുടെ മാക്സിമം എന്തൊക്കെ പറഞ്ഞാലും SSLC കഷ്ടപ്പെടും അല്ലെ. ഇത്രയും ടെൻഷൻ അടിച്ച് അവർ നിൽക്കുമ്പോൾ അവരെ വെറുതെ വിഷമിപ്പിക്കേണ്ട എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. കൂടെ നിൽക്കണം, അവരുടെ കൂടെ നിൽക്കണം. മക്കളുടെ കൂടെ നിന്നില്ലെങ്കിൽ പിന്നെ ആരുടെ കൂടെ നിൽക്കുക?
0: അതെ, അവർക്ക് നമ്മളെല്ലേ ഉള്ളൂ കൂടെ. അപ്പൊ ഏതായാലും അങ്ങനെ കൂടെ നിൽക്കണം എന്ന് ഓർമ്മിച്ചുകൊണ്ട് നമ്മളൊരു അടിപൊളി പാട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ആ ഒരു പരീക്ഷയുടെ ആ ഒരു ടെൻഷൻ ഒക്കെ ഒന്ന് മാറിക്കോട്ടെ അല്ലെ. ആ ഒരു ടെൻഷനും എല്ലാം മാറാൻ പറ്റിയ ഒരു വൈബാണ് നമുക്ക് ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി വന്നൊരു റിക്വസ്റ്റ് ആയിരുന്നു. അപ്പൊ അവർക്കും ഞങ്ങളുടെ ഒരിക്കൽ കൂടി ബർത്ത്ഡേ ആശംസ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ദാ ഈ ഒരു പാട്ട് സമ്മാനിക്കുകയാണ്. അപ്പൊ ആ ഒരു വിഷമവും സങ്കടവും ഒക്കെ കളഞ്ഞ് എല്ലാവരും ഒന്ന് കൂളായിട്ട് ഇരുന്നോളും. പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ മക്കൾസ് ഉണ്ടെങ്കിൽ അവരും കൂളായിക്കോളും. ഈ പാട്ട് കേൾക്കുമ്പോ ഒന്ന് ഡാൻസ് ഒക്കെ ചെയ്യാൻ തോന്നുന്നെങ്കിൽ ഡാൻസ് ഒക്കെ ചെയ്തോളൂ അല്ലെ.
1: ജോലി
0: മനസ്സിലോട്ട് തുറക്കണം.

0: You are listening to Akashivani Rainbow FM Kochi
1: 107.5.
2: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
3: आपके परिवार के जो बड़े लोग हैं उनके साथ परीक्षा पे चर्चा पढ़ने के लिए कहिए, उसकी चर्चा कीजिए। और कोई मंत्र है तो खास लाइन करके बताइए, देखिए ये पीएम ने ये कहा है तुम पढ़ो।
2: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
1: रेनबो FM 107.5 म्यूजिकली योर्स।
4: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സമയം 10 മണി കഴിഞ്ഞ 58 മിനിറ്റ് 38 സെക്കൻഡുമായിരുന്നു. നമ്മുടെ പ്രോഗ്രാം വൈകിപ്പുള്ള സമയമായിരിക്കണം, എന്നിട്ട് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
5: അതുകൊണ്ട് വേഗം മെസ്സേജിലേക്ക് പോവാം. അച്ഛമ്മയുടെ പേര് ലൈല എന്നാണ്. ഉമ്മയ്ക്ക് വേണ്ടി കൊഞ്ചലേ കൊഞ്ചലേ പെണ്ണെ എന്ന പാട്ട് വെക്കുമോ? പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഉമ്മയുടെ സ്വന്തം മകൾ അഹാനയും റാഷ്നയും.
4: അമ്മ കുർമശ്ശേരി മെസ്സേജ്. എന്റെ കൂട്ടുകാരൻ ലോകേഷിന് വേണ്ടി ഒരു പാട്ട്, ലാസ്റ്റ് പ്ലേ ചെയ്ത പാട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ ലോകേഷിന് വേണ്ടി ഇത് കിട്ടിയാണ്. പാട്ട് വെച്ച് നല്ല സന്തോഷം അറിയിച്ചുകൊണ്ട് കുറച്ച് മെസ്സേജ് അയച്ചിരുന്നു. അതുപോലെ തന്നെ 1995 ഞാൻ SLC പരീക്ഷ എഴുതി, എനിക്ക് കണക്കിന് ഇത്ര മാർക്ക് കുറവായിരുന്നു, എന്നാലും ഞാൻ ജയിച്ചു. ജയിച്ചില്ലെങ്കിൽ അമ്മ എന്നെ പൂച്ചപ്പഴത്തിന്റെ വടിയെടുത്തടിക്കും. ഒരു തവണ അടി കിട്ടിയത് കൊണ്ട്, ആ ഒരു പേടിയും ചൂടും കിട്ടിയത് കൊണ്ട് ഞാൻ ജയിക്കുക തന്നെ ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത്.
5: ആർജെ ആകണമെന്ന ആഗ്രഹം കാരണം ഞങ്ങൾക്ക് ജലീൽ ജി എന്ന അവതാരകനെ കിട്ടിയല്ലോ, താങ്ക്സ് എന്ന് പറഞ്ഞിരിക്കുന്നു.
4: സന്തോഷമുള്ള മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗിരിജ പെരുവമ്പ് പാലക്കാട് നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സുഖാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് വെച്ചിട്ട് ഞാൻ കഴിച്ചിട്ടില്ല, ഇനി കഴിക്കണം. 1985 പത്താം ക്ലാസ് പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് നേടി വിജയിച്ച് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. പിന്നീട് PSC പരീക്ഷ വിജയിച്ച് ട്രഷറി വകുപ്പിൽ ജോലി നേടി. 2026 മാർച്ച് 31 സർവീസിൽ നിന്ന് വിരമിച്ച് ഇപ്പോൾ സ്വസ്ഥമായി ജീവിക്കുന്നു. ഒരുപാട് പേര് പാട്ട് ചോദിച്ചുള്ളതുകൊണ്ട് ഞാൻ പാട്ട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് ഗിരിജ പെരുവമ്പ് പാലക്കാട് നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഞങ്ങൾ മാക്സിമം എല്ലാവരുടെയും മെസ്സേജുകളൊക്കെ വായിച്ചിട്ടുണ്ട്. 11 മണിയിലേക്ക് കടക്കുകയാണ് നമ്മുടെ റെയിൻബോ.
5: പാട്ട് ചോദിക്കാനുള്ളവർക്ക് എല്ലാവർക്കും യുവർ ചോയ്സിൽ പാട്ട്.
4: അതെ, യുവർ ചോയ്സിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാം. എല്ലാവർക്കും വേണ്ട പാട്ടുകൾ വെച്ചുതരാൻ വേണ്ടി ജുവൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, എവിടെയും പോകുന്നില്ല. അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. അപ്പൊ SLC പരീക്ഷ എഴുതിയ റിസൾട്ട് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വീണ്ടും വിജയ ആശംസകൾ നേരുന്നു. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന, ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന, എന്ത് ആഘോഷമാണെങ്കിലും സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഞാൻ പോവുകയാണ്. അതെ, ജലീൽ സൈനിങ് ഓഫ് ആൻഡ് ജുവൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു.
1: News Rainbow.
4: സമയം 11 മണി കഴിഞ്ഞ 49 സെക്കൻഡ്. റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്.
1: ന്യൂസ്.
4: സമയം 11 മണി കഴിഞ്ഞ 1 മിനിറ്റും 11 സെക്കൻഡും. റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ തിങ്കളാഴ്ചത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഹുൽഗാന്ധി, പ്രിയങ്കാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ പ്രമുഖ നേതാക്കൾക്കു പുറമെ കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാരും പങ്കെടുത്തേക്കും. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉൾപ്പെടെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നത് സംബന്ധിച്ച് പരിശോധിച്ചതിനു ശേഷം തീരുമാനമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തെ വർഗീയമായി വിഭജിക്കാൻ സമ്മതിക്കില്ലെന്നും മുഖ്യമന്ത്രി വിഷയത്തിൽ ലീഗിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ PJ ജോസഫിനെ MLA ഹോസ്റ്റലിൽ സന്ദർശിച്ചു. അല്പം മുമ്പാണ് സതീശൻ കൂടിക്കാഴ്ച നടത്തിയത്. ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണ് ഇന്ധനവില വർദ്ധനവെന്ന് നിയുക്ത പ്രതിപക്ഷം.

0: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ അതിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ പരാജയമാണ് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പിണറായി കുറ്റപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷ ജൂൺ 21 ഞായറാഴ്ച നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം പദ്ധതി പ്രദേശത്ത് സന്ദർശനാനുമതി താൽക്കാലികമായി നിർത്തിവച്ചു. തിരുവനന്തപുരം ജില്ലാ ഫോറസ്റ്റ് ഓഫീസറാണ് ഇക്കാര്യം അറിയിച്ചത്. മക്കാവുയിലെ 11-ാമത് സാന്റ വേൾഡ് കപ്പിൽ വനിതാ 52 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ വുഷു താരം അപർണ ദഹിയയ്ക്ക് സ്വർണം. ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യൻ വിയറ്റ്നാമിന്റെ ദി ഫുങ് നുയാണ് അപർണ പരാജയപ്പെടുത്തിയത്.
1: Rainbow. Musically yours.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ഉലക സഞ്ചാരം.
2: ഉലകം ചുറ്റി ഒരു സഞ്ചാരം, ഇത് ഉലക സഞ്ചാരം.

ഹലോ, നമസ്കാരം. ടീം ഉലകസഞ്ചാരത്തിന്റെ പുതിയൊരു യാത്ര ഇവിടെ തുടങ്ങുവാണ്. യാത്ര കൊണ്ടുപോകാൻ എത്തിയിട്ടുള്ള ആളുടെ പേര് പതിവ് പോലെ തന്നെ വിനു എന്നാണ്. നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി പോകും കേട്ടോ. സ്കൂൾ കാലഘട്ടത്തിലെ എവിടെയൊക്കെയാണ് ടൂർ പോയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എറണാകുളത്ത് നിന്ന് ടൂർ പോയിട്ടുള്ള പോകാൻ സാധ്യതയുള്ള കുറേയധികം നമ്മളുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളുണ്ടല്ലോ. നമ്മൾ സൂ കാണാൻ വേണ്ടി ഏറ്റവും ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് സൂ കാണാൻ വേണ്ടി പോയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറെക്കുറെ എല്ലാവരും ഒരുപോലെ പറയാൻ സാധ്യത തിരുവനന്തപുരം സൂ ആണ്. തിരുവനന്തപുരത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ അല്ലെങ്കിൽ ഒത്തിരി മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുന്ന സൂ ആയിരിക്കും നമ്മൾ ആദ്യമായിട്ട് പോയിട്ടുണ്ടാകുക, അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിൽ ഒന്നിലധികം തവണ പോയിട്ടുണ്ടാകുക. അപ്പോൾ തിരുവനന്തപുരത്ത് സൂയിലേക്ക് ചെല്ലുന്നു, ഒരറ്റം മുതൽ ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ കണ്ടു തുടങ്ങുന്നു, പക്ഷികളെയൊക്കെ കണ്ടു തുടങ്ങുന്നു. അപ്പോൾ മൃഗങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള കൂടുകൾ ഇതൊക്കെ നമ്മളിങ്ങനെ നോക്കുകയാണ്, ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണല്ലോ. അപ്പോൾ പുലിയെ കാണുന്നു, കടുവയെ കാണുന്നു, അല്ലെങ്കിൽ കണ്ടാമൃഗത്തെ കാണുന്നു, മാനുകളെ കാണുന്നു, ഇതെല്ലാം ഇങ്ങനെ കണ്ട് പോകുമ്പോൾ ഇതിൻ്റെ കൂട്, കൂടിൻ്റെ വലിപ്പം, കൂടിൻ്റെ അകത്ത് ഇത് എന്ത് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ കണ്ട് കുറേ കഴിയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും. നമ്മൾ പുസ്തകത്താളുകളിൽ വായിച്ചു മറന്ന ഒരു സിംഹമുണ്ട്, കാട്ടിലെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്ന സിംഹം. സിംഹത്തെപ്പറ്റിയുള്ള ആകെയുള്ള ഒരു അറിവ് അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് സൂവിൽ എവിടെ സിംഹം, സിംഹത്തിൻ്റെ കൂടെ എവിടെ എന്നൊക്കെ മനസ്സിൽ അന്വേഷണം ഒക്കെ നടത്തിക്കൊണ്ട് ചെല്ലുമ്പോൾ നമ്മളൊരു കിടങ്ങ് പോലത്തെ ഇടത്തേക്കായിരിക്കും ചെല്ലുന്നത്. സാധാരണ മറ്റ് ജീവികളെയൊക്കെ പാർപ്പിച്ചിരിക്കുന്ന ഒരു കൂട് സങ്കല്പമൊന്നും അല്ലല്ലോ അവിടെ. കിടങ്ങിൽ ചെല്ലുന്നു, അവിടുന്ന് മുകൾ ഭാഗത്ത് നിന്ന് വലിഞ്ഞ് എത്തി വലിഞ്ഞ് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഒരു വിശാലമായിട്ടുള്ള ഏരിയ. അപ്പോൾ തന്നെ നമ്മൾ ഇതുവരെ കണ്ട ഒരു മൃഗങ്ങൾക്കും ഇത്രത്തോളം ഏരിയ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. കാട്ടിലെ രാജാവായതുകൊണ്ടായിരിക്കാം ഇത്രയും സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാകുക, പക്ഷേ എവിടെ നമ്മൾ ഉദ്ദേശിച്ച ആളെ കാണാനില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ താഴേക്ക് നോക്കും. കുറച്ച് മരങ്ങളും കുറച്ച് പാറക്കൂട്ടങ്ങളും ഒക്കെ ഉള്ള ഒരു വലിയയിടമാണ്, സിംഹത്തെ കാണുന്നില്ല. എല്ലാവരും ഇതുപോലെ തന്നെ നമ്മളെപ്പോലെ ആ കിടങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് എത്തി വലിഞ്ഞ് നോക്കുന്നുണ്ടാവും. ചെറിയ കുട്ടികളും വലിയ കുട്ടികളും അങ്ങനെയുള്ള പല പല ടൈപ്പ് ഓഫ് മനുഷ്യരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴാണ് ഒരു റോയൽ എൻട്രി പോലെ മരക്കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ പാറയുടെ ഒക്കെ ഇടയിൽ മറഞ്ഞിരുന്ന സിംഹം, മറഞ്ഞിരുന്നെന്ന് പറഞ്ഞാൽ ഒളിച്ചിരുന്നതൊന്നുമല്ല, സിംഹം സിംഹത്തിൻ്റെതായ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിങ്ങനെ നടന്ന് വന്ന് എല്ലാവർക്കും

കാണാൻ പറ്റുന്ന പരുവത്തിൽ ഒരിടത്ത് കിടക്കും. കിടക്കുക മാത്രമല്ല, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞൊരു ഒരു ഗർജനം കൂടി തരും. അപ്പോഴാണ് നമ്മൾ അത്രയും ഉയരത്തിൽ നമ്മൾ നിൽക്കുന്നു, സിംഹവും നമ്മൾ തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, ഈ പ്രദേശം മൊത്തം വിറയ്ക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് എന്താണ് ആ ശബ്ദം കേട്ടത് എന്ന് നോക്കുന്ന തരത്തിലുള്ള ഒരു ഗർജനം. ഇതുകൂടി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഉറപ്പിക്കും ഇത് കാട്ടിലെ രാജാവ് തന്നെ, അല്ലെങ്കിൽ ഇതാണ് സിംഹം, അല്ലെങ്കിൽ ഇങ്ങനെ ആവണം സിംഹം. സൂവിൽ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം ഒരു കൂടിൻ്റെ അകത്ത് സിംഹത്തിന് ഇട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഒരു ബിൽഡപ്പ് കിട്ടൂലായിരുന്നു. ബിൽഡപ്പ് കൃത്യമായിട്ട് നമുക്ക് തരുന്ന കാഴ്ച ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടാകുക തിരുവനന്തപുരം സൂവിലായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് സ്കൂൾ കാലം കഴിഞ്ഞ് നമ്മളിങ്ങനെ പല പല യാത്രകൾ നടത്തുന്ന ടൈപ്പ് ഓഫ് ആളായി മാറുന്നു, അല്ലെങ്കിൽ കറക്കം ഇഷ്ടമുള്ളവരായി പലയിടങ്ങളിൽ കറങ്ങുന്നു, കാട് കയറുന്നു. ഇങ്ങനെ നാട്ടിലെ പല കാട് കയറാൻ പോകുമ്പോഴും കാട് കയറുന്നതിന് മുൻപ് അവിടുത്തെ വാച്ചറോടും അല്ലെങ്കിൽ അവിടെയുള്ളവരോടൊക്കെ ചോദിക്കും ഏതൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റും ഇവിടെ. അപ്പോൾ അവരെല്ലാം പറയാൻ സാധ്യത കാട്ടുപോത്തിനെ കാണും, മാനിനെ കാണും, ചിലപ്പോൾ കടുവയെ കാണും, ഭാഗ്യമുണ്ടെങ്കിൽ കടുവയെ കാണാം. ഇങ്ങനെ ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന കടുവകളെ നമ്മൾ ചിലപ്പോൾ വെള്ളയിടത്തൊക്കെ കണ്ടിട്ടുണ്ടാകും. ഇവർ പറയുന്ന ഒരു ലിസ്റ്റിലും ഒരിടത്തും സിംഹമില്ല. അപ്പോൾ നമ്മളിങ്ങനെ, നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ കാട്ടിലെ രാജാവായിരുന്നു, സൂയിൽ പോയി കണ്ടു, നമ്മുടെ കാട്ടിലൊന്നും സിംഹത്തിൽ കാണാൻ പറ്റുന്നില്ല, സിംഹത്തെ കണ്ടു എന്ന് പോലും ആരും പറയുന്നില്ല, കാണാൻ പറ്റുമെന്ന് പറയുന്നില്ല, പക്ഷേ പണ്ടെപ്പോഴോ ഇവിടെ സിംഹം ഉണ്ടായിരുന്നു എന്ന് പോലും പറയുന്നില്ലല്ലോ. അതെന്താണെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ വീണ്ടും സ്കൂൾ കാലഘട്ടത്തിലേക്ക് തിരിച്ചെത്തും. നമ്മൾ പണ്ട് ജി കെ പഠിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ സിംഹത്തെ കാണാൻ പറ്റുന്ന, സിംഹങ്ങളെ കാണാൻ പറ്റുന്ന ഏക വനം എവിടെയാണെന്ന്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് നമ്മൾ ഗിർ വനം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും ആലോചിച്ചെടുക്കും, ശരിയാണല്ലോ, ഇതൊക്കെ ചുമ്മാ പഠിച്ചതല്ല, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളും കാരണങ്ങളും ഉണ്ട്. അതുകൊണ്ട് നാട്ടിൽ ഏത് കാട്ടിപ്പോയി കുറേ നാൾ താമസിച്ചാലും അവിടെ ഒരു കാലത്ത് സിംഹത്തെ കാണാൻ പറ്റില്ല. സിംഹത്തെ കാണണമെങ്കിൽ സിംഹം ഉള്ളിടത്തേക്ക് ചെല്ലണം. എന്തായാലും ഗിർ വനത്തിലേക്ക് പോകാൻ വേണ്ടി ഒരാൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ കാട്ടിലെ രാജാവായിട്ടുള്ള, കാട്ടിലെ രാജാവെന്ന് പണ്ടുകാലം മുതൽ പറയപ്പെട്ടിരുന്ന സിംഹത്തെ കാണാൻ വേണ്ടി തന്നെയുള്ള യാത്രയാണ്. ടീം ഉലകസഞ്ചാരം ഇന്ന് കാട്ടിലെ രാജാവിനെ കാണാൻ വേണ്ടി ഗിർവനത്തിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് കാലം മുൻപ്, ഇതുപോലെ ചിത്രകഥകളിലൊക്കെ ആയിരിക്കും സിംഹത്തെ നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ടാകുക. കാട്ടിലെ മൃഗങ്ങളെല്ലാം കൂടി താഴെ ഒരിടത്ത് ഒരു മരച്ചോട്ടിൽ ഇരിക്കുന്നു. സിംഹം ആ മരച്ചോട്ടിൽ അല്പം ഉയർത്തി കെട്ടിയിട്ടുള്ള ഒരു തട്ടിൻ്റെ മുകളിലിരുന്ന് മറ്റ് ജീവികളോട് കാര്യങ്ങൾ പറയുന്നു, സംസാരിക്കുന്നു, പ്രസംഗിക്കുന്നു. ഇത്തരം ചിത്രങ്ങൾ ഒരുപാടിടത്ത് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ സിംഹത്തിന് സിംഹത്തിൻ്റെതായ നിലയും വിലയും ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും സിംഹത്തെ കണ്ടു കഴിഞ്ഞാൽ അതിലും ഒരു രസമില്ല. ആ പോകുന്ന കാട്ടിലും ഇപ്പുറത്തെ കാട്ടിലും ചെറിയ കാടുകളിലൊന്നും സിംഹത്തെ കാണരുത്. നമ്മൾ സൂവിൽ ചെന്നപ്പോൾ ഏറ്റവും ആദ്യത്തെ കൂട്ടിൽ സിംഹത്തെ ഇടാതിരുന്നത് പോലെ തന്നെ ഇന്ത്യയിലൊരു കാട്ടിൽ മാത്രം മതി സിംഹം. ആ കാടുള്ളിടത്തേക്ക് ടീം ഉലക സഞ്ചാരത്തിൻ്റെ യാത്ര പുറപ്പെടുവാണ്. ഗുജറാത്തിലേക്കുള്ള ടീം ഉലക സഞ്ചാരത്തിൻ്റെ യാത്രയാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ, ഉലക സഞ്ചാരമാണ്, കൂടെ വിനുവാണ്.

ടി ഉലക സഞ്ചാരത്തിന്റെ ഗുജറാത്ത് യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവുണ്ട്. നമ്മൾ ഗുജറാത്തിൽ പോകുന്നതിന്റെ ഒരേ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹത്തെ കാണുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഗുജറാത്തിലെ ഗിർവനത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ചെറിയ പ്രായത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സിംഹങ്ങളെ കാണാൻ പറ്റുന്ന ഏക കാട്. നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സിംഹങ്ങളെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന രീതിയിൽ കാണാൻ പറ്റുന്ന കാട് ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് പഠിച്ചു. ഗിർവനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചിട്ടോ. അതായത് ആഫ്രിക്കയ്ക്ക് പുറത്ത് ഇത്രത്തോളം സിംഹങ്ങളെ ഒരു കാടിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിവിടെ മാത്രമേ ഉള്ളൂ. എന്തായാലും ആ ഒരു കാര്യം നമ്മളെ വളരെയധികം സന്തോഷിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മളെ വളരെയധികം അഭിമാനം കൊള്ളുന്ന ഒരു പരുവത്തിലേക്ക് എത്തിച്ചു. നമ്മൾ ആഫ്രിക്കൻ കാടുകളിൽ പോയിട്ട് ഒത്തിരി സിംഹ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ വേറൊരിടത്ത് കാണാൻ പറ്റണമെങ്കിൽ അതിവിടെയുള്ളൂ, അത് നമ്മളെ ഗുജറാത്തിലേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി നമ്മൾ നേരെ പുറപ്പെട്ട് ഗുജറാത്തിലേക്ക് പോവുകയാണ്. ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലാണ് ഈ ഒരു ഗിർവനമുള്ളത്. അപ്പോൾ ജുനഗഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് മെല്ലെ എത്തുന്നു. അവിടെ നിന്ന് നമ്മൾ തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലുവാണ്. ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഗിർ ഏരിയയിലേക്ക് പോകുന്ന ബസ് പിടിക്കാം. ബസ് പിടിച്ചിട്ട് നമ്മൾ ആ ഒരു ജുനഗഡ് ജില്ലയുടെ ജില്ലാ ആസ്ഥാന അല്ലെങ്കിൽ ആ ഒരു നഗരമധ്യത്തിലെ ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് നമ്മൾ നേരെ ഗിർവനത്തിലേക്കുള്ള ബസ് യാത്രയിലാണ്. കാടിനുള്ളിലേക്ക് ബസ്സിന് പോകുന്നു എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഈ ഒരു യാത്ര അല്ലെങ്കിൽ ഈ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകത, ഇന്ത്യയിൽ ഉടനീളമുള്ള സകലമാന സഞ്ചാരികളും സിംഹത്തെ കാണാൻ വേണ്ടി വരുന്ന ഇടമാണ്. ഇനിയിപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരാറുണ്ട്. വേറെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി, കാട് കയറാൻ വേണ്ടി, സിംഹങ്ങളെ കാണാൻ വേണ്ടി വരുന്നതായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. നേരത്തെ ഒരുപാട് ഒരുപാട് നേരത്തെ ഓൺലൈൻ ബുക്കിംഗ് വഴി ടിക്കറ്റ് എടുത്തിട്ട് മാത്രമേ നമുക്ക് ഇങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. ഈ ഒരു ഏരിയയിലേക്ക് ചെല്ലാൻ പറ്റും, കാടിനുള്ളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ ഒത്തിരി മുൻകൂട്ടി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നു. പ്രത്യേകിച്ച് വെക്കേഷൻ കാലം നോക്കി ടിക്കറ്റ് നോക്കിയിരുന്നാൽ നടപടിയാകില്ല, സിംഹത്തെ കാണാൻ പറ്റില്ല. വെക്കേഷനൊന്നും അല്ലാത്ത ഓഫ് സീസണൊക്കെ തപ്പി കണ്ടുപിടിച്ച് തന്നെയാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കാടിനടുത്തുള്ള ഒരു താമസ സൗകര്യമൊക്കെ തയ്യാറാക്കി അതിരാവിലെ തന്നെ കാടിൻ്റെ ഉള്ളിൽ കയറുക എന്നുള്ളൊരു പ്ലാനുമായിട്ടാണ്. പല ടൈമിൽ നടക്കുന്ന കാട് യാത്രകളുണ്ട്, പല തരത്തിൽ നടത്തുന്ന കാട് യാത്രകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ കയ്യിലുള്ള പൈസ എങ്ങനെയാണോ എന്നതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ അത്യാവശ്യം നമുക്ക് കുറച്ച് പൈസയൊക്കെ ചിലവാക്കാൻ പറ്റും, അത്യാവശ്യം സിംഹങ്ങളെ കാണണം എന്നുള്ളത് മാത്രമാണ് ആഗ്രഹം എന്നുള്ളതാണ് പ്ലാനെങ്കിൽ നമുക്കൊരു 3000 രൂപയുടെ പ്ലാൻ പിടിക്കാം. 3000 രൂപയ്ക്ക് നമ്മളെ ജിപ്സി പോലത്തെ ജീപ്പുകളിൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ജീപ്പ് സഫാരി ആയിട്ട് കാടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകുന്ന ഒരു പരിപാടിയുണ്ട്. അതിൽ 6 പേർ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനാണ് 3000. 6 പേരൊന്നും പറ്റില്ല, ഞാൻ ഒറ്റയ്ക്ക് പോവുള്ളൂ എന്നാണെങ്കിൽ നമുക്ക് 3000 രൂപ എടുത്ത് പോവാം. ഇനിയിപ്പോൾ അവിടം വരെ പോകാൻ നല്ല ചിലവായിരുന്നു, ഇനിയിപ്പോൾ കാടിൻ്റെ ഉള്ളിൽ കയറാൻ കൂടി ഒത്തിരി പൈസ കൊടുക്കാതെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും വഴിയുണ്ട്. 150 രൂപയ്ക്ക് നമുക്ക് ബസ്സിൻ്റെ അകത്ത്, അതായത് ഒത്തിരി പേരിൽ കൂടെ, ഒത്തിരി പേരുടെ കൂടെ നമുക്ക് ബസ്സിൻ്റെ ഉള്ളിൽ കാട് കാണാൻ പറ്റും. രണ്ട് വശത്തും ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ, വിശാലമായ കാഴ്ചകൾ കാണാൻ പറ്റുന്ന ബസ്സാണ്. അതിനകത്തും വലിയ പ്രശ്നമൊന്നുമില്ല. രണ്ട് വണ്ടികളും പോകുന്നത് കാടിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ്, ഒരേ വഴിയിലൂടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരേ കാഴ്ചകൾ തന്നെ കാണാൻ പറ്റും. ജീപ്പിന് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി വൈബ് കിട്ടും, രണ്ടൊന്ന് ജീപ്പ് പടങ്ങൾ കൂടി എടുക്കാൻ പറ്റും. ബസ്സിന് പോയാൽ കുറച്ചുകൂടി വൈബ് കിട്ടും, ബസ്സിൻ്റെ അകത്ത് പരിചയമുള്ളവരില്ലാത്തവരായിട്ടുള്ള കുറേ പേരുണ്ടാവും. അപ്പോൾ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ കാടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ സിംഹത്തെ കാണാതെ തിരിച്ചു വരാണ്ട് വരുമോ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ പല കാട് കയറാൻ പോയപ്പോഴും കടുവയെ കാണാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് കുറേ പേർ നമ്മളെ കാടിൻ്റെ അകത്ത് കൊണ്ടുപോയി. തിരിച്ചതുപോലെ തന്നെ ഇന്നലെ വരെ ഇവിടെ ഒരു കടുവ ഉണ്ടായിരുന്നിട്ടാ, ഇന്ന് എന്ത് പറ്റി എന്ന് അറിയാൻ പാടില്ലായിരുന്നു. ഇങ്ങനത്തെ പല പ്രയോഗങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളാദ്യം ഈ കാട്ടിലെ ശരിക്കും എത്ര സിംഹമുണ്ട്

എന്നതിനെ പറ്റിയൊക്കെ ഒരു അന്വേഷണം നടത്തി. അപ്പോൾ എന്തായാലും കാടിൻ്റെ ഉള്ളിൽ സർവേകളൊക്കെ കൃത്യമായിട്ട് നടക്കാറുള്ളതാണ് എന്ന് നമുക്കറിയാം. സർവേകളുടെ ഒരു കണക്കുകൾ പറഞ്ഞാൽ 2005 ഈ കാടിൻ്റെ ഉള്ളിൽ 359 സിംഹം ഉണ്ടായിരുന്നു. 2010 ആയപ്പോഴേക്കും അത് 411. ഇപ്പോൾ അത് വീണ്ടും കുറച്ചും കൂടി കൂടി 500-ലധികം സിംഹങ്ങൾ ഈ കാടിൻ്റെ ഉള്ളിലുണ്ട് എന്നറിഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ. 500 ഉണ്ടല്ലോ. അപ്പോൾ 500 പരം സിംഹങ്ങളുള്ള ഈ ഒരു കാടിൻ്റെ വലുപ്പത്തെപ്പറ്റിയും നമ്മളത് അന്വേഷിച്ചു. അപ്പോൾ 1400 സ്ക്വയർ കിലോമീറ്റർ പരന്ന് കിടക്കുന്ന കാടാണ്. 1400 സ്ക്വയർ കിലോമീറ്ററിലാണ് 500-ലധികം സിംഹം. ഇതിൽ നമ്മൾ ചെല്ലാൻ പോകുന്നത് വളരെ ചെറിയ ഒരു ഏരിയയിലേക്കാണ്. കാരണം ഈ 1400 സ്ക്വയർ കിലോമീറ്ററൊക്കെ പോയി കണ്ടു തീർക്കണമെങ്കിൽ നമ്മളൊരു മാസം കാടിനുള്ളിൽ താമസിക്കേണ്ടി വരും. എന്നാലും കണ്ടു തീർക്കാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിൽ നമ്മളെ കാണാൻ പാകത്തിന് പരുവത്തിന് സിംഹം വന്ന് നിന്നാൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണല്ലോ മനുഷ്യൻ്റെ പ്രതീക്ഷ. അങ്ങനെ ഈ പറഞ്ഞ 500-ലധികം സിംഹമുള്ള കാട്ടിൽ ഒരുപാടൊരുപാട് മറ്റ് ജീവികളുള്ള 2400-ലധികം ഇനത്തിൽപ്പെട്ട മറ്റ് ജീവജാലങ്ങളുള്ള കൊടും കാടിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓൺലൈൻ ടിക്കറ്റുകളൊക്കെ സെറ്റായി, താമസിക്കാൻ ഒരു മുറി സെറ്റായി, നേരം വെളുക്കാൻ കാത്തിരുന്നു. അതിരാവിലെ ആദ്യ കാട് യാത്രയിൽ നമ്മൾ പോകണം. കാടിൻ്റെ ഉള്ളിൽ കയറുന്നെങ്കിൽ അത് ഏറ്റവും ആദ്യമാകണം. ഏറ്റവും ആദ്യം പുറപ്പെടുന്ന വാഹന സെറ്റിൽ ഏറ്റവും മുന്നിലെ വണ്ടിയിലാകണം. ഇതൊക്കെ നമ്മളെ നിർബന്ധമുണ്ടോ? അതിനുവേണ്ടി നമ്മൾ ചിലപ്പോൾ ഉറക്കം നിൽക്കാനും തയ്യാറായി കളയും. അപ്പോൾ അങ്ങനെ ആദ്യം പുറപ്പെടുന്ന വണ്ടിയുടെ അകത്ത് കയറിയിരിക്കുന്നു. ഗീർവനത്തിൻ്റെ കവാടം തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ ഉലക സഞ്ചാരമാണ്, കൂടെ വിനുവാണ്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: മാനനീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി ജി കാ ദേശ് കെ സഭി എക്സാം വാരിയേഴ്സ് കെ ലിയേ വിശേഷ സന്ദേശ്.
2: ആപ്കേ പരിവാർ കേ ജോ ബഡേ ലോഗ് ഹൈ ഉൻകേ സാത്ത് പരീക്ഷാ പേ ചർച്ച പഠനേ കേ ലിയേ കഹിയേ ഉസ്കി ചർച്ച കീജിയേ ഓർ കോയി മന്ത്ര ഹൈ തോ ഖാസ് ലൈൻ കർകേ ബതായേ ദേഖിയേ യേ പിഎം നേ യേ കഹാ ഹൈ തും പഠോ.
1: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु एनसीपीसीआर द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.

ടി ഉലകസഞ്ചാരത്തിന്റെ ഗുജറാത്ത് യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവുണ്ട്. നമ്മൾ ഗിർവനത്തിന്റെ പ്രവേശന കവാടത്തിൽ സിംഹത്തെ കാണുക, സിംഹങ്ങളെ കാണുക എന്നുള്ളൊരു പ്ലാനുമായിട്ട് വന്ന് നിൽക്കുമുണ്ടോ? നമ്മൾ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിക്കകത്തിരിക്കുന്നു. അതിരാവിലെ എന്ന് പറഞ്ഞാൽ സൂര്യൻ പരപരാ വെളുക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ നേരം വെളുക്കുന്നതിന് മുൻപ് 5:30 തുടങ്ങുന്നതാണ് ആദ്യത്തെ യാത്ര. ആദ്യ യാത്രയിൽ പുറപ്പെടുന്ന സെറ്റ് ഓഫ് ഫണ്ടുകളിൽ ഏറ്റവും മുന്നിലെ വണ്ടിയിലെ മുന്നിലെ സീറ്റിൽ ഇരിക്കുക, ഇത് തന്നെയാണ് നമുക്ക് പറ്റുന്ന പരിപാടി, അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യും. നമ്മൾ യാത്ര നടത്തുന്നവരാണല്ലോ. അപ്പോൾ മുൻകൂട്ടി നേരത്തെ എണീറ്റ് വന്ന് മുന്നിലെ വണ്ടിയിലെ മുന്നിലെ സീറ്റിൽ ഇരിക്കുന്നു. കവാടം തുറക്കാനുള്ള നേരമായിട്ടുണ്ട്. വണ്ടിയിൽ ഈ പറഞ്ഞ ഡ്രൈവർ ചേട്ടൻ ഗൈഡാകുന്നു. അത് ജിപ്സി ജീപ്പ് പരിപാടികളിലാണ് അങ്ങനെ. ഇനിയിപ്പോൾ ബസ്സിലാണെങ്കിൽ ഒരു ഗൈഡ് വണ്ടിക്കകത്ത് ഡ്രൈവർ കൂടാതെയുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മൈക്കുണ്ട്, ബസ്സിൻ്റെ അകത്ത് സ്പീക്കറുണ്ട്. ഈ കാടിൻ്റെ ചരിത്രവും അല്ലെങ്കിൽ ഇവിടെ കാണാൻ സാധ്യതയുള്ള മറ്റ് ജീവികളെപ്പറ്റിയും സിംഹങ്ങൾ എങ്ങനെ ഇവിടെ എത്തി, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി ഒരാളുണ്ട്. കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഒരാൾ, അത് വളരെ നല്ലതാണല്ലോ. സംശയമൊക്കെ ചോദിക്കുക, കൃത്യമായിട്ട് പറഞ്ഞു തരും. ഹിന്ദിയിൽ കുറേ തമാശയൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അത് കേട്ട് ഒത്തിരി പേർ ചിരിക്കുന്നുണ്ട്. നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകാത്തത് കൊണ്ട് നമ്മൾ ചിരിക്കാതിരിക്കുന്നു. പിന്നെ കുറേ പേർ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ഹിന്ദി അറിയാത്തവരായിട്ട് വിചാരിച്ചാലോ എന്ന് വിചാരിച്ച് നമ്മളപ്പോൾ ചിരിച്ചും കൊടുക്കും. എന്തായാലും വണ്ടി വിടുവാണ്. വണ്ടി വിടുമ്പോൾ ഗിർവനത്തിന് 3 കവാടങ്ങളാണുള്ളത്. ഏറ്റവും ആദ്യത്തെ കവാടത്തിൻ്റെ മുന്നിലാണ്, നമ്മൾ കാടിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ആദ്യ കവാടം കടന്ന് വണ്ടി മെല്ലെ അകത്തേക്ക് കയറുന്നു, രണ്ടാമത്തെ കവാടം കടക്കുന്നു, മൂന്നാമത്തെ കവാടം കടന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുങ്കാടിൻ്റെ ഉള്ളിലെത്തി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ ഈ കൊടുങ്കാട്, സിംഹത്തെ കാണാൻ പറ്റുന്ന കൊടുങ്കാട് എന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ചപ്പോൾ നമ്മുടെ മനസ്സിൽ സങ്കല്പത്തിൽ ഒരു കാടുണ്ടായിരുന്നു. കുറേ ദൂരം വണ്ടി ഓടിച്ചു കഴിഞ്ഞിട്ടും നമുക്ക് അങ്ങനത്തെ ഒരു കാട് കാണാൻ പറ്റുന്നില്ല. നമ്മൾ മൂന്നാമത്തെ കവാടം കഴിഞ്ഞാൽ പിന്നെ കാടാണേ എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നാമത്തെ കവാടം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വിച്ചിട്ടതുപോലെ കുറേ മരങ്ങൾ ഇടതിങ്ങി നിൽക്കുന്ന ആ ഒരു അതിഭീകര കാടിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ വണ്ടി കയറിപ്പോകുന്നു. അങ്ങനെയൊന്നുമില്ല, മരങ്ങൾ ഇടതിങ്ങി നിൽക്കാൻ അവിടെ മരങ്ങൾ പോലുമില്ല. വെല്ലുവിടുത്ത് അവിടെവിടെയൊക്കെയായിട്ട് നിൽക്കുന്ന കുറച്ച് മരങ്ങളുണ്ട്. അതിൽ പലതും കഠിനമായിട്ടുള്ള വേനൽക്കാലത്താണ് പോകുന്നതെങ്കിൽ അതിൽ പലതും ഇലകളൊക്കെ കൊഴിഞ്ഞ് കഷ്ടപ്പെട്ട് പുല്ലൊക്കെ ഉണങ്ങി ഒരു വരൾച്ചയുടെ കാലത്ത് കൂടി പോകുന്നത് പോലത്തെ ഒരു ഫീലാണ് നമ്മൾ ആഫ്രിക്കൻ കാടുകളിൽ പോകുമ്പോൾ കാണാറുള്ളൊരു പരിപാടി. ഇനിയിപ്പോൾ നല്ല മഴക്കാലത്താണെങ്കിൽ പോകുന്നത് അത്ര സുഖമായിട്ടുള്ള കാര്യമല്ല. ഒത്തിരി മൃഗങ്ങളെ ജീവികളെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, സിംഹത്തെ ഒട്ടും കാണാൻ പറ്റില്ല. മഴയൊന്നും നനഞ്ഞു നടക്കേണ്ട ആളല്ലല്ലോ സിംഹം. നമ്മളിപ്പോൾ സങ്കല്പത്തിലെ കാട് ചിത്രമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് യാഥാർത്ഥ്യത്തിലെ കാടിൻ്റെ ഉള്ളിലൂടെ യാത്ര ചെയ്ത് തുടങ്ങുകയാണ് കേട്ടോ. ഒത്തിരി ദൂരേക്ക് കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. കാടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി ദൂരെയാണ് നിൽക്കുന്നതെങ്കിൽ ജീവികളെ കാണാമല്ലോ. അപ്പോൾ ഒരുപാട് ജീവികൾ, സിംഹം കൂടാതെ ഒരുപാട് ജീവികളുള്ള കാടാണ് എന്നും പറഞ്ഞല്ലോ. നമ്മൾ ഈ കാടിൻ്റെ ചരിത്രം അറിയാനൊരു ശ്രമം നടത്തി കഴിഞ്ഞപ്പോൾ 1975 ഇത് ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് എന്നറിയാൻ പറ്റി. അതിനു മുൻപ് എന്ന് പറഞ്ഞാൽ കുറേ കാലം മുൻപ്, പണ്ടുകാലത്ത് ഇവിടെ താമസിച്ചിരുന്ന മനുഷ്യരൊക്കെ സിംഹത്തെ വേട്ടയാടിയിരുന്നവരായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ വീടിൻ്റെ അടുത്തുള്ള കാടാണിത്. അപ്പോൾ ആ കാട്ടിലെ ജീവികളെ വേട്ടയാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നാട്ടിലും അങ്ങനെ വേട്ടയാടി ജീവിച്ചിരുന്ന മനുഷ്യരുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് വേട്ടയാടാൻ ഇവിടെ മാനിനേക്കാളും കൂടുതൽ സിംഹം ഉണ്ടായിരുന്നതുകൊണ്ട്, പിന്നെ സിംഹം കാട്ടിലെ രാജാവ് എന്നുള്ള രീതിക്ക് പറയപ്പെട്ടിരുന്നതുകൊണ്ടും സിംഹത്തെ വേട്ടയാടി പിടിച്ചുകൊണ്ടുവരുന്നത് ഒരു വലിയ പദവിയായിട്ടും ആഢ്യത്വമായിട്ടൊക്കെ മനസ്സിലാക്കി ജീവിച്ചിരുന്ന കുറേയധികം മനുഷ്യരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വേട്ടയാടൽ പെരുകിക്കഴിഞ്ഞപ്പോൾ സിംഹത്തിൻ്റെ എണ്ണം കുറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് സിംഹങ്ങളെ, പ്രത്യേകിച്ച് ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിച്ച് നിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയൊക്കെ ആലോചനകൾ വന്നു. അങ്ങനെയാണ് ഈ ഒരു ദേശീയ ഉദ്യാനം ഉണ്ടായത്. സിംഹങ്ങൾ കൂടുതൽ കൂടുതൽ ഉണ്ടാകട്ടെ എന്ന ചിന്തയുമായിട്ട്, ആ ചിന്തയൊക്കെ കറക്റ്റായിരുന്നു. കാരണം ഓരോ 5 കഴിയും തോറും നടത്തുന്ന സർവേകളിൽ സിംഹങ്ങളുടെ എണ്ണം ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സിംഹങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ നല്ലൊരു കാര്യമാണ്, നല്ലൊരു കണക്കുമാണ്. ഇനിയിപ്പോൾ ആ പരിസരവാസികളുടെ കാര്യമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കറിയില്ല എന്താണ് അവിടുത്തെ സാഹചര്യം എന്ന്. വണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വണ്ടി മുന്നോട്ട് നീങ്ങുന്നു. നമ്മളിങ്ങനെ കാട്ടിലെ എല്ലാ വശങ്ങളിലേക്കും നോക്കി വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വണ്ടി മെല്ലെ നീങ്ങുകയാണ്. നമ്മളുടെ പുറകിൽ പുറപ്പെട്ട വണ്ടികൾ വരിവരിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നേരം വെളുക്കുന്നതിന് മുൻപായതുകൊണ്ട് തന്നെ വണ്ടി ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് പോകുന്നത്. പുറകിലേക്ക് നോക്കുമ്പോൾ വളഞ്ഞു വളഞ്ഞുള്ള വഴിയായതുകൊണ്ട് ചുരുളിയിലെ സീം പോലെയൊക്കെ തോന്നുകയാണ്. കുറേ ലൈറ്റ് കത്തിച്ച വണ്ടികൾ പുറകിൽ പുറകിൽ പുറകിൽ വരുന്നുണ്ട്. കാടിനുള്ളിൽ വേറെ സ്ട്രീറ്റ് ലൈറ്റ് പരിപാടികളൊന്നുമില്ലല്ലോ. നേരം പരപര വെളുത്ത് തുടങ്ങുന്നു എന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈറ്റിൻ്റെ വെളിച്ചത്തിലല്ലാതെ സൂര്യൻ്റെ വെളിച്ചത്തിൽ കാഴ്ചകൾ കാണാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും കാഴ്ചകൾ കാണാൻ തുടങ്ങുന്നത് കേട്ടോ. ഇപ്പോൾ കാടിനുള്ളിലെ ചെറിയ പക്ഷികൾ ആ ഒരു നേരം വെളുപ്പിക്കൽ സംഗീതമൊക്കെ ആ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതൊക്കെ കേട്ടുകൊണ്ട് കാടിൻ്റെ ഉള്ളിലെ സംഗീതം ആസ്വദിച്ചുകൊണ്ട് പോകുമ്പോൾ ദൂരെ എവിടെയെങ്കിലും സിംഹമുണ്ടോ സിംഹമുണ്ടോ എന്നുള്ളൊരു ചിന്തയാണ്. ഇതുവരെ സിംഹത്തെ ഒന്നും കാണാൻ പറ്റിയിട്ടൊന്നുമില്ല. ഒരുപാട് വലിയ കാടാണല്ലോ, സിംഹം എവിടെയെങ്കിലുമൊക്കെ കിടന്നുറങ്ങുമായിരിക്കും. എണീറ്റ് വരട്ടെ. വണ്ടി മുന്നോട്ട് നീങ്ങുകയാണ്. നീങ്ങുന്ന വഴിയിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് കാത്തിരിക്കാനൊന്നും സമയം തരാത്ത

രീതിയിൽ സിംഹങ്ങളെ കണ്ടു തുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. എന്ന് പറഞ്ഞാൽ നടന്നു വരുവാണ്, നമ്മൾ പോകുന്ന വഴി എന്ന് വിളിക്കപ്പെടുന്ന ആ രണ്ട് ടയർപ്പാടുകൾ മാത്രം ഉള്ള ഇടത്ത് കൂടി നമ്മളെ ക്രോസ് ചെയ്ത് ഒരു സിംഹം അപ്പുറത്തേക്ക് പോവുകയാണ്. സാധാരണ നമ്മൾ കാടിനുള്ളിൽ കയറുമ്പോൾ മാനൊക്കെയാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ കടുവയൊക്കെ കാണുന്നെങ്കിൽ അത് ചിലപ്പോൾ അല്പം വേഗത്തിലൊക്കെ പോയേക്കാം, മാൻ നല്ല വേഗത്തിൽ പോയേക്കാം. സിംഹത്തിന് യാതൊരുവിധ വേഗതയുമില്ല. ഇങ്ങനെ ഒരു ജീപ്പ് ഈ ഇതിൽ കൂടി പോകുന്നുണ്ടെന്നും ഇതിൻ്റെ പുറകിൽ കൂടി ഒരു 10-40 ജീപ്പ് വരുന്നുണ്ടെന്നും അതിൻ്റെ പുറകിൽ ബസ്സുകൾ വരുന്നുണ്ടെന്നുള്ള ചിന്തയൊന്നും സിംഹത്തിനില്ല. സിംഹം അത് സ്ഥിരമായി സഞ്ചരിക്കുന്ന വഴിയിലൂടെ മുന്നോട്ട് നോക്കി നേരെ നടന്നു പോകുകയാണ്. അതിൻ്റെ ആ ഒരു ടയർപ്പാടുള്ള വഴിയിലേക്ക് എത്തുമ്പോൾ ഒന്ന് നിന്ന് നമ്മളെ ഒന്ന് നോക്കുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചു, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ പേടിച്ചു പോകുന്നൊക്കെ വിചാരിച്ചു. പേടിച്ചത് മുഴുവൻ നമ്മളാണ്, പേടിക്കാൻ പോകുന്നത് മുഴുവൻ നമ്മളാണ്. കേട്ടുകൊണ്ടിരുന്നുള്ളൂ ഉലക സഞ്ചാരമാണ്, കാടിൻ്റെ അകത്തേക്കുള്ള യാത്രയിലാണ്, കൂടെയുള്ളത് വിനുവാണ്.

ടി ഉലകസഞ്ചാരത്തിന്റെ ഗിർവനം യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ ഗിർവനത്തിന്റെ ഉള്ളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയുണ്ടോ. സിംഹത്തെ കണ്ട് തുടങ്ങുന്ന ഒരു സമയമാണ്. നേരം പരവരാ വെളുക്കുമ്പോൾ നമ്മൾ കാടിന്റെ അകത്ത് കയറണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കാടിന്റെ അകത്തെത്തി. സൂര്യൻ ഉദിച്ച് വെളിച്ചം വന്നപ്പോൾ കാടിന്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടു തുടങ്ങുന്നു. ഒരു സിംഹത്തെ കണ്ട് തുടങ്ങിയതാണ്. പിന്നെ നമ്മൾ എണ്ണിത്തുടങ്ങി. ഓക്കെ, ഒന്ന് പാസ് ചെയ്തു പോയി. മുന്നോട്ട് പോകുമ്പോൾ മരച്ചുവട്ടിൽ കിടക്കുന്ന പെൺസിംഹങ്ങൾ ഒരു രണ്ട് മൂന്നെണ്ണം. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരിടത്ത് ഇങ്ങനെ നിൽക്കുന്നു, അനങ്ങുന്നൊന്നുമില്ല, ചുമ്മാ നിൽക്കുകയാണ്, എന്തോ ആലോചിച്ച് നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. മുന്നോട്ട് പിന്നെയും പോയപ്പോഴാണ് ഒരു ഗർജ്ജ

അതായത് ഒരു അലർച്ച കേൾക്കുന്നത്. നമ്മൾ വീണ്ടും ട്രിവാൻഡ്രം സൂവിലേക്ക് ചെല്ലുവാണ്. തിരുവനന്തപുരത്തെ സൂവിൽ പോയപ്പോൾ സിംഹത്തെ കാണാൻ നമ്മൾ ചെന്ന് ആ ഒരു കിടങ്ങിൽ നിന്ന് താഴേക്ക് നോക്കി നിന്നപ്പോൾ സിംഹത്തിന്റെ ഒരു ഗർജനം കേട്ടിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ എല്ലാവർക്കും അത് കേൾക്കാൻ പറ്റണമെന്നില്ല, പക്ഷേ സിംഹഗർജനം എന്നൊക്കെയുള്ള പ്രയോഗവും അല്ലെങ്കിൽ ഇതിന്റെ വീഡിയോസൊക്കെ കണ്ടപ്പോഴൊന്നും ഇതിന്റെ ഇമ്പാക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരു തവണ ഇത് നേരിട്ട് കേട്ട് കഴിഞ്ഞാൽ എത്രത്തോളം പവർഫുള്ളാണ് സിംഹം അല്ലെങ്കിൽ സിംഹത്തിന്റെ ഒരു അലർച്ച എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. കാടിൻ്റെ ഉള്ളിൽ ശബ്ദം കേട്ടു. ശബ്ദം കേട്ടതിക്കിലേക്ക് വണ്ടികളെല്ലാം തിരിയുണ്ടോ? പിന്നെ നമ്മളാണ് മുന്നിൽ പോയത്, ചേട്ടാ ഞങ്ങളുടെ വണ്ടിയല്ലേ മുന്നിൽ പോകേണ്ടത്? ഈ ഒരു പ്രയോഗത്തിനൊന്നും പ്രസക്തിയില്ല. പോകുന്ന വഴിയിൽ ശബ്ദം കേട്ടതിക്കിലേക്ക് എല്ലാ വണ്ടികളും കാടിൻ്റെ ഉള്ളിലേക്ക് കയറണം എന്ന് പറഞ്ഞാൽ വരി വരിയായിട്ടല്ല, നേരെ പോകുന്ന വണ്ടികളെല്ലാം ഒറ്റ വിസിൽ കേൾക്കുമ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോകുന്ന ഒരു പരുവത്തിലേക്ക് വണ്ടികളെല്ലാം തിരിഞ്ഞ് കയറി പോകണം. ഇവർക്കെല്ലാം കാടിൻ്റെ ഉള്ളിൽ എവിടെ കൂടിയൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് നന്നായിട്ട് അറിയാം. അങ്ങനെ ആ ഒരു ഗർജനം കേട്ട ദിക്കിലേക്ക് ചെല്ലുമ്പോൾ അപ്പോഴാണ് ശരിക്കും നമ്മളുടെ ആ ഒരു സങ്കല്പത്തിലെ സിംഹം, സടകുടഞ്ഞെണീറ്റ് നിൽക്കുന്ന ആജാനുബാഹുവായ സിംഹം, അലർച്ച കഴിഞ്ഞ് വരുന്നവരെയൊക്കെ അങ്ങനെ തിളങ്ങുന്ന കണ്ണുകളുമായിട്ട് നോക്കുന്ന സിംഹം, അങ്ങനത്തെ പരുവത്തിലുള്ള സിംഹത്തിനെ കാണാൻ പറ്റിയത് അപ്പോഴാണ്. ഫോട്ടോസ് ഇങ്ങനെ പടപടേന്നും പറഞ്ഞ് എടുത്തുകൊണ്ടിരിക്കും കേട്ടോ. ശരിക്കും ഫോട്ടോസ് എടുക്കുന്നതിനൊക്കെ പൈസ സിംഹത്തിന് കൊടുത്തിരുന്നെങ്കിൽ സിംഹം ഇപ്പം ആരാകുമായിരുന്നു എന്ന് നമ്മളങ്ങനെ ആലോചിക്കുക. അങ്ങനെ എല്ലാവർക്കും ഫോട്ടോസ് എടുക്കാൻ വേണ്ടി സിംഹം നിന്ന് തരുന്നു. നമ്മളെ ആക്രമിക്കാൻ വരുന്ന സിംഹം അങ്ങനെയൊന്നുമില്ല എന്ന് കരുതി നമ്മളെ പേടിച്ചു പോകുന്ന സിംഹമല്ല, സിംഹം നിന്നിടത്ത് തന്നെ നിൽക്കുന്നു. വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ ഒരു കാട്ടിൽ ഒത്തിരി മൃഗങ്ങളുണ്ടെങ്കിലും അതൊക്കെ ചിലപ്പോൾ പാസ് ചെയ്ത് പോയിട്ടുണ്ടാവും, നമ്മൾ അതിനൊന്നും ശ്രദ്ധിച്ചു പോലുമില്ല. ഒരുപാട് ഒരുപാട് മൃഗങ്ങളുള്ള കാടാണ് കേട്ടോ. അതായത് പുള്ളിപ്പുലികളും കൃഷ്ണമൃഗം പുള്ളിമാൻ കാട്ടുപന്നി, ഒരുപാട് കഴുകന്മാർ, മയിൽ, നിരവധി പക്ഷികൾ, പിന്നെ ഇനി അങ്ങോട്ടേക്ക് കാണാൻ പോകുന്ന പല നദികളുമുണ്ട്. ഈ നദികളിൽ ശക്തമായി കാണപ്പെടുന്ന മുതലകളുടെ സാന്നിധ്യം എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളും തിങ്ങിപ്പാർക്കുന്ന കാടാണ്. നമ്മൾ സിംഹത്തെ മാത്രം ഉദ്ദേശിച്ച് വന്നതുകൊണ്ടും സിംഹം ഇങ്ങനെ കംപ്ലീറ്റ് ബിൽഡപ്പിൽ നിൽക്കുന്നതുകൊണ്ടും വേറെ ആരെയും ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുകയാണ്. അപ്പോൾ ഹിരൺ നദി അല്ലെങ്കിൽ ഗോദാവരി നദി ഉൾപ്പെടെ ഏഴോളം നദികൾ ഈ ഒരു കാട്ടിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇത്രയും വലിയ കാടാണല്ലോ, ഒരുപാട് വലിയ ഏരിയ ആണല്ലോ. 1400 സ്ക്വയർ കിലോമീറ്റർ പരന്ന് കിടക്കുന്ന കാടിൻ്റെ ഉള്ളിലൂടെ 7 നദി ഒഴുകുന്നുണ്ടെന്നും ഇതിൽ പല നദികളിലും ഭയങ്കര വലിയ, വളരെ വലുപ്പമുള്ള മുതലകളുടെ സാന്നിധ്യം ഉണ്ടെന്നും 400 മുതലകളെ വരെ ഈ ഏരിയയിൽ നിന്ന് കണക്കെടുപ്പിലൂടെ കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെ അറിയുമ്പോൾ നമ്മൾ ഒരു തരത്തിലും നമ്മൾ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. കാടിനുള്ളിലാണ്, കാടിനുള്ളിൽ നിലം തൊടാതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങി നിന്ന് ആസ്വദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു സിംഹത്തിന് ഒരു നേരത്തെ ആഹാരമായി മാറാനുള്ള ഒരു വലിയ അവസരമാണ് വന്നു ചേരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആരും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കണ്ട കേട്ടോ, പുറത്തേക്ക് ഇറങ്ങരുതെന്ന്. ആരും പുറത്തേക്ക് ഇറങ്ങില്ല, ഇറങ്ങാതെ തന്നെ വണ്ടിക്കകത്തിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏറെക്കുറെ സഫാരിയുടെ ടൈം തീരുന്നു എന്നല്ല, കാടിൻ്റെ ഒരു എൻഡിൽ, അതായത് യാത്ര അനുവദിച്ചിട്ടുള്ളൊരു സ്ഥലം വരെ എത്തിയിട്ട് വണ്ടി യൂട്ടേൺ എടുക്കുമ്പോൾ പിന്നെ നമ്മൾ പോയ വഴിയിലൂടെ കുറേ ദൂരം തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ പാതി ദൂരം കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇതുവരെ കണ്ട സിംഹങ്ങളുടെ പട്ടിക തയ്യാറാക്കൽ പോലത്തെ കാര്യങ്ങളൊക്കെ നടക്കുമുണ്ടോ. ആര് ഗർഭണത്തിൽ പോയാലും ഒരു 10-15 സിംഹത്തെ കാണാതെ തിരിച്ചു വരേണ്ടി വരില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. എന്തായാലും അതിരാവിലത്തെ ട്രിപ്പിൽ കാണാൻ പറ്റാത്തവർ വെയിറ്റ് ചെയ്തിട്ട് ഉച്ചക്കലത്തെ ട്രിപ്പിൽ കയറുന്ന പരിപാടിയും വൈകുന്നേരത്തെ ട്രിപ്പിൽ പോകുന്ന പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ കണ്ടിട്ടേ, സിംഹത്തെ കാണിച്ചിട്ടെ ഈ കാട് നമ്മളെ പറഞ്ഞയക്കുള്ളൂ എന്നുള്ളതാണ് ഈ കാടിൻ്റെ പ്രത്യേകത. ഇനിയിപ്പോൾ എപ്പോഴാണ് ഏറ്റവും അനുയോജ്യമായ സമയം സിംഹങ്ങളെ കൂടുതൽ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ കാടിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റുന്നത് എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അത് ഇപ്പോഴൊന്നുമല്ല, നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ആ ഒരു തണുപ്പിൻ്റെ സമയമാണ്. ആ സമയത്തൊക്കെ സിംഹം ഇങ്ങനെ വൈബൊക്കെ അടിച്ച് ചില്ലി അതൊക്കെ നിൽക്കുന്നൊരു സമയത്ത് നമ്മൾ കാടിൻ്റെ ഉള്ളിൽ പോയി ചെറിയൊരു കോട അല്ലെങ്കിൽ ഒരു മൂടൽ മഞ്ഞിൻ്റെ ഇടയിലൂടെ നടന്നു വരുന്ന സിംഹം, നമ്മളെ കണ്ട് നോക്കി നിൽക്കുന്ന ഗർജിക്കുന്ന സിംഹം, അതിനെയൊക്കെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ തണുപ്പ് കാലം വരെ കാത്തിരിക്കണമല്ലോ ഗർഭണത്തിൽ പോകാൻ എന്ന് വിചാരിക്കുന്നു വേണ്ടോ, എപ്പോൾ പോയാലും അവിടെ കയറാൻ പറ്റും. ഇപ്പോൾ പോയി കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടിയ ചൂടുള്ള ഒരു സമയമാണ്. ഒരു 45 ഡിഗ്രി വരെയൊക്കെ കാടിൻ്റെ ഉള്ളിൽ ചൂട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നേരത്തെ തണുപ്പത്ത് ചില്ല് ചെയ്തുകൊണ്ടിരുന്ന സിംഹത്തെയല്ല, ചൂട് പിടിച്ച് നടക്കുന്ന ദേശീയക്കാരനായ സിംഹത്തെ നമുക്ക് ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇനി ഇതല്ലാതെ മഴക്കാലത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മഴക്കാലത്ത് അങ്ങോട്ടേക്ക് ഒരു ജൂൺ പകുതി മുതൽ പിന്നെ അങ്ങോട്ടേക്ക് മഴയൊക്കെ പെയ്തു തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ കാട് കാണാൻ വേണ്ടി പോവാം, സിംഹത്തെ കാണാൻ വേണ്ടി ആ സമയത്ത് പോയിട്ട് കാര്യമില്ല. എന്തായാലും ജീവിതത്തിൽ ഒരിക്കൽ, ഒരുപാടിടങ്ങളിൽ യാത്ര നടത്തുന്നവരായിട്ടുള്ള നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ ഈ ഒരു കാട്ടിൽ പോകണം എന്ന് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ കാരണം, നമ്മൾ പണ്ട് കാലം മുതൽ സിംഹത്തെപ്പറ്റി ഒത്തിരി കേട്ടിട്ടുണ്ടെങ്കിലും സിംഹത്തെ മാത്രം ഒരുപാട് നേരിട്ട് കണ്ടിട്ടില്ല. സൂവിലാണെങ്കിലും വളരെ പരിമിതമായി മാത്രമേ നമുക്ക് സിംഹത്തെ കാണാൻ പറ്റുള്ളൂ. പിന്നെ പണ്ട് കാലം മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സിംഹത്തെ കാണാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏക കാട്,
അതോടൊപ്പം തന്നെ ആഫ്രിക്കൻ കാടുകളല്ലാതെ സിംഹത്തെ ഇത്രത്തോളം വിശാലമായി കാണാൻ പറ്റുന്ന

ലോകത്തെ ഒരേ ഒരു കാട്. അപ്പോ ആ കാട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഉറപ്പായിട്ടും ആ കാട്ടിൽ പോയിരിക്കണം, പോയി സിംഹത്തെ കണ്ടിരിക്കണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ടീം ഉലകസഞ്ചാരത്തിന്റെ ഗിർവനം യാത്ര തിരിച്ച് സ്റ്റുഡിയോയിലേക്ക് എത്തുന്നത്. ഇത്രയും നേരം കാട്ടിലൂടെ കറക്കി സിംഹത്തെ കാണിച്ചു തന്ന ആളുടെ പേര് വിനു എന്നാണ്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5.

0: സമയം എങ്ങനെയാ, 12 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആവുമ്പോൾ. ഇനി അങ്ങോട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം, നിങ്ങളുടെ സ്വന്തം പാട്ടുകൾ, അതായത് നമ്മളെ വിളിച്ച് ചോദിക്കാനുള്ള സമയമാണ്. യെസ്, യുവർ ചോയ്സിൻ്റെ സമയമാണ്. കൂടെയുണ്ട് യുവർ ചോയ്സുമായി ഞാൻ RJ ജ്വൽ. അപ്പോൾ എന്നെ ഇങ്ങോട്ടൊന്ന് വിളിച്ചിട്ട് പറഞ്ഞാൽ മതി ഏതൊക്കെ പാട്ടുകളാണ് വേണ്ടത്, ഏത് സിനിമയിലെ പാട്ടുകളാണ്, ഇതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചിട്ട് വേഗം വിളിച്ചോളൂ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ കുറേയേറെ പ്രത്യേകതകളുണ്ടെങ്കിലും നമ്മൾ ഇന്ന് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് SSLC റിസൾട്ട് വരുന്നതിനെയൊക്കെയായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ വാട്സപ്പിൽ കുറേ മെസ്സേജുകളും പാട്ടുകളും എല്ലാവർക്കും ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്തു. ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സുകളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും ഇങ്ങനെ സ്വസ്ഥമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ടെൻഷനൊന്നും അടിക്കേണ്ട കുട്ടീസ്, ഇപ്പം അത് കേൾക്കുന്നുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ടിരുന്ന നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ് യുവർ ചോയ്സിൻ്റെ സമയമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ് ആണ്. കുടുംബ ബന്ധങ്ങളുടെ ആ ഒരു ഊഷ്മളതയുടെ ദിവസം കൂടിയാണ്. ശരിക്കും ഇങ്ങനത്തെ പരീക്ഷകൾ, പരീക്ഷണങ്ങൾ, ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഫാമിലി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല അല്ലേ. അപ്പോൾ അതുപോലെ കട്ടയ്ക്ക് നിൽക്കുന്ന ഫാമിലികളുടെ ഒരു ദിവസം കൂടിയാണ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ്. അപ്പോൾ അങ്ങനെ വേണം നമ്മളെപ്പോഴും നമ്മുടെ മക്കളുടെ കൂടെ, നമ്മുടെ ഹസ്ബൻഡിനോടൊപ്പം, നമ്മുടെ വൈഫിനോടൊപ്പം, നമ്മുടെ ഫാമിലിയിലെ മാതാപിതാക്കളോടൊപ്പം അങ്ങനെ ഒരു കട്ടയ്ക്ക് ആ ഒരു വൈബ് ഉണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ നമുക്ക് വേറെ എന്ത് സംഭവിച്ചാലും ഒരു പേടി ഉണ്ടാവില്ല. നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഫാമിലി ഉണ്ടെന്നുള്ള ആ ഒരു ബലത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇന്ന് ഇതുപോലെ തന്നെ എക്സാം എഴുതുന്ന കുട്ടികൾ, എക്സാം എഴുതി കഴിഞ്ഞത് ഇങ്ങനെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടീസുകളൊക്കെ എല്ലാവർക്കും ബലം നൽകേണ്ടത്, അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, നിൻ്റെ കൂടെ എന്ത് റിസൾട്ടാണെങ്കിലും ഞങ്ങളുണ്ട്, നീ നിൻ്റെ മാക്സിമം പരിശ്രമിച്ചല്ലോ എന്ന് പറയുന്ന കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഫാമിലീസിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. അപ്പോൾ എന്തായാലും ഫാമിലീസും ഫാമിലി മെമ്പേഴ്സും ഒക്കെ നമ്മൾ വിളിച്ചോളൂ. എന്നിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ചോദിക്കാനുള്ള സമയം കൂടിയാണ്. നമ്മൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242 8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നമ്മുടെ ഫസ്റ്റ് കോള് തന്നെ വരുന്നുണ്ട്, ആരാ നോക്കട്ടെ. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്? സിന്ധു. എന്തൊക്കെയാണ് വിശേഷം? എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: എന്റെ വീട് വൈക്കില്ലാണ്. ഞാൻ തരൂര് ഒരു ഓഫീസിൽ ജോലി ചെയ്യണേ.
0: ഓക്കേ, വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് പിള്ളേരുണ്ട്, കൊച്ചുമക്കളുണ്ട്, ഒരു അമ്മൂമ്മയാണ് ഞാൻ.
0: ആഹാ, ഓക്കേ ഓക്കേ. അപ്പൊ എവിടെയാ വർക്ക് ചെയ്യുന്നേ?
1: വർക്ക് ചെയ്യണത് കലൂര്, രണ്ട് ഓഫീസ് ഉണ്ട് മോളെ.
0: ആ, അവിടെയൊക്കെ ക്ലീനിങ്ങിലാണ്. ഓക്കെ ഓക്കെ. അപ്പൊ എപ്പ തീരും നമ്മുടെ പണികളൊക്കെ തീർത്തിട്ട് എപ്പ വീട്ടിൽ പോകാൻ പറ്റും?
1: വൈകുന്നേരം ഇടുക്കി ചായയൊക്കെ ഇട്ട് കൊടുത്തു 4 മണിയാകും
0: പോകും. ഓക്കെ, അപ്പൊ എപ്പ എത്തും രാവിലെ?
1: രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് 8:30, 8:30 ട്രാൻസ്പോർട്ട് ഉണ്ട് കലൂർക്ക്. അതിൽ ഇടി അടിയൊക്കെ കൊണ്ട് കലൂർക്ക് എത്തും.
0: ആണോ? എവിടെയായിരുന്നു വീട് പറഞ്ഞേ?
1: വീട് വൈപ്പിൻ.
0: ഒമ്മ, അവിടെ നിന്ന് സാധാരണ നല്ല തിരക്കല്ലേ?
1: അവിടത്തെ പണി കഴിഞ്ഞ് 10 മണിയാകുമ്പോ പതുക്കെ പതുക്കെ നടന്ന് മണപ്പാട്ടിപ്പുറമെ നടന്ന് കലി ബാംഗ്ലൂരിലോട്ട് വന്നു. ഇതൊരു ഡെസ്റ്റിനേഷൻ ക്യാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു
0: ഓഫീസാണ് അവിടെ. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം വിളിച്ചല്ലോ, തിരക്കിനിടയിലും നമ്മളെ വിളിച്ചല്ലോ. ആണോ, പണിയൊക്കെ തീർന്നു കഴിയുമ്പോ റേഡിയോ വെക്കും അല്ലേ?
1: 5 മണിക്ക് എനിക്ക് ഞാൻ റേഡിയോ വെക്കും.
0: ഓ, അപ്പൊ നമ്മുടെ കൂട്ടുകാരിയാണ്. പിന്നെ മിടുക്കി എന്നിട്ട് ഈ പണി ചെയ്യാനുള്ള ഒരു ഊർജത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നു.
1: ഇന്ന് ഏത് ഗ്യാപ്പ് വന്നു? റേഡിയോ കുറച്ചാളും ഗ്യാപ്പ് വന്നു. മൊബൈല്
0: നല്ലൊരു പാട്ട് വെച്ചാ മതി അല്ലേ? നല്ലൊരു പാട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, എന്തോ സുഖമായിട്ടിരിക്കുന്നു ചേച്ചി? സുഖം. ഓക്കെ, പറയാം കേട്ടോ. അപ്പൊ എന്തായാലും സന്തോഷമായിട്ടിരിക്കുക, ഇനിയും ഇനിയും.

0: വർക്ക് ചെയ്യാനുള്ള ആ ഒരു ആയുസ് ആരോഗ്യങ്ങളൊക്കെ ദൈവം തരട്ടെ. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ റെയിൻബോയുടെ ഒപ്പം ഉണ്ടാവുക. ഓക്കെ
1: എല്ലാം സന്തോഷം.
0: ഓക്കെ ചേച്ചി, അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ SSLC യുടെ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് നമുക്ക് പ്ലേ ചെയ്യാം കേട്ടോ. ഓക്കെ ബൈ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോക്കെ ലിയെ ഹൈ താക്കി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസികേ സഹാരേ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ

0: സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: കാശിനെക്കുറിച്ച് ചിന്തി

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: Musically yours, FM Rainbow 107.5. Stay tuned.
2: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആകുമ്പോൾ യുവർ ചോയ്സിന്റെ സമയമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാം. ഇനി നമ്മുടെ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് വാട്സപ്പിലൂടെ കേട്ടില്ല എന്ന് വിചാരിച്ചും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നേരെ ഇങ്ങ് വിളിച്ചാൽ മതി. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810 എന്ന നമ്പറിലേക്ക് വിളിക്കാം. കൂടെയുണ്ട് ഞാൻ ആർ.ജെ. ജുവൽ. ഇന്ന് ഫാമിലി ബന്ധങ്ങളുടെ ഒക്കെ ഒരു ഊട്ടിയുറപ്പിക്കുന്ന ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ് ആണ്. അപ്പോൾ ഇന്ന് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇങ്ങനെ റിസൾട്ടുകളൊക്കെ വന്നു തുടങ്ങുമ്പോൾ കുട്ടീസൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ടെൻഷനും പേടിയിലൊക്കെ ഇരിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ടെൻഷനും പേടിയൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്ക്. കട്ട സപ്പോർട്ടായിട്ട് നിങ്ങൾ പഠിച്ചുവെങ്കിൽ അതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി ടെൻഷൻ അടിക്കാതിരിക്കുക, വരുന്നതിനെ ഫേസ് ചെയ്യുക. എന്ത് കാര്യമാണെങ്കിലും നമ്മളതിനെ ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ. അതിന് വളരെ സിമ്പിളായിട്ട് കൂളായിട്ട് അങ്ങ് ഫേസ് ചെയ്യുക. എൻ്റെ ചേച്ചി ചേച്ചിക്ക് അങ്ങനെ പറയാം കൂളായിട്ടിരിക്കുകയെന്നൊക്കെ, പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ടെൻഷനാണെന്ന് പറയുന്നുണ്ടല്ലേ. ടെൻഷനൊന്നും അടിക്കണ്ട, കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ നിൽക്കും. അങ്ങനെ കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്ന ഫാമിലി മെമ്പേഴ്സൊക്കെ അതായത് ഇങ്ങനെ വിളിച്ചോ, അവർക്കൊരു ആശംസയൊക്കെ കൊടുത്ത് നമുക്ക് അവരെ തണുപ്പിക്കാം. അപ്പം നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഇതാരാണ്? എവിടെ നിന്നാണ്? ആലുവ. ഓക്കെ, എന്ത് ചെയ്യുന്നു? ആണോ? ഓ,
3: വൈഫുണ്ട്, മോള്. മോള് ഇവിടെ ഇല്ല, മോള് പുറത്താണ്. മരുമോനും ഇപ്പൊ വീട്ടില്, മരുമോനും മോളുടെ രണ്ടു കുട്ടികളും
2: വൈഫും എല്ലാരും ഉണ്ട്. സന്തുഷ്ട കുടുംബം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ റെയിൻബോയൊക്കെ എപ്പോഴും കേൾക്കുന്ന ആളാണോ? ഫുൾ ടൈം.
3: ഫുൾ ടൈം. ഞാന് ഞാൻ എന്റെ മുഖത്ത് സുഖമില്ലാത്ത കാറിനൊരു മുറിയുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ പുറത്തു കുറവാ. മുറിയില് ഇന്ന് റേഡിയോ വെച്ചിരിക്കുന്നത് കാലത്ത് ഓൺ ചെയ്ത പിള്ളേ വൈഫ് പറയും ഭക്ഷണം കഴിച്ചിട്ടൊന്നും നേരം ഇല്ലെങ്കിൽ പാട്ടായിരുന്നല്ലോ.
2: അത്രയും സ്വസ്ഥമായിട്ടിരുന്ന് പാട്ട് കേൾക്കുന്ന ആളാണെന്നല്ലേ.
3: ആ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ കഴിച്ചു റേഡിയോ പാട്ട്
2: എപ്പോഴും വേണം പാട്ട് അല്ലേ.
3: പിന്നെ
2: അപ്പൊ വർഷങ്ങളായിട്ടുള്ള ഒരു ഹൃദയ ബന്ധമാണ് റേഡിയോ ആയിട്ട്. പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
3: പാട്ട്
2: ഏതാണ്? കേട്ടില്ല. സൂര്യമാനസത്തിലെ എന്താണെന്ന് ശോകഗാനം ഒക്കെ ചോദിച്ചേ. മനസ്സിൽ തട്ടിയ ഗാനാണെന്നല്ലേ. തരളിത രാവിലെ ആ പാട്ടാണോ? ഓ, അപ്പൊ ശോകഗാനാണ്. ശോകഗാനാണെങ്കിൽ അത് മനസ്സിൽ തട്ടിയുള്ള പാട്ടായതുകൊണ്ട് നമ്മൾ എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും എന്ന്. അപ്പൊ ഇന്ന് ആർക്കാണ് ഈ പാട്ട് ഡെഡിക്കേഷൻ? ആർക്കാ
3: ഡെഡിക്കേഷൻ? എന്റെ മക്കൾക്ക്, എന്റെ ഫ്രണ്ട്സിനും.
2: വർഗീസ് ഏട്ടനെ അറിയാവുന്ന എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ ആ പാട്ട് വരുന്നുണ്ട്, കേട്ടോളൂ കേട്ടോ. ഓക്കെ, ബൈ.

0: चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
1: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
2: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
4: परीक्षा एक ऐसा अवसर है और परीक्षा के लिए हेल्दी कंपटीशन की भावना हमारी तैयारी को और बेहतरीन बनाती है।
3: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉग करें।
5: न्यूज, व्यूज, एंटरटेनमेंट, दिस इज मेन वर्सम 107.5 म्यूजिकली योर्स।
6: വെൽക്കം ബാക്ക് ഡിയർ. സമയം 12:24 ആവുമ്പോൾ യുവർ ചോയ്സിന്റെ സമയമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളുടെ സമയമാണ്. കൂടെ ഉണ്ട് ഞാൻ RJ ജുവൽ. യെസ്, അപ്പോൾ നമ്മളോട് കൂടെ നമ്മുടെ ഫാമിലി ഇങ്ങനെ കട്ട സപ്പോർട്ടായിട്ട് നിന്ന ഒരു സമയം, അതിനെ കുറിച്ച് ചിലപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കുറേ പ്രായമായി വരുമ്പോഴായിരിക്കും നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് വരുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക പല കാര്യങ്ങളിലും നമ്മുടെ ഫാമിലി നമ്മളുടെ അടുത്ത് ഇങ്ങനെ കട്ട സപ്പോർട്ടായിട്ട് അവർ കൂടെ നിന്ന സമയമാണ്. ചിലപ്പോൾ നമ്മുടെ വിഷമ സന്ദർഭങ്ങളിലായിരിക്കും, ചിലപ്പോൾ ഒത്തിരി സന്തോഷം നിറഞ്ഞ സമയത്തായിരിക്കും, ചിലപ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് വിചാരിക്കുന്ന പല സമയങ്ങളിലും ഫാമിലി സപ്പോർട്ടായിട്ട് നിന്ന സമയം ഉണ്ടാവും അല്ലേ. അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാട്ടോ. ഇതായിപ്പോ കാരണം ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസിന്റെ ദിവസമാണിന്ന്. ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അത് അവരുമായിട്ട് ടെൻഷനും എല്ലാം ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഓഫീസ് കാര്യങ്ങളിലും ഒക്കെ തിരക്കിട്ട് പല പല പ്രശ്നങ്ങളിൽ ചിലപ്പോൾ സീനിയേഴ്സിന്റെ ചീത്ത കേട്ടിട്ടൊക്കെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു കൂളിംഗ് ഫേസ് ആയിട്ട് വൈഫോ അമ്മയോ ഒരു ഗ്ലാസ് ചായയൊക്കെ തന്നെ ആ പോട്ടയുടെ ചായ കുടിക്കും, സന്തോഷമായിട്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം അല്ലേ, അതൊരു സമാധാനം തന്നെയാണ്. അങ്ങനെ നമുക്ക് കട്ട സപ്പോർട്ടായിട്ട് ഫാമിലി കൂടെ നിൽക്കുന്നത്, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. വലിയ വലിയ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ കട്ട സപ്പോർട്ടായിട്ട് ഫാമിലി നിന്ന സമയത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാ അതും എൻ്റെ അടുത്ത് പറയാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810 എന്ന നമ്പറിലേക്ക് വിളിക്കാം. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കട്ടെ. ഹലോ, ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, കോൾ എന്തോ വന്നിട്ട് ഡ്രോപ്പായി പോയെന്ന് തോന്നുന്നു, ഒന്നും കൂടെ നോക്കാം. ഹലോ, ഹലോ,
7: ഹലോ,
6: ഹലോ, നമസ്കാരം. ഇതാരാണ്? ആ, ഇതാരാണ്? പേരെന്താണ്? ആൻഡ്രു. ഓക്കെ, എവിടെയാണ് സ്ഥലം പറഞ്ഞത്? പുഷ്പഗിരിയോ? ഓക്കെ, പുഷ്പഗിരി എന്ന് പറഞ്ഞ ഇവിടെ നമ്മുടെ കാക്കനാട് അടുത്താണോ? എവിടെയാണത്? ചാലക്കുടി. ഓക്കെ ഓക്കെ ഓക്കെ. എന്തൊക്കെയാണ് ചാലക്കുടിയിൽ വിശേഷം? വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയുടെ പേരെന്താ? ത്രേസ്യ. ത്രേസ്യയും ആൻഡുമാണ് അവിടെ ഉള്ളത് അല്ലേ. എല്ലാരെയും കല്യാണം കഴിഞ്ഞു. ഓക്കെ, അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ. അപ്പൊ ഇന്നിങ്ങനെ പാട്ട് ഒക്കെ കേട്ടപ്പോ നല്ല പാട്ടൊക്കെ ചോദിക്കാൻ തോന്നിക്കാണും. ആർക്ക് വേണ്ടി ഇന്നത്തെ പാട്ട്? എവിടെയാ ജോലിക്ക്? ജോലിക്കാരൊക്കെ ഉണ്ടോ അവിടെ? ഓക്കെ, അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ടാണോ ഇന്നത്തെ പാട്ട്? ഓക്കെ, ഏത് പാട്ടാ?
7: തമിഴ് പാട്ടാ.
6: ഏതാ പറയൂ. സിനിമ ഏതാണ്? സിനിമ ഏതാണ്? സിനിമയുടെ പേരാണോ? ഓക്കെ ഓക്കെ, നോക്കട്ടെ കേട്ടോ. ഓക്കെ, അത് തന്നെയാണോ സിനിമയുടെ പേര്? പാട്ട് ഏതാ സ്റ്റാർട്ട് ചെയ്യുന്നേ?
7: പാട്ടാ,
6: അതിലെ ഏത് പാട്ടാണ്?
7: വിശ്വാസം നൽകാറ്.

ഓക്കെ, ഒന്നും കൂടെ ആ സിനിമയുടെ പേരൊന്ന് പറഞ്ഞേ. തൊടാലേ എന്നെ തൊടു. ഞാൻ നോക്കട്ടെ കേട്ടോ ആ പാട്ട് ഇവിടെ ഉണ്ടോന്ന്, ഞാൻ നോക്കട്ടെ. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാട്ട് പറയോ? തമിഴ് പാട്ടാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ നോക്കട്ടെ ആ പാട്ട് വെക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. പാട്ട് ഇവിടെ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തമിഴ് പാട്ട് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിന് സന്തോഷം. അപ്പൊ ഒരു പാട്ട് വരുന്നുണ്ട്, നമ്മുടെ വർണ്ണപ്പകിട്ട എന്ന മൂവിയിലെ സോങ് വരുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഏതെങ്കിലും തമിഴ് പാട്ട് പ്ലേ ചെയ്യാം കേട്ടോ. ഓക്കെ ബൈ, അമ്മയെ അന്വേഷണം പറയണം. ഓക്കെ ബൈ.

0: തളപതി എന്ന ചിത്രത്തില് നമ്മുടെ പ്രിയപ്പെട്ട യേശുദാസും അതുപോലെ തന്നെ ജാനകിയമ്മയും പാടിയ നല്ലൊരു ഗാനമാണ് നമ്മൾ കേട്ടത്. ആൻഡ്രൂ ആണ് ഈ പാട്ട്, തമിഴ് പാട്ട് ആവശ്യപ്പെട്ടെങ്കിലും അവ ചോദിച്ച പാട്ട് ഇവിടെ നോക്കിയിട്ട് അവൈലബിൾ അല്ല. ആ പാട്ടും നമുക്ക് അത്ര ക്ലിയർ അല്ലായിരുന്നു ഏത് സിനിമയാണ് ഏത് പാട്ടാണെന്ന്. അപ്പോൾ അത് നല്ലൊരു തമിഴ് പാട്ട് വേണമെന്ന് പറഞ്ഞ് തമിഴ് പാട്ട് തന്നിട്ടുണ്ട്, ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സമയം ഇങ്ങനെ 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആകുന്നു. അപ്പോൾ ഇനി ഇതാ ഒന്ന് രണ്ട് പാട്ടുകളിലേക്കും കൂടെ നമുക്ക് പോകാം. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരെന്ന് നമുക്ക് നോക്കാം. ഹലോ, കോളെന്തോ ഡ്രോപ്പായി പോയെന്ന് തോന്നുന്നു. വിളിക്കുന്ന നമ്പർ ഇതാണ് കേട്ടോ, 0484242810 എന്ന നമ്പറിലേക്ക് വിളിക്കാം. നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാം. അപ്പോൾ ഇന്ന് ഫാമിലി ഡേ ആയതുകൊണ്ട് തന്നെ, ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസിൻ്റെ ഡേ ആയതുകൊണ്ട് തന്നെ, നമ്മുടെ കൂടെ നിന്ന ഫാമിലി, അത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മുടെ കൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കൂടെ നിന്ന ഫാമിലിയുടെ വിശേഷങ്ങളും എല്ലാം പങ്കുവയ്ക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം വന്ന നിമിഷമായിരിക്കാം, ഏറ്റവും കൂടുതൽ സങ്കടം വന്ന നിമിഷമായിരിക്കാം. അപ്പോൾ കട്ടയ്ക്ക് കൂടെ നിന്ന് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ആയിട്ട് നല്ലൊരു പാട്ടും ഡെഡിക്കേറ്റ് ചെയ്യാം. ഇത് വേഗം വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നമ്മുടെ നെക്സ്റ്റ് കോൾ. ഹലോ, ഹലോ, നമസ്കാരം. ഇതാരാണ്?
1: ഞാൻ പ്രിയ.
0: പ്രിയ എവിടെ നിന്നാ?
1: ചേർത്തല.
0: ചേർത്തലിൽ. എന്താ ചെയ്യുന്നത് പ്രിയ?
1: തയ്യല്.
0: ഓക്കെ. എന്താ കൊറേ പേരൊക്കെ ഇരുന്ന് ഒരുമിച്ച് അങ്ങനെ തയ്ക്കുവാണോ അതോ സ്വന്തം വീട്ടിൽ തന്നെ?
1: വീട്ടിൽ
0: തന്നെ. ഓക്കെ, എന്തൊക്കെയാ തയ്ക്കുക? എല്ലാം തയ്ക്കോ? ലേഡീസ് ഐറ്റംസ് എല്ലാം?
1: അതെ.
0: ഷർട്ട് അങ്ങനെയൊന്നുമില്ല?
1: അപ്പൊ
0: ശരിക്കും പറഞ്ഞാൽ സീസൺ ടൈം ആണ് തയ്ക്കും അല്ലേ, സ്കൂളിലേക്കുള്ളത്. അപ്പൊ സ്കൂള് തുറക്കുന്നതിന് മുമ്പ് എല്ലാം സെറ്റാക്കി കൊടുക്കണ്ടേ? അതൊരു പണിയാണല്ലേ.
1: ഞാനേ എന്റെ അമ്മയുടെ കൊടുക്കാവേ, റേഡിയോയിൽ വിളിക്കുന്നത് ഇഷ്ടമാണ്.
0: ആ പിന്നെ അതിനെന്താ കൊടുത്തോളൂ? അമ്മയുടെ പേരെന്താ?
1: അമ്മയുടെ പേര് സോമിനി.
0: സോമിനി. ഓക്കെ, കൊടുത്തു. അമ്മയാണ് നമ്മുടെ റേഡിയോ ഫാൻ അല്ലേ?
2: അതെ അതെ.
0: ആ എന്തൊക്കെ ഉണ്ട് അമ്മ വിശേഷം? സുഖാണോ? സുഖവും അസുഖവും എല്ലാം ഉണ്ടോ അല്ലേ? എത്ര വയസ്സുണ്ട് അമ്മ?
2: 74 വയസ്സ്. 74.
0: ആ ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് ചൂട്, വെയില്, മഴ ഇതെല്ലാം മാറി മറിഞ്ഞ് വന്നോണ്ടിരിക്കാണ്?
2: ചൂടായിരുന്നു, ഇനി ഇവിടെ 2 ദിവസമായിട്ട് ഒരു ശമനമുണ്ട്.
0: അതെ, മഴ കിട്ടി അല്ലേ?
2: അതെ, മഴ കിട്ടി.
0: ഓക്കെ.
2: തണുപ്പും കാറ്റും ഒക്കെ അടിച്ചപ്പോ ഒരു സന്തോഷം.
0: വീട്ടിൽ ആരൊക്കെ ഉണ്ടപ്പോ?
2: വീട്ടില് ഞാൻ എന്റെ മോടെ, ഇളയ മോടെ വീട്ടിലാ. 10 വർഷമായി ഇവിടെ വന്നിട്ട്. ചേട്ടൻ മരിച്ചു കഴിഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്.
0: ഓ, എവിടെയാണ് കറക്റ്റ് സ്ഥലം? ഏതാണ്
2: ഇവിടെ? എന്റെ വീട് അരിപ്പറമ്പ്. ഇവിടെ എസ് എൻ കവല. ചേർത്തലത്തേക്ക് SN കവല.
0: ഓ ശരി ശരി.
2: അവിടെയാണ് ഞാൻ മകളെ കെട്ടിച്ചിരിക്കുന്ന. മകളുടെ വീട്ടില് അമ്മയുണ്ട്, പിന്നെ മരിമകൻ, മകളുടെ 2 കുട്ടികള്, 8 കുട്ടികളാ.

0: അവരവിടെ
1: പിന്നെ
0: ഉണ്ടോ?
1: ഞാനോ എന്തോ
0: അവര് പിള്ളേർ അവിടെ ഉണ്ടോ?
1: പിള്ളേര് ഒരാള് ജോലിക്ക് പോയിട്ട് വന്ന് നൈറ്റ് ആയിരുന്നു.
0: ആഹാ,
1: പിന്നെ
0: ആ വലിയ കുട്ടികളാണ് അല്ലേ?
1: ഒരു ഒരാൾ കിടന്നുറങ്ങണം, ഒരാള് ക്ലാസ്സിൽ പോയിരിക്കുന്നു.
0: എല്ലാരുടെ അടുത്ത് അന്വേഷണം പറയണോ കേട്ടോ.
1: ആ പിന്നെ എന്റെ ഒരു മകളുടെ ചേട്ടന്റെ ഭാര്യയുണ്ട്, അത് വൈകിട്ടേ വരത്തുള്ളൂ ഇങ്ങോട്ട്.
0: ഓ,
1: 6 മണിയാകുമ്പോ, വൈകിട്ട് 6 ആകുമ്പോ ഇങ്ങോട്ട് വരും.
0: ആഹാ, കിടക്കാനായിട്ടല്ലേ.
1: ആ അതെ അതെ അതെ,
0: ഓ ശരി ശരി. അപ്പൊ എല്ലാരും അന്വേഷണം പറയണം. അപ്പൊ
1: എല്ലാരോടും
0: ഇന്ന്
1: അന്വേഷണം പറയാം.
0: അമ്മയുടെ പ്രിയപ്പെട്ട പാട്ട് വേണോ, പ്രിയയുടെ പ്രിയപ്പെട്ട പാട്ട് വേണോ, ആരുടെ പാട്ട് വേണം? അമ്മയുടെ പറഞ്ഞു, അമ്മയുടെ പ്രിയപ്പെട്ട പാട്ട് ഏതാ?
1: എനിക്ക് പിന്നെ താലിക്കുരുത്തോല വീലിക്കുരുത്തോല.
0: അത് ഏതായിരുന്നു, നമ്മുടെ സിനിമ ഏതാണ്? എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല.
1: മയിലാടുംകുന്ന്.
0: മയിലാടുംകുന്നിലെ പാട്ട് അല്ലെ? എന്താണ് ഈ പാട്ടിനോട് ഇത്ര ഇഷ്ടം?
1: എനിക്ക് അത് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്
0: ആണോ? പാടുവോ?
1: അതെ
0: പാടുവോ?
1: ഇഷ്ടമാ.
0: പാട്ട് പാടുവോ?
1: പാട്ട് പാടാൻ പറ്റത്തില്ല ഇപ്പൊ,
0: എന്നാലും
1: അയ്യാതെയൊക്കെ ഇരിക്കുന്നുണ്ട്, ശ്വാസമുട്ടലുണ്ടാകും.
0: ആണോ? ആ എന്നാ വേണ്ട, എന്നാ വേണ്ട. അപ്പൊ എന്തായാലും ഈ പാട്ട് അത്രയും പ്രിയപ്പെട്ട പാട്ടായതുകൊണ്ട് അമ്മയ്ക്ക് ഇതാ ഈ പാട്ട് വെച്ചുതരാം കേട്ടോ.
1: അതെ അതെ, ഓക്കെ.
0: അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് വരുന്നുണ്ട്.
1: മാഡത്തിന്റെ പേരെന്താ?
0: അയ്യോ മാഡം ഒന്നും വിളിക്കണ്ട, ജുവൽ. ജുവൽ ജുവലാണ് കേട്ടോ കൂടെ ഉള്ളത്. അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയും പ്രിയക്ക് വേണ്ടിയും അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വരുന്നുണ്ട്, കേട്ടോളൂ
1: കേട്ടോ. ഒരു കാര്യം വിട്ടു, എന്റെ എനിക്കൊരു മൂത്ത മോളും കൂടി ഉണ്ടായിരുന്നു.
0: പറഞ്ഞോ പറഞ്ഞോ, പേര് പറഞ്ഞോ.
1: മൂത്ത മോളുടെ പേര് പ്രീമ.
0: പ്രീമ
1: കുട്ടികളുടെ പേര് പിന്നെ വിനിൽ.
0: ഓ, അപ്പൊ അവരെ അന്വേഷണം പറയണം വിളിക്കുമ്പോ. ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി പാട്ട് വെച്ച് തന്നു സ്പെഷ്യൽ ആയിട്ട് പറയണോ കേട്ടോ.
1: പറഞ്ഞേക്കാം.
0: ഓക്കെ, അപ്പൊ പാട്ട് വരുന്നുണ്ട്, കേട്ടോളൂ.

0: मुक्त भारत अभियान
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: आकाशवाणी
4: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDFൽ പുരോഗമിക്കുന്നു. നീറ്റ് UG പുനഃപരീക്ഷ June 21. ഭാവിയിൽ പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച്. എണ്ണ കമ്പനികൾ CNG വിലയിലും 2 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ 5 രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
5: ഊർജ്ജ മേഖലയിലെ സഹകരണം സംബന്ധിച്ച നിർണായക ചർച്ചകളായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ നടക്കുക. സമഗ്ര നയതന്ത്ര പങ്കാളിത്തം സംബന്ധിച്ച ചർച്ചകളും ഇരുവർക്കുമിടയിൽ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ എത്തിക്കുന്ന രാജ്യങ്ങളിൽ 4ാം സ്ഥാനത്താണ് UAE എന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. പ്രതിരോധം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. തുടർന്ന് അദ്ദേഹം സ്വീഡനും നോർവേയും ഇറ്റലിയും സന്ദർശിച്ച് രാഷ്ട്രമേധാവികൾ ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. കോൺഗ്രസിന്റെയും ഘടകകക്ഷികളുടെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ച് വിപുലമായ ചർച്ചകളാണ് നടക്കുന്നത്. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. തിരുവനന്തപുരത്ത് ഇന്നലെ ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം VD സതീശനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ അദ്ദേഹം മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും അടൂർ പ്രകാശ്, PJ ജോസഫ് തുടങ്ങിയ മുതിർന്ന UDF നേതാക്കളെയും നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ

0: പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിന് ശേഷം വി ഡി സതീശൻ പറഞ്ഞു. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് യുജി പരീക്ഷ നടത്തുക.
1: परीक्षा की तिथि घोषणा किया है, 21 जून को री एग्जामिनेशन की डेट घोषणा की है. हमारी सर्वोपरि प्राथमिकता है छात्रों की भविष्य, उनकी परिश्रम के प्रति संवेदनशीलता सरकार की सदैव है.
0: പരീക്ഷയിലെ ക്രമക്കേടുകൾ തടയുന്നതിനായി NTA നടപടികൾ സ്വീകരിക്കണമെന്നും പരീക്ഷാ തട്ടിപ്പിലൂടെ അർഹരായ വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുന്നത് തടയണമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പൂനെ സ്വദേശികളായ രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതി 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ന്യൂഡൽഹിയിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ 2nd ദിവസമായ ഇന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര സമ്പദ്ഘടനയിൽ അടിയന്തര പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്നും വളർന്നുവരുന്ന വിപണികളുടെയും വികസ്വര രാജ്യങ്ങളുടെയും ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ബഹുരാഷ്ട്ര സംവിധാനത്തിനായി ഇന്ത്യ നിരന്തരം വാദിക്കുന്നുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. കൂടുതൽ ജനാധിപത്യ ും പ്രാതിനിധ്യമുള്ളതുമായ അന്താരാഷ്ട്ര ക്രമം രൂപപ്പെടുത്താൻ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദേശകാര്യമന്ത്രി S.ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഉഭയകക്ഷി താൽപര്യമുള്ള വിവിധ വിഷയങ്ങളിലും ഇരുവരും അഭിപ്രായം പങ്കുവച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്തതിന് അബ്ബാസ് അരാക്ഷിക്ക് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNGയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. സ്വർണ്ണാഭരണ കയറ്റുമതിക്കായി നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം കൊണ്ടുവരാവുന്ന സ്വർണത്തിന് 100 കിലോഗ്രാം പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതുപ്രകാരം ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തനശേഷി DGFT നേരിട്ട് പരിശോധിക്കും. നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ വീണ്ടും സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂ എന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പ്രഖ്യാപിക്കും. THSLC AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3:30 മുതൽ പരീക്ഷാഫലം ഓൺലൈനായി പരിശോധിക്കാം. നമ്മുടെ കേരളം സഫലം കൈറ്റ് മൊബൈൽ ആപ്പുകൾ result.kerala.gov.in PRD.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴിയും പരീക്ഷാഫലം ലഭ്യമാക്കും. 417,000-ത്തിലധികം വിദ്യാർത്ഥികളാണ് ഇക്കുറി SSLC പരീക്ഷ എഴുതിയത്. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും കഴിഞ്ഞ 36 മണിക്കൂറിനിടെ 111 മരണം റിപ്പോർട്ട് ചെയ്തു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോജി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി എന്നീ ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം താൽക്കാലികമായി അടച്ചിടുന്നതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും.

0: രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 wicketsന് പരാജയപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 285 points ഉയർന്ന് 75684 നിഫ്റ്റി 91 points നേട്ടത്തിൽ 23781 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1640 താഴ്ന്ന് 117400 ഗ്രാമിന് 14675 ഇന്നത്തെ വില. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലൂടെ ഇറാന്റെ സൈനിക ശേഷി തീർത്തും ദുർബലമാക്കിയതായി അമേരിക്ക. യുഎസ് സെനറ്റ് ഹിയറിംഗിൽ അഡ്മിറൽ ചാൾസ് കൂപ്പറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സൈനിക ആക്രമണങ്ങളിലൂടെ ഇറാന്റെ മിസൈൽ ഡ്രോൺ നാവികശേഷിയുടെ 90% തകർക്കപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ ഇന്നലെ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 3 കുട്ടികളടക്കം 21 പേർ കൊല്ലപ്പെട്ടു. 45 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റഷ്യ തൊടുത്തുവിട്ട 600+ ഡ്രോണുകളും 50+ മിസൈലുകളും യുക്രൈൻ തടഞ്ഞെങ്കിലും ചിലത് ജനവാസ മേഖലകളിൽ പതിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDFൽ പുരോഗമിക്കുന്നു. നീറ്റ് UG പുനഃപരീക്ഷ June 21. ഭാവിയിൽ പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. CNG വിലയിലും 2 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: Your choice. Your one-stop destination for finest music. Music. Your choice.
2: യുവർ ചോയ്സിന്റെ സമയമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ്. സമയം അങ്ങനെ 1 മണിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറയുമായിരുന്നു, ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ് എന്ന് പറയുന്ന ഒരു ഡേ കൂടിയാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത. നോക്കുകയാണെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന്റെ ഒരു ഘട്ട സപ്പോർട്ടുള്ള ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ് ആണ്. ശരിക്കും ഈ ഫാമിലിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഫാമിലീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ ആണെങ്കിലും അമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും ആങ്ങളയാണെങ്കിലും ഒക്കെ അവരുടെ അടുത്ത് നമുക്ക് കുറേ സംസാരിക്കാം, നമ്മുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കാം. ശരിക്കും ഒരു പങ്കുവയ്ക്കലും ആണ് ജീവിതം എന്ന് പറയുന്നത്. ജീവിതത്തിലെ ഫാമിലീസിൻ്റെ അടുത്ത് കൂട്ടുകാരെ പോലെ ഉള്ള ഫാമിലികളാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനും ജീവിക്കാനും എല്ലാം ഊർജം നൽകുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കട്ട ഫാമിലിയിലെ ലൈഫിൽ അടിപൊളിയായിട്ട് സന്തോഷമായിട്ടൊക്കെ ജീവിക്കുന്ന ആളാണെങ്കിൽ വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242481. ഇതാണ് നമ്മുടെ നമ്പർ. അപ്പോൾ ഫാമിലി മെമ്പേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു പാട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ വേഗം വിളിച്ചോളൂ കേട്ടോ. എന്നെ നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ
3: ഹലോ,
2: നമസ്കാരം. ഇതാരാണ്?
3: പാതിരപ്പള്ളി.
2: ലതയാണ്. എന്തൊക്കെയാണ് അവിടെ വിശേഷം? ഈ പാതിരപ്പള്ളി എന്ന് പറയുന്ന എവിടെയാണ്? ഏത് സ്ഥലമാണ്? ആലപ്പുഴയിൽ നിന്നാണ് അല്ലേ? ഓക്കേ. ആലപ്പുഴ കായലിനൊക്കെ അടുത്താണോ? കടലിനടുത്താണോ? എത്ര ദൂരമുണ്ട്? എത്ര ദൂരമുണ്ട്? എത്ര ദൂരം കേട്ടില്ല. ആ, അത് എത്ര ദൂരമുണ്ട് വീട്ടിൽ നിന്ന് കടലിലേക്ക്? എത്ര ദൂരമുണ്ട്?
3: 2 kilometers.
2: ആ, 2 kilometers അല്ലേ. അത്യാവശ്യം വേണമെങ്കിൽ നടന്നൊക്കെ പോവാം. ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട് ലത ചേച്ചിയുടെ?
3: ആദ്യമായിട്ട്
2: വിളിക്കുന്ന ആളാണ്. അയ്യോ, അപ്പൊ ഇന്ന് ഇന്നത്തെ ദിവസം അപ്പൊ നമുക്ക് ആഘോഷിക്കണം. തുടങ്ങുന്നതിനല്ലേ. അപ്പൊ ഫസ്റ്റ് ഈ ഈശ്വരനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചെയ്യുന്ന പണി റേഡിയോ ഓൺ ചെയ്യലാണ്. അതാണ്. ആരൊക്കെ ഉണ്ടല്ലോ ചേച്ചിയുടെ വീട്ടിൽ? ആരൊക്കെ ഉണ്ട്
3: വീട്ടില്?
2: എന്താ പഠിക്കുന്നേ?
3: കോച്ചിങ്ങായിട്ട്.
2: ആ, പഠിക്കുവാണ് അല്ലേ. ഓക്കെ. അപ്പൊ എന്ത് കഴിഞ്ഞതാ ആള്? എന്ത് പഠിച്ചു കഴിഞ്ഞിട്ടാ പോയത്?
3: ഡിഗ്രി കഴിഞ്ഞു ഡൽഹിയിൽ ഒരു വർഷം പോയി ഇത് ചെയ്തിട്ട് പിന്നെ വന്ന്. അപ്പൊ ഈ

0: കോവിഡിന് സമയം.
1: ആ ഹാ ഹാ
0: അത് വെച്ച് പിന്നെ അവിടെ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നു.
1: ഓ ശരി. വീട്ടമ്മയാണ്, വീട്ടിലിരുന്ന് അത്യാവശ്യം കാര്യങ്ങളും വീട്ടിലെ കുടുംബം അടിപൊളിയായിട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു അല്ലേ. ഓ എന്തായാലും ഒത്തിരി സന്തോഷം കിട്ടിയെന്ന് പറയുമ്പോ, കാരണം ഒത്തിരി പേർക്ക് മെസ്സേജ് അയച്ചിട്ട് കിട്ടിയാലും പാട്ട് കിട്ടുന്നില്ല എന്നുള്ള സങ്കടം ഒക്കെ വരുമ്പോ, ആദ്യമായിട്ട് വിളിച്ചിട്ട് കിട്ടുന്ന ഒരാളുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ സന്തോഷമല്ല. ഇനി ഏത് പാട്ടാ വേണ്ടേ എന്നിട്ട്?
0: ഇന്നോ അതുകൊണ്ട് ഇങ്ങനെ വെറയില്ല, എന്ത് പറയണമെന്ന് അറിയാനില്ലാതെ ഞാൻ അത്യാവശ്യം പാട്ടൊക്കെ പാടും. നമ്മുടെ അടുത്ത അമ്പലങ്ങളിലെ ഭക്തിയാനൊക്കെ പാടാൻ പോകുന്ന
1: ഒരാളാണോ? എന്നാ ഏത് സിനിമയിലെ പാട്ടാണ് ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ പാടിയിട്ട് വെച്ചാ മതി.
0: ചോദിച്ചിട്ട് പുതിയതോ
1: ഏത് വേണമെങ്കിലും, പുതിയതോ പഴയതോ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഏത് സിനിമ ഏതാ?
0: അയ്യോ അത്ര അറിയത്തില്ല, പഴയ സിനിമ.
1: അയ്യോ എന്നാ പിന്നെ ഒരു പുതിയ സിനിമയിലെ പറ.
0: പുതിയ സിനിമ പിന്നെ മനുഷ്യമൃഗം സിനിമയിൽ കസ്തൂരി
1: അത് ഉണ്ടാവും. പാട്ട് പാടിക്കോ.
0: അയ്യോ
1: ആ പാട്ട് പാടിക്കോ, രണ്ടുപേര് പാടിയതല്ലേ, ബാക്കിയും കൂടി അങ്ങ് പാട്. ഞാനിങ്ങനെ ആസ്വദിച്ച് വരുന്നുണ്ടായിരുന്നുള്ളൂ, അപ്പുറത്തേക്കും നിർത്തിയല്ലേ. എന്തായാലും മനുഷ്യമൃഗം എന്ന മൂവിയിലെ കസ്തൂരി മാൻമിഴി ആ പാട്ട് ഇവിടെ റെഡിയാണ്, വെച്ച് തരട്ടെ. ഇത് ആർക്കൊക്കെ വേണ്ടിട്ടാ ഈ പാട്ട്?
0: ഇത് കേട്ടിരിക്കുന്ന എല്ലാവർക്കും, പിന്നെ മോളെ എന്റെ ഹസ്ബൻഡ് ഒക്കെ എനിക്ക് പാട്ടിന് നല്ല സപ്പോർട്ടാണ്.
1: ആണല്ലേ? ഓ അപ്പൊ എന്തായാലും സന്തോഷം വിളിച്ചതിലും കിട്ടിയതിലും. അപ്പൊ പാട്ട് വരുന്നുണ്ട് കേട്ടോ.
0: ആ ശരി ശരി.
1: ഓക്കേ ബൈ.

0: भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जीत और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: Musically yours, this is FM Rainbow 107.5.
4: Your favorite music station.
5: സമയമില്ല. എല്ലായിടത്തും പറഞ്ഞ് കേൾക്കുന്ന ഒരു കാര്യം ഇതാണല്ലേ. അപ്പം നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും ബന്ധുക്കളുടെ ഇടയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എല്ലാവരും പറയും, അയ്യോ സമയം എന്ന് പറയുന്ന എന്തൊരു ഓട്ടമാണ് ഇതാ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മെയ് തുടങ്ങി ഇന്നിതാ മെയ് 15 നിൽക്കുന്നു, ഒരു മാസത്തിൻ്റെ പകുതിയിൽ അങ്ങ് നിൽക്കുകയാണ്. ഇങ്ങനെ സ്പീഡിൽ സമയം പോകുമ്പോൾ നമ്മളും ഇങ്ങനെ അറിയാതെ പറഞ്ഞോ, അയ്യോ ഒന്നിനും സമയമില്ല എന്നല്ലേ. 24 എല്ലാവർക്കും ഉണ്ട്, എന്നാലും സമയമില്ല എന്ന് പറയും. എല്ലാത്തിനും വേണ്ടി സമയം മാറ്റി വയ്ക്കണം. എല്ലാത്തിനും വേണ്ടിയിട്ട് സമയം ഇങ്ങനെ ഒരു ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നതാണ് സമയമില്ല എന്നുള്ളത് പറയാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം. സമയം എന്താ, 1 കഴിഞ്ഞ് 12 ആവുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നു 107.5 FM റെയിൻബോയിൽ യുവർ ചോയ്സ്. കൂടെയുണ്ട് ഞാൻ RJ ജ്വൽ. എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരു 5 10 ഒരു മണിക്കൂർ അരമണിക്കൂർ അങ്ങനെയൊന്നും മാറ്റി വെച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും സമയം ഉണ്ടാവും. വായിക്കണം എന്നൊത്തിരി ആഗ്രഹമുള്ള ആളാണ്, പക്ഷെ എനിക്ക് വായിക്കാൻ സമയമില്ല എന്ന് പറയുന്നതിനേക്കാൾ എങ്ങനെയെങ്കിലും ഒരു അരമണിക്കൂർ ഞാൻ വായിക്കും എന്നൊരു ദൃഢപ്രതിജ്ഞയെടുത്ത് ഒരു അരമണിക്കൂർ അലാമൊക്കെ സെറ്റ് ചെയ്ത് വായിച്ചു നോക്കി എല്ലാ ദിവസവും നമുക്ക് സമയം കിട്ടും. ഏതെങ്കിലും ഒരു സമയം അതിന് വേണ്ടി മാറ്റി അങ്ങനെ ഒന്ന് അലാം വെച്ച് സെറ്റ് ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു സമയം കണ്ടെത്തി കുടുംബത്തോടു കൂടിയും എല്ലാവരുടെ കൂടെ ഇരിക്കാനും എല്ലാത്തിനും നമുക്ക് സമയം കണ്ടെത്താനായിട്ട് കഴിയും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാന്ന് നോക്കാം. ഹലോ,

0: ഹലോ,
1: ഹലോ,
0: ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
1: ഞാൻ സതി.
0: സതി എവിടെ നിന്നാ? തേവരയിൽ നിന്നാണ്. എന്തൊക്കെയാണ് അവിടെ വിശേഷം?
1: നല്ല വിശേഷങ്ങൾ.
0: തേവരയിൽ എല്ലാവർക്കും സുഖാണോ?
1: ആ, എല്ലാവർക്കും സുഖം.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് രണ്ട് മൂന്ന് മക്കളുണ്ട്. പിന്നെ
0: അവരുടെയൊക്കെ പേര് പറയൂ, മക്കളുടെ പേര് പറയൂ. മക്കളുടെ പേര്?
1: മനു, വിഷ്ണു, ബിനു.
0: അവര് ജോലിക്ക് പോയേക്കാണോ?
1: അതെ അതെ.
0: മൂന്ന് ആൺകുട്ടികളാണ് അല്ലേ?
1: അല്ല, ഒരു ബിനു പെൺകൊച്ച.
0: ആ, ശരി ശരി.
1: കല്യാണം കഴിച്ച് രണ്ടു മക്കളുണ്ട്.
0: ഓ, ശരി ശരി. പേര് പറഞ്ഞു വന്നപ്പോ ഞാൻ വിചാരിച്ചു മൂന്ന് ആൺകുട്ടികളാന്ന് വിചാരിച്ചു. അതെ അതെ അതെ.
1: കൊച്ചിന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു, മോന്റെ വെഡ്ഡി ഇത് ബർത്ത്ഡേ ഉണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോ ഇളയ മോന്റെ വെഡിങ് ആനിവേഴ്സറിയാ.
0: ആ, വരാൻ പോകുന്നത് അല്ലേ? അപ്പൊ ഇതിനൊക്കെ വിളിച്ചായിരുന്നോ, വിളിച്ചു നോക്കിയായിരുന്നോ?
1: ആ, എന്തോരം പ്രാവശ്യം.
0: ഇന്നിപ്പോ ബർത്ത്ഡേ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് വിളിച്ചപ്പോ പെട്ടെന്ന് കിട്ടിയില്ലേ? അതാണ് നമ്മളങ്ങനെ കാത്തു കാത്തിരിക്കുമ്പോ ചിലപ്പോ കിട്ടില്ല. കാത്തിരിക്കാതെ പെട്ടെന്ന് ഒരു സമയത്ത് കിട്ടുമ്പോഴാണ് അതിനൊരു മധുരം കൂടുതല്. അപ്പൊ ഇനി ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ഓളങ്ങൾ താളം തല്ലുമ്പോൾ നിലക്കുരുവിരിക്കുന്നു.
0: ഓഹാ, നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടല്ലോ. ഇത് ഏത് സിനിമയായിരുന്നു? ഏത് സിനിമയിലായിരുന്നു ഇത്?
1: ഒരുപാട് വർഷമല്ല പാട്ട് ഇറങ്ങിയിട്ട്.
0: ആ, പിന്നെ പെട്ടെന്ന് എന്താണ് ഈ പാട്ട് ഓർത്തത്?
1: പെട്ടെന്നല്ല, ഞാൻ രണ്ടും മൂന്നാല് ദിവസമായി വിളിക്കുന്നത്.
0: അപ്പൊ മുതൽ ഈ പാട്ട് ഓർത്തിരിക്കുന്നതാണ് അല്ലേ?
1: അതെ.
0: ഈ പാട്ട് എങ്ങനെയാണ് ഇത്ര ഇഷ്ടം വന്നേ?
1: ഇഷ്ടം വന്നത് ഞങ്ങളുടെ ഒരു ചേച്ചിയുടെ കല്യാണത്തിന് അത് ഉണ്ടായിരുന്നില്ല അതാ, അത് കാരണം എനിക്ക് ആ പാട്ട് ഭയങ്കര ഓർമ്മ വരും.
0: ഓ, എന്തായാലും പാട്ടിന്റെ രണ്ടുപേരെയും കൂടെ പാടിക്കേ. നന്നായിട്ട് പാടുന്നുണ്ടല്ലോ.
1: ഓളങ്ങൾ താളം തുള്ളുമ്പോ നീലക്കുരുവി നീ എന്തേ നാണിച്ചിരിക്കുന്നു.
0: ആ, നല്ല പാട്ടുമാണ്. എന്തായാലും ഈ പാട്ട് കടത്ത് എന്ന് പറയുന്ന സിനിമയാണ് കേട്ടോ. കടത്ത്, ഇനി മറന്നു പോകരുത്. അപ്പൊ എന്തായാലും നന്നായിട്ട് പാട്ട് പാടി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതാ പാട്ട് വരുന്നുണ്ട്. ഈ പാട്ട് ആർക്കൊക്കെയാണ് ഡെഡിക്കേഷൻ?
1: ഡെഡിക്കേഷൻ വെഡിങ് ആനിവേഴ്സറി വരാൻ പോണത് കൊണ്ടും പിന്നെ ഒരാളുടെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞു, മെയ് 11 ആയിരുന്നു.
0: അപ്പൊ ഞങ്ങളുടെ ആശംസകൾ കൊടുത്തേക്കട്ടോ. അപ്പൊ ദാ എല്ലാവർക്കും വേണ്ടിയിട്ട്, ഇനി വെഡിങ് ആനിവേഴ്സറി വരുന്നവർക്കും എല്ലാം വേണ്ടിയിട്ട് ദാ പാട്ട് വരുന്നുണ്ട് കേട്ടോ. വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ബൈ
1: ബൈ.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जीत और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
4: अगर टाइम मैनेजमेंट सीख लिए और समय का प्रोडक्टिव यूज सीख लिया तो आप देखिए, आप कभी भी प्रेशर नहीं लगेगा, थकान नहीं लगेगी।
3: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
5: You are listening to 107.5 Rainbow FM, Kochi. Musically yours.
6: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയി കഴിഞ്ഞു. അത്യാവശ്യം എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്ന സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് അല്ലേ. ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ് എന്ന് പറയുന്ന ഒരു ഡേ കൂടിയാണ് ഇന്ന്. കുറേ ഡേയ്സുകൾ, ഓരോ ദിവസവും ഡേയ്സിന് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതുപോലെ നാഷണൽ ചോക്ലേറ്റ് ചിപ്പ് ഡേ ആണ്. ചോക്ലേറ്റിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ ഇടുന്ന ചിപ്പ് ഡേ ആണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി ഡേയ്സുകളുള്ളതിൽ ഇന്ന് ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് വന്ന ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ്. അപ്പോൾ ഫാമിലീസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ കൂടുതൽ സംസാരിച്ച് വരുമ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴേ ഓർത്തത്, ശരിക്കും ഉച്ച സമയത്തൊന്നും എല്ലാവർക്കും, ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ സൺഡേ ഒക്കെ ആയിരിക്കും എല്ലാവരും ഒരുമിച്ചിരുന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റുക ഉച്ചയ്ക്കൊക്കെ. അല്ലാത്ത

0: സമയങ്ങളിൽ രാവിലെ അല്ലെങ്കിൽ രാത്രിയൊക്കെ ആയിരിക്കും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുകയെന്ന്. ഈ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ചകൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഫാമിലിയിൽ നടക്കുന്നതല്ലേ. ഏറ്റവും നല്ലൊരു സമയം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് തന്നെ അതാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, പല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക, വർത്തമാനം പറയുക, ചിരിക്കുക, ഇതൊക്കെയാണ് ആ ഒരു സന്തോഷം എന്ന് പറയുന്നതാണ് ശരിക്കും ഫാമിലീസിൻ്റെ ഇടയിൽ ഉണ്ടാകേണ്ടത്. പക്ഷേ ഇന്ന് മൊബൈലും ടിവിയും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഇതിലൊക്കെ കുറച്ച് കുറവുകളുണ്ടെങ്കിലും പല ഫാമിലീസും ഈ ഫുഡ് കഴിക്കുന്നൊരു കാര്യം പറയുമ്പോഴേക്കും എല്ലാവരും മൊബൈൽ ടിവി അതെല്ലാം ഓഫ് ചെയ്ത് ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിക്കുക, അതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കും ഇനി ഇപ്പോഴും കുടുംബത്തിൽ ഇല്ല എങ്കിൽ നമുക്കത് കൊണ്ടുവരാം. ഇത്രയും നാളും ഉണ്ടായിരുന്നു, അത് പതിയെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു പിടിക്കാനും കൂടെ അതിനും കൂടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. സമയം എന്താ, 1 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാന്ന് നോക്കാം. ഹലോ ഹലോ, കിട്ടി കിട്ടി, ഇതാരാണ്? ഹലോ, കിട്ടി കിട്ടി എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് കട്ടായി പോയി എന്ന് തോന്നുന്നല്ലോ. അപ്പൊ എന്തായാലും ഒന്നും കൂടെ വിളിച്ചോളൂ കേട്ടോ. എന്നെ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. എനിക്കൊന്ന് കുട്ടീസിനെയൊക്കെ വിളിക്കാനായിട്ട് ഒന്നും കൂടെ ഡയൽ ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് പോയതായിരിക്കും അല്ലേ, അപ്പോഴായിരിക്കും കട്ടായി പോയത്. ഒന്നും കൂടെ വിളിച്ചോളൂ കേട്ടോ. യെസ്, വരുന്നുണ്ട് കോള്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: എന്റെ പേര് നിഷ എന്നാണ്.
0: നിഷ എവിടെ നിന്നാ? ഓക്കെ, എന്ത് ചെയ്യുന്നു നിഷ? ഓക്കെ, ആദ്യം കുറച്ചു മുമ്പ് വിളിച്ചിട്ട് കട്ടായി പോയതാണോ? അത് ആരാണ് കട്ട് ചെയ്തിട്ട് ഓടിയെ? ഒരു കുട്ടീസിന്റെ ശബ്ദം കേട്ടായിരുന്നു അവിടെ. ആണോ? ഓ, ഏത് ക്ലാസ്സിലെ ആള്?
1: എൽ കെ ജി.
0: പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ? ആൺകുട്ടിയാണോ? ഓക്കെ, അപ്പൊ എല്ലാ ഫാമിലി മെമ്പേഴ്സിന്റെ ഒക്കെ പേര് പറഞ്ഞോളൂ. ഹലോ ഹലോ, വീണ്ടും കട്ടായി പോയി. എനിക്ക് തോന്നുന്നു അവിടെ ചേച്ചിയുടെ കുട്ടിയാണ് അവിടുത്തെ വില്ലത്തി കുട്ടി എന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. അപ്പൊ ഒന്നും കൂടെ ഒന്ന് വിളിച്ച് നോക്കിക്കോ, നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ലയോന്ന്. ആ, വിളിക്കുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഇതാരാണ്? രഘുന. അതെ, എന്തൊക്കെയാണ് വിശേഷങ്ങള്? വീട്ടിലാരൊക്കെ ഉണ്ട്? ഓക്കെ, വൈഫിന്റെ പേരെന്താ? ഫുഡൊക്കെ കഴിച്ചോ ഉച്ചക്ക്? കഴിക്കാനാവുന്ന സമയാവുന്നുള്ളൂ. എപ്പോഴാണ് നിങ്ങൾ ഏകദേശം കഴിക്കുക? അല്ല, ഉച്ചത്തെ ഫുഡ് എപ്പോഴാ
2: കഴിക്കുക?
0: ആണോ? ഇന്നിപ്പോ ഡയൽ ചെയ്തിരുന്ന സമയം പോയോ? ആ, പെട്ടെന്ന് കിട്ടിയില്ലേ? ആ, എനിക്ക് തോന്നുന്നു ഒരു കോള് രണ്ടു പ്രാവശ്യം കട്ടായി പോയി. അപ്പൊ ആ ഒരു സമയം കൊണ്ട് കിട്ടിയതാന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് പിന്നെ നാട്ടിലെ വിശേഷങ്ങള്? മഴയൊക്കെ കിട്ടിയോ അങ്ങോട്ടേക്ക്? അപ്പൊ ഒന്ന് തണുത്തു. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ അവിടെ? വീട്ടിലപ്പോ എന്താണ്, ജോലി എന്തെങ്കിലും അതോ കൃഷി അങ്ങനെ
2: എന്തെങ്കിലും?
0: അപ്പോ ഇന്ന് പോയില്ല?
2: ഇന്ന് പോയിട്ട് തിരിച്ചു പോന്നു.
0: രാവിലെ പോവായിരിക്കും അല്ലേ?
2: രാവിലെ പോകും.
0: എത്ര മണിക്ക് പോകും?
2: അതൊരു 4 മണിക്ക് വീട്ടിൽ നിന്ന് പോകും.
0: ഓ, 4 മണിക്ക് പോകും വീട്ടിൽ നിന്ന്. അപ്പൊ ഒരു 3:30 എഴുന്നേറ്റ് അല്ലേ? എന്നിട്ട് എപ്പോ വരും തിരിച്ച്? വെയിലൊക്കെ ആവുമ്പോഴേക്കും
2: സമയം പറയാൻ പറ്റില്ല.
0: ആ, കുട്ട നിറയുന്നതിനനുസരിച്ചാണോ അതോ വെയിൽ മൂക്കുന്നതിനനുസരിച്ചാണോ?
2: അങ്ങനെയൊന്നുമില്ല.
0: അതും കൊണ്ടുപോരും. ഓ, ഓക്കെ. അപ്പൊ നിങ്ങളുടെ അടുത്ത് തന്നെയാണോ, വീടിനടുത്ത് തന്നെയാണോ? ഹാർബറില് പോയിട്ടാണ് അല്ലേ? ഓ, ശരി ശരി. ഇങ്ങനെ വള്ളത്തില് നടന്ന് അങ്ങനെയാണോ അതോ വലിയ ബോട്ടാണോ?
2: ഞങ്ങള് 5 പേര് പോകുന്ന ഒരു ഫൈബർ വള്ളമാണ്.
0: ഓ, 5 പേരും ഈ സമയത്ത് വരും അല്ലേ എല്ലാ ദിവസവും? ഏകദേശം അപ്പൊ തിരിച്ചു വരുന്ന എത്ര സമയാവും?
2: ഏകദേശം ടൈം ഇപ്പോ ഇന്ന് രാവിലെ തന്നെ തിരിച്ചു പോകാൻ തോന്നിയാണ്. മറ്റുള്ള ദിവസങ്ങളിൽ ഒരു 12 മണി 12:30 അങ്ങനെ.
0: ഓ,
2: കൂടാറില്ല.
0: എന്തായാലും നല്ല മീൻ കിട്ടൂലോ. നിങ്ങളൊക്കെ പിടിക്കുന്ന മീനൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് ചിലപ്പോ 2 ദിവസമൊക്കെ കഴിഞ്ഞ് കിട്ടുന്നത്. എന്നാലും നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുമല്ലോ. എനിക്കിപ്പോഴും ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ഓ 6 ഓ മീനിന്റെ പേരേ അറിയുള്ളൂ കേട്ടോ മര്യാദക്ക്. വേഗം ഒറ്റയടിക്ക് പറയാൻ പറഞ്ഞ എത്ര മീനിന്റെ പേര് പറയും?

0: ശരിക്കും കിട്ടുന്ന മീൻ അയില പിന്നെ പരവാന്ന് പറഞ്ഞൊരു മീൻ.
1: അതൊക്കെയാണ് ഇപ്പൊ കിട്ടുന്ന മീനുകൾ അല്ലേ?
0: ഇപ്പൊ കിട്ടുന്ന മീൻ അതാണ്.
1: ഓക്കേ, അപ്പൊ എന്ന് മീൻകറി ഉണ്ടാവും വീട്ടില്? ഇല്ല, അങ്ങനെ ഇല്ല. ഇല്ല. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
0: എനിക്ക് വേണ്ടത് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ ആരെയും ഭാവഗായകനാക്കുന്ന
1: പാട്ട് പാടുവോ?
0: പാട്ടൊന്നും പാടില്ല.
1: ഇല്ല, എന്തോ
0: കേൾക്കുള്ളൂ, പാട്ട് പാടുന്നില്ല.
1: പാട്ട് പാടുന്ന ആളല്ല. എവിടെ വൈഫിന്റെ പേര് പറഞ്ഞിട്ട് വൈഫിന്റെ ഒച്ചയൊന്നും കേക്കുന്നില്ല.
0: വൈഫ് അവിടെ പുറത്താണ്, അവിടെ പണിയിലാണ്.
1: എവിടെയാ?
0: പുറത്ത് വീടിന്റെ കുറച്ചപ്പുറമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നു, വീട്ടു പണി.
1: ആഹാ, അവിടെയാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും അന്വേഷണം പറയണം കേട്ടോ.
0: പറയാ പറയാ.
1: ഏത് പാട്ടായിരുന്നു നക്ഷത്രങ്ങളിലെ?
0: നക്ഷത്രങ്ങളിലെ ആരെയും ഭാവഗായകനാക്കുന്നു.
1: ഓക്കെ, എന്താണ് ഈ പാട്ടിനോട് ഇത്ര പ്രിയം?
0: അങ്ങനെ പ്രത്യേകിച്ച് നക്ഷത്രങ്ങളുടെ എല്ലാ പാട്ടും,
1: എല്ലാ പാട്ടും ഒന്നിനൊന്നും മികച്ചതാണ്. അത് ഇഷ്ടമാണെന്നല്ലേ?
0: എല്ലാ പാട്ടും ഇഷ്ടമാണ്.
1: ഓക്കെ, അപ്പൊ എന്തായാലും ആരെയും ഭാവഗായകനാക്കുന്ന ആ പാട്ട് വരുന്നുണ്ട് കേട്ടോ, കേട്ടോളൂ. വിളിച്ചാലും ഒത്തിരി സന്തോഷം. ബൈ.
0: ശരി.

0: प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अपने से ऊपर का जो स्टूडेंट है, हमसे ज्यादा होशियार है, उसको कहो मैं 5-10 मिनट मेरे साथ बैठो, मुझे बताओ मैं ये सोच रहा हूँ ठीक है क्या, तुम करेक्ट करो।
0: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: यू आर लिसनिंग टू 107.5 रेनबो FM कोच्चि। Musically yours.
3: യു എസ് ചോയ്സിന്റെ സമയമാണ്. സമയം അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ 1 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയി കഴിഞ്ഞു. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഇതായി ഇപ്പോൾ ലൈവായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242-8101 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. കൂടെയുണ്ട് ഞാൻ RJ ജ്വൽ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാല്ലേ. ഹലോ
4: ഹലോ
3: ഹലോ നമസ്കാരം, ആരാണ്? ഗോപൻ. എന്ത് ചെയ്യുന്നു ഗോപൻ? വർക്ക്ഷോപ്പില് ഓക്കെയാണ്. എത്ര പേരുണ്ട് അവിടെ?
4: ഞങ്ങള് 3-4 പേരുണ്ട്.
3: എല്ലാവരും പേരൊക്കെ പറഞ്ഞോ, എല്ലാവരും പേര് കേക്കട്ടെ. ബാക്കി എല്ലാരും എവിടെ പോയി? അവിടെ റേഡിയോയുടെ വോളിയം കുറച്ച് കൂടുതലാ. ആ ഫുൾ കേട്ടോണ്ടിരിക്കാണ് പാട്ടുകള്. ഇത് ഫസ്റ്റ് ടൈം ആണ് അപ്പൊ കിട്ടുന്നേ. അതെ, ജുവൽ ആണ്. ഫസ്റ്റ് ടൈം ആണോ കിട്ടുന്നേ? ബാക്കി എല്ലാരും എവിടെ പോയി? ഓ, ഫുഡ് കഴിച്ചോ? അത്രയാവും അല്ലേ. രാവിലെ അപ്പൊ എപ്പോ എത്തും ഇവിടെ?
4: രാവിലെ 8 മണി 8:30
3: ആ ഹാ ഹാ. വൈകുന്നേരം?
4: വൈകിട്ട് 5 മണിക്ക് നമ്മൾ ക്ലോസ് ചെയ്യും, കാരണം വൈക്കത്തുമ്പോഴത്തേക്ക് പോണേ.
3: ഓ, ഇന്നെന്താ?
4: അമ്പലത്തിൽ
3: അതുകൊണ്ട് പോണം. അതിന് ശേഷമാണ് ഇങ്ങോട്ട് വരാം.
4: വൈകിട്ട് 6 മണി മുതല് പിന്നെ വൈകിട്ട് ശിബിരി ഉണ്ട്, കഞ്ഞിയുണ്ട്. ഒമ്പതര പോയി ഇറങ്ങുമ്പോ.
3: ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് ഗോപന്റെ?
4: ഇപ്പൊ ഞാനുണ്ട്, വൈഫുണ്ട്, രണ്ട് കുട്ടികളുണ്ട്.
3: അവരുടെ പേര് പറ?
4: മൂത്തോള് ദേവിക, രണ്ടാമത്തോള് നിവേദ്യ, വൈഫിന്റെ പേര് റാണി.
3: എല്ലാരുടെ അടുത്ത് അന്വേഷണം പറയണോ കേട്ടോ.
4: ഓക്കെ,
3: ഏത് പാട്ടാ ഇന്ന് വേണ്ടേ?
4: എനിക്ക് വേണ്ട ചോറ്റാരിക്കരമ്മ എന്ന ചിത്രത്തിലെ സുശീലാമ്മയും ദാസേട്ടും കൂടെ പാട്ടില്ലേ, മനസ്സ് മനസ്സിന്റെ കാതിൽ രസിങ്ങൾ മന്ത്രിക്കും മധുപുതി രാത്രി എന്ന് പറഞ്ഞു. കഴിഞ്ഞ നവംബറിലായിരുന്നു ഞാൻ വിളിച്ചു, വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു. ഡെഡിക്കേഷൻ എല്ലാവർക്കും, ഈ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും, പിന്നെ ജുവലിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേഷൻ.
3: ശരി ശരി.
4: പിന്നെ നമ്മ ഫെബ്രുവരിയിലെ ഒരു കുട്ടിയുണ്ടല്ലോ, അമൂല്യങ്ങൾ അവതരിപ്പിക്കുന്ന,
3: സ്വാഗതം കൊച്ചിയാണോ? എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ടങ്ങ് പ്ലേ ചെയ്തേക്കാം. ഓക്കെ ഗോപൻ, അപ്പൊ അന്വേഷണം പറയണം അവിടെയുള്ള എല്ലാവരുടെ അടുത്തു കേട്ടോ. ഓക്കെ ബൈ. ദാ പാട്ട് വരുന്നുണ്ട്.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: परीक्षा एक ऐसा अवसर है और परीक्षा के लिए हेल्दी कंपटीशन की भावना हमारी तैयारी को और बेहतरीन बनाती
0: है। NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉग इन करें।
2: You are listening to Rainbow FM Kochi 107.5. Musically yours.
3: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ 43 മിനിറ്റ് ആകുമ്പോൾ യു ആർ ചോയ്സിന്റെ സമയമാണ്. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ വേഗം വേഗം ചോദിക്കാനുള്ള സമയമാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളിലേക്ക് നമുക്ക് പോകാം. ഹലോ ഹലോ, നമസ്കാരം. ഇതാരാണ്? എന്താ പേര്? പേരെന്താ?
4: അതുല്യ.
3: അതുല്യ, എവിടെ നിന്ന അതുല്യ? അതെവിടെയാണ് സ്ഥലം?
4: കൊടുങ്ങല്ലൂർ.
3: കൊടുങ്ങല്ലൂർ അടുത്താണ് അല്ലേ? എന്തൊക്കെയാണ് വിശേഷം?

0: ശേഷം? ആ ഓക്കെ. അതുല്യ എന്ത് ചെയ്യുന്നു?
1: പ്ലസ് ടു കഴിഞ്ഞു.
0: ആ ഇനി എന്താ പരിപാടി?
1: ഇനിയിപ്പോ ഹോട്ടൽ മാനേജ്മെന്റ് പോകണമെന്നുണ്ട്. ഇവിടെ ആർക്കും ഇല്ല.
0: അവരൊക്കെ എന്താ പറയുന്നേ?
1: അവര് പറയുന്നത് ബോയ്സിനുള്ളതാണെന്ന് പറയുന്നത്.
0: ആണോ? ഏ ഗേൾസിനും ചെയ്യാം. പിന്നെ നമ്മുടെ നല്ല നല്ല 5-സ്റ്റാർ ഹോട്ടൽസിലൊക്കെ അടിപൊളി ഫുഡ് ഉണ്ടാക്കുന്നൊക്കെ ആരാ? ഫുഡൊക്കെ ഉണ്ടാക്കാൻ അത്ര ഇഷ്ടാണോ? ആ അതുല്യയുടെ ഫേവറേറ്റ് ഡിഷ് എന്താ? അതുല്യ ഉണ്ടാക്കുന്ന ഫേവറേറ്റ് ഡിഷ് ബാക്കി എല്ലാരും കഴിച്ചിട്ട് അടിപൊളിയാണെന്ന് പറയുന്ന സാധനം എന്താ? അയ്യോ എന്ത് സാധനമായിരുന്നു അത്? ഓക്കെ. അപ്പൊ ഇങ്ങനെ ട്രൈ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആളാണ്? ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ആളാണ്? പഠിച്ചു കഴിഞ്ഞാ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. അല്ലാതെ ഇപ്പൊ യൂട്യൂബിലൊന്നും നോക്കി ഉണ്ടാക്കില്ല?
1: യൂട്യൂബിലൊക്കെ
0: എന്തായിരുന്നു? ആണോ? ആ അപ്പൊ ഇഷ്ടംപോലെ ഉണ്ടാക്കിയൊക്കെ നോക്കാൻ ഇഷ്ടമുണ്ട് അല്ലേ? അപ്പൊ ഇനി പഠിച്ചാ മതി. നല്ല നല്ല ഫീൽഡാണ്. നമുക്ക് ലോക രാജ്യങ്ങളിലൊക്കെ നമ്മള് അടിപൊളിയായിട്ട് ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഓരോ ഹോട്ടൽസിലൊക്കെ ഒക്കെ ഇങ്ങനെ മാറി മാറി പോയി നമുക്ക് വേണമെങ്കിൽ ലോക രാജ്യങ്ങൾ മൊത്തം കറങ്ങാൻ ചാൻസ് ഉള്ള നല്ലൊരു ഫീൽഡാണ് കേട്ടോ അത്. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ആ അവിടെ റേഡിയോയുടെ വോളിയം കുറയ്ക്ക്. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? എല്ലാരും പേര് പറഞ്ഞോ.
1: അമ്മയുടെ സുനിത, അച്ഛൻ്റെ അപർണ, അമ്മയുടെ ഒരു തങ്കമണി.
0: ഓക്കെ. അപ്പൊ എല്ലാരും അന്വേഷണം പറയണം കേട്ടോ.
1: കൊറേ നാളായി വിളിക്കാൻ ട്രൈ ചെയ്യുന്നു, പക്ഷെ കിട്ടാറില്ല.
0: കിട്ടാറില്ല.
1: ഭയങ്കര സന്തോഷം.
0: ഓ എനിക്ക് ഒത്തിരി സന്തോഷം അദ്വിതീയയുടെ അടുത്ത് വർത്തമാനം പറയാൻ പറ്റിയതില്. നീ ഏത് പാട്ടാ വേണ്ടേ? പാടുവോ? പാടിക്ക്, പാട്. ആ
1: ഒരു
0: ഓക്കെ. തൃശൂർ പൂരത്തിലെ ആ പാട്ട് ഞാൻ ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല. സഖിയെ എന്ന് പറയുന്ന ഒരു പാട്ട് മാത്രമേ കാണുന്നുള്ളൂ. ആ പാട്ട് മതിയോ?
1: ഇവിടെ
0: ഓക്കെ പറയാലോ. അപ്പൊ എന്തായാലും സഖിയെ എന്ന് എന്തോ കേട്ടില്ല. ഓക്കെ. അപ്പൊ എന്തായാലും സഖിയെ എന്ന് പറയുന്ന പാട്ട് വരുന്നുണ്ട് കേട്ടോ തൃശൂർ പൂരത്തിലെ. മറ്റേ പാട്ട് ഇവിടെ നോക്കിട്ട് കിട്ടിയില്ല. ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിൽ പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ. അതില്ല. അപ്പൊ എല്ലാരും അന്വേഷണം പറയണം കേട്ടോ. പറ്റുവാണെങ്കിൽ ഞാൻ ജുവൽ ചേച്ചി പ്രത്യേകം പറഞ്ഞു എന്ന് പറഞ്ഞേക്ക് അതുല്യെ മറ്റേ ഹോട്ടൽ മാനേജ്മെന്റിന് വിടാൻ. ഇഷ്ടമുള്ള ഫീൽഡിൽ പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് നമുക്ക്. അപ്പൊ പിന്നെ നമുക്ക് വേറെ ആരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇഷ്ടമല്ലാത്ത ഫീൽഡിലേക്ക് നമ്മൾ പോയി എന്നെ എല്ലാരും കൂടെ തള്ളി കിട്ടുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ളതിൽ നമുക്ക് സന്തോഷമായിട്ട് നടക്കാലോ. ഓക്കെ അതുല്യ, അപ്പൊ ബെസ്റ്റ് വിഷസ്. പാട്ട് വരുന്നുണ്ട് കേട്ടോ. ബൈ.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: You are listening to 107.5 Rainbow FM, Kochi. Musically yours.
3: വെൽക്കം ബാക്ക് ഡിയർ. സമയം ഇങ്ങനെ ഒരു മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോൾ ഇവിടെ റെഡിയാണ്. നമുക്ക് നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, ഇതാരാണ്? റോസിലി. ഇന്ന് നമുക്ക് മെസ്സേജ് ഒക്കെ അയച്ച ആളാണോ? അല്ല,
4: ഇല്ല ഇല്ല,
3: മെസ്സേജ് അയക്കുന്ന ആളല്ല.
4: അറിയില്ല, 74 വയസ്സുണ്ട്. പത്ത് പേരെ കുട്ടികളുണ്ട്. അവര് 3 പേരെ കല്യാണം കഴിച്ചിട്ട് അവർക്ക് 5 മക്കളാണ്.
3: അമ്മോ, പക്ഷെ ഈ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ കൂടി പോയ ഒരു 45 വയസ്സ്. അതീ കൂടി പോവില്ല കേട്ടോ.

0: എന്തൊക്കെയാ
1: പിന്നെ
0: വിശേഷം?
1: നല്ല വിശേഷം. ഞാൻ
0: സുഖാണോ?
1: കുറെ നേരം ട്രൈ ചെയ്യണം, കിട്ടണുണ്ടായില്ല.
0: ആ, കുറേ പേര് വിളിക്കുന്നുണ്ട്, അതാണ്. എന്തായാലും
1: ഇപ്പൊ
0: കിട്ടിയല്ലോ.
1: പെൺകുട്ടി ഉണ്ട് ഇവിടെ,
0: എന്തോ?
1: മൂത്ത മോളെ ഗോതിരിക്കില്ല കല്യാണം കഴിച്ചങ്ങനെ. അയാള് ഇറ്റലിയിലാണ്.
0: ആഹാ.
1: അയാളുടെ അയാൾക്ക് മൂന്ന് പിള്ളേരുണ്ട്. അതിൽ ഇളയാള് MBBSന് പഠിച്ചോണ്ടിരിക്കണ്.
0: ഓ,
1: അപ്പൊ അയാൾ ഇവിടെ ഉണ്ട്. ഞാൻ അയാളെ കൊണ്ട് ഞാൻ
0: വിളിപ്പിച്ചതാണ്.
1: ട്രൈ
0: ഓക്കെ. ആളുടെ
1: ചെയ്യിച്ചതാ.
0: ആളുടെ പേരെന്താ?
1: സെലസ്റ്റിൻ.
0: സെലസ്റ്റിൻ. ആൺകുട്ടിയാണ്.
1: ആൺകുട്ടിയാണ്.
0: ആ, ഓക്കെ. അപ്പൊ സെലസ്റ്റിനെ അന്വേഷണം പറയണം.
1: ഇവിടെ ഉണ്ട് ഉള്ളി.
0: ഏത് പാട്ടാ അപ്പൊ ഇന്ന് വേണ്ടേ?
1: എനിക്ക് ആറ്റുനോറ്റുണ്ടായൊരുണ്ണി എന്നുള്ള പാട്ട്.
0: അത് ഏതായിരുന്നു സിനിമ?
1: സിനിമ ഞാൻ മറന്നുപോയി.
0: മറന്നുപോയി അല്ലേ? എന്താണ് ആ പാട്ടിനോട് ഇത്ര ഇഷ്ടം? ആറ്റുന്നു എന്നോട്ട് എത്ര കുട്ടികളുണ്ട്? 10 പേരോ? അല്ല,
1: ഇല്ല, 10 പേരക്കുട്ടി.
0: 10 പേരക്കുട്ടികളാണ്. മക്കൾ എത്ര പേരാ?
1: 5 കുട്ടികള്. 4 പെണ്ണും 1 ആണും.
0: ആഹാ.
1: അപ്പൊ ആ മോനെ ആറ്റുനോറ്റിരുന്ന് കിട്ടിയതാണ്
0: ഫസ്റ്റ്.
1: അയാള് 4-ാമത്തെയാണ്. 3 പെൺപിള്ളേരെ കഴിഞ്ഞാണ് അയാള് പ്രസവിച്ചത്. അപ്പൊ അയാളെ കുറെ നേർച്ചയൊക്കെ വേളാങ്കണ്ണിയിലൊക്കെ നേർന്നിട്ട് കിട്ടിയ മോനാണ്. അപ്പൊ അയാൾക്ക് 2 പിള്ളേരുണ്ട്. മൂത്ത മോൻ +2 പഠിക്കണ, 7-ാമത്തെ. 9-ാമത്തെ. പിന്നെ 2-ാമത്തെ മോളെ ചെല്ലാനത്ത് കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് 2-ാം പിള്ളേരുണ്ട്. പിന്നെ 3-ാമത്തെ ആള് ചെറായി. അയാൾക്ക് 1 ആൺകുട്ടി 1 പെൺകുട്ടി. ഉള്ളയാള് ടീച്ചറാണ്. അയാൾക്ക് 1 ആൺകുട്ടി മാത്രം.
0: ഓ, ശരി ശരി.
1: അപ്പ അവര് മൂന്നുപേരും മൂത്ത മോള് 1 മോളെ കൊടുത്തിട്ട് അയാൾക്ക് 2 പിള്ളേരുണ്ട്. പിന്നെ ചെല്ലാനത്ത് 2-ാമത്തെ മോള് മോനെ കല്യാണം കഴിച്ചിട്ട് അതിൽ 2 പിള്ളേരുണ്ട്. പിന്നെ 3-ാമത്തെ ആള് ചെറായിലെ മോള് അയാളുടെ മോളെ കൊടുത്തിട്ട് 1 കുട്ടിയുണ്ട്.
0: എല്ലാരും മക്കളുടെ പേരെന്തൊക്കെയാ?
1: എന്റെ മൂത്ത മോളുടെ പേര് ബീന. 2-ാമത്തെ ആള് ബിന്ദു. 3-ാമത്തത് വിജി. പിന്നെ വില്യംസ്. 4-ാമത്തെ മോൻ വില്യംസ്. 5-ാമത്തെ മോള് ബിൻസി.
0: ഓക്കെ. ഈ സിനിമ ശാന്തം എന്ന് പറയുന്ന സിനിമയിലെയാണ് കേട്ടോ ഈ പാട്ട്. പക്ഷെ ആ പാട്ട് നമ്മളിവിടെ നോക്കിയിട്ട് ആ പാട്ട് കിട്ടുന്നില്ല. വേറെ ഏതെങ്കിലും ഒരു പാട്ട് പറയാമോ?
1: വേറൊരു പാട്ട്, അമ്മയല്ലാതൊരു ദൈവമുണ്ട്, അത് കിട്ടുമോ?
0: അമ്മയല്ലാതൊരു ദൈവമുണ്ടോ? അത് ഏത് സിനിമയിലെയാണെന്നറിയോ?
1: അതറിയില്ല.
0: എല്ലാത്തിന്റെ പാട്ടുകൾ മാത്രമേ അറിയുള്ളൂ അല്ലേ? അമ്മയല്ലാതൊരു ദൈവമുണ്ടോ? അത് സംഭവാമി യുഗേ യുഗയാന്ന്
1: തോന്നുന്നു.
0: ഞാൻ നോക്കട്ടെ പാട്ട് ഇവിടെ ഉണ്ടോന്ന് നോക്കട്ടെ. പാട്ട് പാടുമോ? അങ്ങനെ പാട്ടൊന്നും പാടാറില്ല.
1: പാട്ടൊന്നും പാടാറില്ല, മൂളാറുണ്ട്. പക്ഷെ അങ്ങനെ ഇപ്പോഴൊന്നും ചെയ്യണില്ല.
0: ഒന്ന് പാടി നോക്ക്.
1: കുഞ്ഞുങ്ങളായിരിക്കുമ്പോ പേരക്കുട്ടികളൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോ അങ്ങളെ കുറക്കുമായിരുന്നു, അതൊക്കെ മറന്നുപോയി.
0: ഓ, ശരി ശരി. അപ്പൊ എന്തായാലും അമ്മയല്ലാതൊരു ദൈവമുണ്ട്, നമുക്ക് ആ പാട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ആ പാട്ട്, ഈ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പാട്ട് നമ്മൾ കൊടുക്കേണ്ടത്? ഡെഡിക്കേഷൻ.
1: ഇത് പ്രത്യേകിച്ച് അമ്മമാർക്ക് വേണ്ടിയും എന്നെ എന്റെ മക്കൾക്കും ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും
0: വേണ്ടിട്ട് എന്തായാലും ഒത്തിരി സന്തോഷം.
1: തന്നെ റേഡിയോ വെക്കാറുണ്ട്. സുരേഷ് കാഞ്ചി രണ്ട് തുടങ്ങി വെക്കും. 2 റേഡിയോ മേടിച്ച് 2 ചീത്തായി. ഇളയ മോള് വാങ്ങിച്ചു തന്നാണ്, അതും ചീത്തായി പോയി. പിന്നെ ഇപ്പൊ 3-ാമത്തെ ആള് 1 എണ്ണം വാങ്ങിച്ചു തന്നാണ് ഇപ്പൊ ഉള്ളത്.
0: ഓ, ശരി ശരി. എന്തായാലും ഒത്തിരി സന്തോഷം. റേഡിയോയിലൂടെ ഞങ്ങളെയൊക്കെ ഇങ്ങനെ കേൾക്കുന്നു എന്നറിയുന്നതിൽ ഒത്തിരി
1: സന്തോഷം.
0: അപ്പൊ എന്തായാലും
1: വിഷമം.
0: അതെ. അപ്പൊ റോസ്ലി അമ്മയ്ക്ക് വേണ്ടിട്ട് ഈ പാട്ട് വരുന്നുണ്ട് കേട്ടോ.
1: ഓക്കെ,
0: വിളിച്ചാൽ ഒത്തിരി സന്തോഷം. ബൈ
1: ബൈ.

സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്, ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകളുമായി ഞാൻ ശരത്. സംസ്ഥാനത്ത് SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പത്തനംതിട്ടയാണ് വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള ജില്ല. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. വില കൂട്ടി ജനങ്ങളുടെ മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. 2026 കോമൺവെൽത്ത് ഗെയിംസിനായുള്ള ഇന്ത്യയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മികച്ച എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം കാഴ്ചവച്ചതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ടി ഷാഹുൽ ഹമീദിന് കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ അംഗീകാരം. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനായുള്ള തീയതി May 30 നീട്ടി. തിരുവല്ല കായംകുളം സംസ്ഥാന പാതയിലെ പുളിക്കീഴിൽ സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച് ഡ്രൈവർ മരിച്ചു. കോട്ടയം കുറിച്ചി സ്വദേശി സന്ദീപാണ് മരിച്ചത്. അപകടത്തിൽ 24 യാത്രക്കാർക്ക് പരിക്കേറ്റു. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 161 താഴ്ന്ന് 75,238 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 46 താഴ്ന്ന് 23,644 വ്യാപാരം അവസാനിപ്പിച്ചു. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ പ്രവേശിച്ചു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
0: ന്യൂസ് റെയിൻബോ.

0: ഗുഡ് ഈവനിംഗ് ഡിയർ ലിസണേഴ്സ്. സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 8:26 സെക്കൻഡിലേക്ക് എത്തുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേൾക്കാൻ പോകുന്നതും ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇന്ന് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഞങ്ങൾ രണ്ടുപേരുണ്ട്. ഞാൻ ആർജെ ശരത്,
1: ഞാൻ ആർജെ സാന്ദ്ര.
0: അപ്പൊ സാന്ദ്ര കുറച്ച് വളരെ ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് ഇരിക്കുകയാണ്.
1: നമുക്ക് നല്ല പാട്ടൊക്കെ വെച്ച് കൊടുക്കാനുള്ള
0: മാത്രല്ല, സാന്ദ്ര വന്നപ്പോ ഒരു ലോഡ് ലഡുവും കേക്കും മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അല്ലല്ല, ആരോ പാസ്സായതിന്റെ എനിക്ക് പങ്കുകൊണ്ടു സ്നേഹത്തോടെ. അപ്പൊ ഇന്നത്തെ ദിവസം റിസൾട്ട് ഒക്കെ വന്നിട്ടുണ്ടല്ലേ,
1: ടെൻത്തിന്റെ റിസൾട്ട് വന്ന ദിവസമാണ്.
0: അപ്പൊ പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരുന്ന എല്ലാ മക്കൾക്കും
1: hats of you guys.
0: അതെ, നിങ്ങളുടെ കഠിനാധ്വാനം ഇന്ന് അതിന്റെ ഒരു ഫലത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയിപ്പോ തോറ്റാൽ എന്ത് ജയിച്ചാൽ എന്നുള്ള രീതിയിൽ മാറി അതാണ് പോയിട്ടുണ്ടെങ്കിൽ എഴുതിയിരിക്കാലോ, സമയമുണ്ടല്ലോ.
1: കാര്യമൊന്നുമില്ല,
0: പാരന്റ്സിനോട് ഒരു കാര്യം തുടക്കത്തിലെ പറയാണ്. ഫുൾ എ പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ മോന് ഫുൾ എ പ്ലസ്, എന്റെ മോക്ക് ഫുൾ എ പ്ലസ് എന്ന് മറ്റേ ബിന്ദുവിച്ച് പറഞ്ഞ പോലെ
1: അടുത്ത വീട്ടിലൊന്നും പോയി
0: പറയരുത്. അത് മാത്രല്ലടാ, ഈ എന്റെ മോന് ഫുൾ എ പ്ലസ് കിട്ടിയ അതേ പാർട്ടീസ് തന്നെ കൊച്ചങ്ങാട് തോറ്റു ഞാൻ പറയും, അവൻ തോറ്റു അവള് തോറ്റു.
1: അതെ, അതും പറയരുത്.
0: അതായത് ഒരു എ പ്ലസ് കിട്ടിയ എന്റെ ഇല്ലെങ്കിൽ തോറ്റു, എന്തോ ലോകത് എന്തൊക്കെ നടക്കുന്ന കൊച്ചു കേരളത്തിൽ. പ്രിയപ്പെട്ടവരെ വീണ്ടും പറയുന്നു, മക്കള് പരീക്ഷ എഴുതി, റിസൾട്ട് വന്നു, കഴിഞ്ഞു, അത്ര ഉള്ളൂ.
1: ജയം തോൽവി എല്ലാം
0: അത്രയുള്ളൂ,
1: ഭാഗമാണ്.
0: നിസ്സാരം,
1: ചിൽ വൈബ്, ചിൽ മടുക.
0: അപ്പൊ ഇനിയുള്ള സമയങ്ങളൊക്കെ ഒരുപാട് പ്രതീക്ഷകളുടെ കാത്തിരിക്കുന്ന മക്കൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ തോറ്റ ജയിച്ച കണക്കെടുക്കാതെ പരീക്ഷ റിസൾട്ട് വന്നു കഴിഞ്ഞു, യെസ്, അത്രയുള്ളൂ. അപ്പോ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായിട്ട് സ്റ്റേഷൻ ഓഫ് ദി നേഷൻ റെയിൻബോ 107.5
1: ഞാൻ ആർജെ സാന്ദ്ര,
0: ആർജെ ശരത് സൈനിങ് ഇൻ ഓൺ ടു ഗോ
1: ഡ്രൈവ് ടൈം മ്യൂസിക്.

0: നടാ
1: വൺ ലാസ്റ്റ് ഡാൻസ്
0: ഓക്കേടാ പോടേ. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായിട്ട് സ്റ്റേറ്റ് ഓഫ് ദ നേഷൻ റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക് ആണ്
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
0: അപ്പൊ ഇന്നത്തെ ദിവസം നമ്മള് തുടക്കം നമ്മുടെ ലിസണേഴ്സിനോട് ചോദിക്കുന്നത് പരീക്ഷാകാലത്തെ കുറിച്ച്, അതായത് റിസൾട്ട് വന്ന ദിവസത്തെ ഓർമ്മകൾ, റിസൾട്ടിനെ കുറിച്ചുള്ള ചുറ്റിപ്പറ്റിയുള്ള നിങ്ങളുടെ ഓർമ്മകൾ, ആ ദിവസത്തെ കുറിച്ചുള്ള മനോഹരമായതും എന്നാൽ പേടിച്ചതും സംഭ്രമിച്ചതും എല്ലാം പറയാം. നിങ്ങളുടെ നമ്പർ അങ്ങനെ പറയാ, എതിരെ പറയൂ, കുട്ടി പറയൂ.
2: നമ്പർ ഇതാണ്: 04 84 24 2 1 0 1.
0: കൺഫ്യൂഷൻ ആക്കാതെ 0484 242 8101.
2: ഒരുപാട് നമ്പർ ഉണ്ടായിരുന്നല്ലോ, ഞാൻ
0: കൊറേ ഉണ്ടായിരുന്നു പറക്കിടുക്കാരോ. 0484 242 8101 ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് പണ്ട് റിസൾട്ട് വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു സംഭ്രമമാണ് ആച്ചാലും അല്ലെങ്കിൽ എന്താ പറയാ സന്തോഷമാണെങ്കിലും എല്ലാം പങ്കുവെക്കാം. ഞാൻ എസ് എൽ സി എഴുതുന്ന സമയം 2000 ആണ്ട് കഴിഞ്ഞ് കുറച്ചങ്ങ് 2003 2004 കാലഘട്ടത്തിലാണ് എസ് എൽ സി. അന്നത്തെ ഒരു എനിക്ക് തോന്നുന്നു 63-62% ആൾക്കാർ വിജയിച്ചിട്ടുള്ളൂ. എഴുതിയ 62 പേരെ പാസ്സാവുള്ളൂ. ആ സമയത്താണ് ഞങ്ങളൊക്കെ പടപരുത് എഴുതിയത്. അന്ന് ഈ പറഞ്ഞ പോലെ ഗ്രേഡ് സിസ്റ്റം വന്നിട്ടുണ്ട്. സംഭവം വെച്ചാല് റാങ്ക് ഉണ്ട്, ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ഓരോ സമ്പ്രദായങ്ങൾ വളരെ വളരെ വളരെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും. ഡിസ്റ്റിങ്ഷൻ ഉണ്ടോ, ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ ചില ആൾക്കാർ തേർഡ് ക്ലാസ് എന്നൊക്കെ പറയുമായിരുന്നു. അതിന്റെ സാധനം ഇല്ല, എന്നാലും നമ്മൾ അതൊക്കെ ക്ലാസ് കിരിക്കട്ടെ. അന്നാണ് പറഞ്ഞത് 2005 2006 മുതലൊക്കെ നമ്മള് റാങ്ക് ഒക്കെ നിർത്തലാക്കും എന്നൊക്കെയുള്ള ഒരു രീതിയിൽ വന്നിട്ടാണ്.
2: ഞങ്ങൾ വന്നപ്പോ ഗ്രേഡ് ആയിരുന്നു. എന്റെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ടെൻഷൻ അടിച്ച് റിസൾട്ട് അറിയാൻ വേണ്ടി. അന്ന് ഫോണൊന്നും ഇല്ല, വീട്ടിലാകെ ഇങ്ങനെ ഞെക്കുന്ന ഒരു കീപാഡിന്റെ ഫോൺ മാത്രമേ ഉള്ളൂ. അപ്പൊ കസിൻസിനെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരുമോ, എന്നിട്ട് അവരെന്നെ ഫോൺ വിളിച്ചത് പറഞ്ഞത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, സാന്ദ്രയ്ക്ക് നല്ല മാർക്കുണ്ട് എന്ന്
0: റിസൾട്ടിന്റെ സംഭവം ഭയങ്കര രസമാണ്. അപ്പൊ ഞാൻ അന്ന് സിസ്റ്റത്തിൽ പേപ്പറിൽ വരുകയും ചെയ്യും, തലേ ദിവസം അറിയുമ്പോൾ എല്ലായിടത്തും അങ്ങനെ ഒരു പ്രചാരത്തിലേക്ക് എത്തിയിട്ടൊന്നുമില്ല. ആ സമയത്ത് നമ്മൾ ഈ നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് അധികം പേർക്കൊന്നും പറഞ്ഞു കൊടുക്കില്ല. ഇപ്പൊ കയ്യിൽ നിന്ന് പോയാലും ഏറ്റവും അടുത്ത കൂട്ടുകാരന്റെ ചേട്ടനൊക്കെ പറഞ്ഞു കൊടുത്താൽ ഓരോ നമ്പർ

0: 4514510 ആ നമ്പർ അതിങ്ങനെ അടിച്ചു കൊടുത്ത് എൻട്രർ അപ്പുറത്തി കഴിയുമ്പോൾ ഒരു പെട്ടപ്പുണ്ട്, അടിച്ചു പോരെ. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഓർത്ത് വാഴ സിനിമ കണ്ടപ്പോഴാണ്. വാഴ മൂല അവരെ ഞാൻ ജയിച്ചോ, വാഴ ടൂവിൽ ഉണ്ടെങ്കിൽ ഞാൻ ജയിച്ചോ, ഞാൻ ജയിച്ചോ, ഞാൻ ജയിക്കണേ എന്ന് പറഞ്ഞിട്ട് തോറ്റു എന്നുള്ള സങ്കടവും അത് ഭയങ്കര ഒരു റിലേറ്റബിൾ ആയിരുന്ന സംഗതിയായിരുന്നു.
1: ശരിയാണ്.
0: അപ്പോ സാന്ദ്ര ജയിച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു ആ ഫുൾ എ പ്ലസിന്റെ അല്ലെങ്കിൽ എ പ്ലസ് ആധിക്യത്തിൽ ഉണ്ടായ സന്തോഷം?
1: എ പ്ലസ് അങ്ങനെ ഒത്തിരി എനിക്ക് 90% മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു.

0: മെയ് ഫസ്റ്റ് വീക്കിൽ ബോർഡിൽ നമ്മുടെ പേരുണ്ടോന്ന് അറിയാനായിട്ട്, അത് ഒന്നാം ക്ലാസ് തൊട്ട് ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അടുത്ത ക്ലാസ്സിലേക്ക് ജയിച്ചോ തോറ്റോ എന്ന് അറിയാൻ വേണ്ടി യാത്രയുണ്ട്.
1: എഴുതി വെക്കും.
0: അയ്യോ, അങ്ങനെ പോയിട്ട് ഇങ്ങനെ നോക്കുന്നു. നോക്കിക്കഴിഞ്ഞിട്ട് പേരുള്ളവരില്ലാത്തവരും, ചേട്ടനോട് അനിയൻ പഠിക്കേണ്ടി വരുന്നു, അനിയനോട് ചേട്ടൻ പഠിക്കേണ്ടി വരുന്നു, കസിൻസിന്റെ ഒപ്പം ഒരുമിച്ച് പഠിക്കേണ്ടത്, എന്റെ ചേച്ചിയുടെ ഒപ്പം ഒക്കെ പഠിച്ച ആളൊപ്പം ഞാൻ
1: പഠിച്ചിട്ടുണ്ട്.
0: അങ്ങനെ രസകരമായിട്ടുള്ള ജയ പരാജയങ്ങൾക്കിടയിലുള്ള
1: വളരെ സക്സസ്ഫുൾ ആവുക
0: എല്ലാത്തിലും, കാരണം അവര് നമുക്ക് രക്ഷകരായിട്ട് നിൽക്കുകയും ചെയ്യും, ആരും നമ്മളെ തൊടാത്തവരായിട്ട് ആ സമയത്ത്. ദെൻ ആഫ്റ്റർ അവര് ലൈഫിൽ അങ്ങനെ അപമാനിതരായിട്ടും അല്ലെങ്കിൽ നാണം കെട്ട് മാറി നിന്നവരൊക്കെ ആയിട്ട് നിന്നെങ്കിലും, പിൽക്കാലത്ത് ഒരുപാട് തൊഴിൽ മേഖലകൾ, ഈ പറഞ്ഞ പോലെ പെട്രോൾ ജോബ്സ് മാത്രമൊന്നുമല്ല, അവരുടെ തൊഴിൽ മേഖലകൾ മികച്ചതായി മാറിക്കൊണ്ട് അത്യാവശ്യം ഒരു എംപതറ്റിക് ആയിട്ടൊരു അപ്രോച്ച് ഒക്കെ അവരുടെ ഭാഗത്ത് കുറച്ച് കൂടുതലുണ്ടാവും. ഏകദേശം നമ്മൾ വിളിക്കുന്ന നമ്പർ വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഹലോ,
1: പോയോ? ഹലോ,
0: പോയി. ഒന്നുകൂടി പറഞ്ഞുകൊടുക്കാം. 0484-242-8101. 0484-242-8101. ഇനി പെട്ടെന്ന് പറയാൻ പോയി, പറ
1: പെട്ടെന്ന് വിളിച്ചോളൂന്ന് പറയാൻ പോയതാ, അതിനുള്ള അവസരം തന്നില്ല.
0: അതിനാണ്. ഹലോ, കേൾക്കാവോ?
1: ഹലോ,
0: ആ ആരാണ്? ആരാ? ലക്ഷ്മിപ്രിയ. ഇപ്പൊ എന്താ ചെയ്യുന്നേ ലക്ഷ്മി? കേൾക്കാവോ? ആ, ലക്ഷ്മിപ്രിയ എന്താ ചെയ്യുന്നേ?
1: ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ടെൻത്തിലാണ്.
0: അപ്പൊ റിസൾട്ട് വന്നതിന്റെ വിവരം ചൂടോടെ പറയാൻ വിളിച്ചതാണ്. എങ്ങനെയുണ്ട് റിസൾട്ട്? കേട്ടില്ല മോനെ.
1: കൺഗ്രാറ്റുലേഷൻസ്.
0: എന്താ വീട്ടിൽ നിന്ന് മേടിച്ചു തന്നെ എന്നിട്ട്? കൊച്ചിന് ലഡു മേടിച്ചു തന്നോ? അപ്പൊ ആഘോഷങ്ങൾ തുടരട്ടെ. ആദ്യ റിസൾട്ട് ആരോടാ വിളിച്ചു പറഞ്ഞേ കൊച്ച്? വീട്ടിൽ ഒരുമിച്ചിരുന്നാണോ നോക്കിയത്? കേട്ടില്ലടാ, ഉറക്കെ പറയോ. ഇങ്ങോട്ട് വിളിച്ചല്ലേ. ഭയങ്കര എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ടായിരുന്നോ എല്ലാവർക്കും? ഏ, അപ്പൊ മോള് പ്രതീക്ഷിച്ച മാർക്ക് മോൾക്ക് കിട്ടിയായിരുന്നോ? മോള് പ്രതീക്ഷിച്ച മാർക്ക് കുട്ടിക്ക് കിട്ടിയായിരുന്നോ? ആ ഒരു പെർസെന്റേജ് കിട്ടിയായിരുന്നോ? ഏ, ഇത്രയും വിചാരിച്ചില്ല.
1: കേൾക്കുന്നില്ലടാ, ക്ലിയർ ആവുന്നില്ല.
0: പ്രതീക്ഷിച്ചാലും വലുതാ കിട്ടിയത്.
1: വെരി ഗുഡ്,
0: വെരി ഗുഡ്. അപ്പൊ ഏതെങ്കിലും പാട്ട് വേണം തോന്നുന്നുണ്ടെങ്കിൽ അത് വെച്ചാൽ ഞങ്ങൾ ഒരു പാട്ട് ഞങ്ങൾ വെച്ച് എൻജോയ്. എന്ത് വേണം?
1: ലക്ഷ്മിപ്രിയക്ക് വേണ്ടിട്ട് നല്ലൊരു പാട്ട് വെച്ചരട്ടെ.
0: അല്ലെങ്കിൽ ചോദിക്കാണ്ടോ പാട്ട്? ഏത് പാട്ട് വേണം? ഒന്ന് റേഞ്ച് ഉള്ളിടത്ത് നിക്കോ മക്കളെ, കേക്കുന്നില്ല നീ പറയുന്നേ.
1: ക്ലിയർ ആവുന്നില്ല.
0: കേട്ടില്ല. പയ്യ പയ്യ മൂവിയിലെ അടുടാ മഴയുടെ ആണോ പാട്ട്? ഏത് പാട്ടാണ് പയ്യയിലെ?
1: തുള്ളി തുള്ളി ആണോ?
0: എൻ കാതൽ സൊല്ല, പിന്നെ അടുടാ മഴയുടെ ഉണ്ട്, തുള്ളി തുള്ളി ഉണ്ട്, അടുടാ മഴയാണോ? സെറ്റ്. അപ്പോ അടുത്ത പാട്ടിന് ശേഷം ഈ പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ ഓക്കെ. ലക്ഷ്മി പ്രിയ ഇപ്പഴാണ് കറക്റ്റ് ശരിയായത്. വീട്ടിൽ ആരൊക്കെ ഉണ്ട് മോന്റെ? അവരൊക്കെ തിരക്കിന്ന് പറയാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അപ്പോ ലക്ഷ്മിപ്രിയ വിളിച്ചു. ഇനിയിപ്പോ വിളിക്കാനൊരു വിളിക്കുക. എന്നിട്ട് പണ്ടത്തെ കാലത്തെ നമ്മുടെ കഥകളും ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള റിസൾട്ടിന്റെ ഓരോ കാര്യങ്ങളും, ഈ ഫ്ലെക്സ് അടിക്കുന്ന സമ്പ്രദായം
1: അതിപ്പോഴാണ്.
0: അയ്യോ, അത് നേരത്തെ ഒക്കെ പറഞ്ഞു വെക്കണമല്ലോ, പെട്ടെന്നൊക്കെ പറഞ്ഞു അടിച്ചിട്ടില്ലോ. അപ്പൊ അതുകൊണ്ട് നേരത്തെ പറഞ്ഞു വെച്ചിട്ട് വാഴ സിനിമയിലെ പോലെ ഇലിപ്യരായ മനുഷ്യരും കൂട്ടത്തിലുണ്ട്. ഹലോ
1: ഹലോ
2: ഹലോ,
1: ഇതാരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് ഗോപാലകൃഷ്ണൻ.
0: എവിടെ നിന്നാണ്?
2: ഞാനൊരു ഡാൻസ് മാസ്റ്റർ ആണ്.
0: ആഹാ, മാഷേ അടിപൊളി. എന്താ
2: എന്റെ കുട്ടികളൊക്കെ ഡാൻസ് പഠിക്കുന്ന കുട്ടികളൊക്കെ പാസ്സായി. അപ്പൊ അത് നമ്മൾ ഈ പരിപാടി കേട്ടപ്പോ പറയാൻ വേണ്ടിയിട്ടാണ്.

0: ദോഷണ്ട മാഷ ശിഷ്യഗണങ്ങൾക്ക് അഭിനന്ദനങ്ങൾ കേട്ടോ. മാഷ പഠിക്കുന്ന കാലത്തുള്ള ഓർമ്മകളിൽ ഉണ്ടോ റിസൾട്ടിനെ കുറിച്ചിട്ട്?
1: ഞാനൊക്കെ മോജി മാർക്ക് മേടിച്ച് പാസ്സായതുകൊണ്ട് ഇപ്പൊ ഡാൻസ് പഠിച്ച് പഠിപ്പിച്ച്
2: ജീവിക്കുന്ന
0: അത് തന്നെ. ഏത് മേഖലയാണെങ്കിലും മക്കള് മാഷെന്ന് വിളിക്കുന്ന ഒരു മേഖല എത്തിയില്ലേ, വലിയ കാര്യം. കലയാണ് ഈശ്വരൻ.
1: ഡാൻസ് പഠിപ്പിച്ച് ജീവിക്കുന്ന ആളാണ്
0: ഞാൻ. മാഷ ഏതിലാ സ്പെഷ്യലൈസേഷൻ?
1: ഭരതനാട്യം.
0: ഓ ഗ്രേറ്റ് ഗ്രേറ്റ്. പിന്നെ മറ്റെന്തൊക്കെയാണ് മേഖല പ്രോഗ്രാംസ് ചെയ്യാറുണ്ടോ മാഷ്?
1: പ്രോഗ്രാംസ് ട്യൂഷൻ, ഹൗസ് ട്യൂഷൻ ഉണ്ട്. ഞങ്ങളൊരു ചെറിയ ഹൗസ് ട്യൂഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്.
0: അക്കാദമി ഉണ്ടോ അങ്ങനെ? വേറെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അക്കാദമി?
1: അക്കാദമി ഇല്ല, ഞങ്ങള് ഹൗസ് ട്യൂഷൻ ഉണ്ട്. ഹൗസ് ട്യൂഷൻ തന്നെ ഇഷ്ടംപോലെ ഉള്ളതുണ്ട്.
0: സമയം കിട്ടാറില്ല.
1: ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരൊക്കെ നല്ല രീതിയിൽ എസ് എൽ സി പാസ്സായി.
0: ഓ ഇതിക്കുള്ള എന്ത് വേണം ഗുരുവിന് അല്ലേ?
1: അത് തന്നെ എന്റെ സന്തോഷം. ആകാശവാണിയിലൂടെ കൂടി ഒന്ന് പറയാം.
0: പക്ഷെ സ്ഥലം എവിടെയാ?
1: എന്റെ സ്ഥലം കോടാലി.
0: കോടാലിയില്? ആ അറിയാം അറിയാം അറിയാം. കൊറേ ശ്രോതാക്കളുണ്ട് നമുക്ക് അവിടെ നിന്ന്.
1: കോടാലി ഗംഭീരം പരിപാടിയാണ്. ആകാശവാണിയിലെ എല്ലാ പരിപാടികളും പ്രാക്ടീസ് ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ പല പരിപാടികളും
2: കേൾക്കും.
0: ഇനി നമ്മുടെ ഒപ്പം കൂട്ടായിട്ടിരിക്കുക കേട്ടോ. പാട്ട് വേണമെന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ വെച്ചു തരണോ? ഇത് വേണം
1: പാട്ട്. മറ്റേ എന്താ പറയാ, മിന്നാമിനിന്റെ നുറുങ്ങോട്ടുണ്ടല്ലോ, അതിന്റെ മെല്ലെ മെല്ലെ മുഖപടം എന്നുള്ള പാട്ട് കിട്ടിയ
0: കൊള്ളായിരുന്നോ. മാഷ് ഈ സമയത്ത് ഒരു ജിൽജിൽ പാട്ട് വെക്കേ.
1: ജിൽജിൽ പാട്ട് വേണ്ട മാഷേ.
0: എന്നാ തീർന്നേക്കുമ്പോ മാഷ്ക്ക് വെച്ചുതരാം. ഓക്കെ തീർന്നേക്കുമ്പോ വെച്ചുതരാം. ഓക്കെ മാഷേ,
2: ബൈ ബൈ.
0: താങ്ക്സ് ഫോർ കോളിംഗ്. താങ്ക് യു മാഷേ, ലവ് യു, ബൈ ബൈ. ശരി ശരി. അപ്പൊ ഗോപാലകൃഷ്ണൻ മാഷിന്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പാട്ടിലേക്ക് പോവാം നമുക്ക്.
2: വേണം. ഏത് പാട്ടാ നമ്മൾ കേൾക്കാൻ പോകുന്നത്?
0: ഒരു വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. സ്വയം ഈ പാട്ട് കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രയോജനമുള്ള ഒരു വൃക്ഷമാണ് ഈ സാധനം. പലരും പറഞ്ഞു അപമാനിക്കുകയാണ് അല്ലേ. എന്നാലും കോടിയടിച്ച ആ മരത്തിന്റെ പേരിലുള്ള പാട്ട് വരുന്നു. സ്റ്റേ ട്യൂൺ ടു റെയിൻബോ 107.5. ദിസ് ഈസ് ഓൺ ടു ഗോ
2: മ്യൂസിക്.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: അപ്പൊ നമ്മളെ വിളിച്ചത് ഇപ്പൊ ഒരു സതീഷ് കുമാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. മൂപ്പര് ആദ്യമായിട്ട് റിസൾട്ട് മറച്ചു വെച്ചിട്ട് വീട്ടില് അമ്മാവനെ പറ്റിച്ച കഥയൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും സംസാരം നീണ്ടുപോയപ്പോഴും കട്ടായി പോയി. ഒന്നൊരു സതീഷിനോട് വിളിക്കട്ടോ, 04-424-2-1-01 ഒപ്പം ഇൻസ്റ്റാ FB പ്ലാറ്റ്ഫോം ഒന്ന് പറഞ്ഞു കൊടുത്താലേ, അവിടെയും കമന്റ് ചെയ്യാലോ.
0: യെസ്, ഇൻസ്റ്റാഗ്രാം ID ഇതാണ് FM Rainbow Kochi 107.5. FB
1: ആകാശവാണി കൊച്ചി FM Rainbow 107.5. ഇതിൽ രണ്ടിലും കമന്റ് ചെയ്താൽ നിങ്ങളുടെ വിവരങ്ങൾ, നിങ്ങളുടെ ആ പണ്ടത്തെ 10th class പരീക്ഷാകാലത്തെ റിസൾട്ട് നോക്കിയ, 10th class വേണമെന്നില്ല കേട്ടോ, ഏത് ക്ലാസ്സിലും റിസൾട്ട് നോക്കിയ ആ രസകരങ്ങളായ ആ വിജയം തൂക്കിയ പരാജയത്തിന്റെ കയ്പുനീര് നുണഞ്ഞ അനുഭവങ്ങൾ ഇവിടെ പങ്കുവെക്കാം.
0: അതെ, ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാം.
1: ഞങ്ങൾക്ക് വലിയ ഭാവം, ഞങ്ങള് എന്തും കേൾക്കും അല്ലേ, പാവ മനുഷ്യന്മാരാണ് ഞങ്ങള്. അപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുക, വിളി ആദ്യത്തെ കൊള്ളും ദീപനുണ്ട്. ഹലോ,
0: പോയി. ഹലോ,
1: എന്തത് കാത്തു നിൽക്കണ്ട മനുഷ്യന്മാരെ. അപ്പൊ ചങ്ങന്മാരെ വിളിച്ചിട്ട് ശേഷം ഒന്ന് ഒന്ന് കണക്ട് ചെയ്യുന്നവരെ കാത്തു നിൽക്കണം കേട്ടോ. 04-424-2-1-01 ഇനിയിപ്പോ റിസൾട്ട് വന്നതിന് ശേഷം മക്കളോട് വലിയ വാഗ്ദാനങ്ങളെ കൊടുത്തിട്ട് അത് ഒരിക്കലും എന്താ പറയാ,
0: ചെയ്യാതിരിക്കരുത്.
1: മോശമാണ്, ചെറിയ കാര്യങ്ങൾ കൊടുത്ത് വലിയ രീതിയിൽ ചെയ്യാന്നുള്ള നമുക്ക് പറയാം. അങ്ങനെ സാന്ദ്രിക്ക് എന്താണെന്ന് സമ്മാനം വല്ലതും കിട്ടിയായിരുന്നു?
0: എനിക്ക് ലഡു ഒക്കെ മേടിച്ചു, വേറെ ലഡുവിൽ ഒതുക്കി
1: തളർത്തി കളഞ്ഞു.
0: ഞാൻ പാവായതുകൊണ്ട് വേറെ ഒന്നും പറഞ്ഞില്ല.
1: അതെ, പിന്നെ ഇപ്പോഴത്തെ പിള്ളേർ, പണ്ടൊക്കെ നമ്മളെ ഏറ്റവും ലക്ഷുറി സൈക്കിൾ അങ്ങനെയൊക്കെ സംഭവം.
0: അതെ അതെ അതെ,
1: ഇപ്പൊ മിനിമം ഒരു ഫോൺ എങ്കിലും മക്കള് ചോദിക്കും.
0: തീർച്ചയായിട്ടും ഐഫോൺ തന്നെ ചോദിക്കും,
1: ഐഫോൺ തന്നെ ചോദിക്കും. അച്ഛൻ എന്തായ, അച്ഛൻ എന്റെ ഡാഡി റിച്ച് ആണ്.
0: അതെ, പഠിക്കുകയും ചെയ്യും.
1: അതുണ്ട്,
0: അതെ, ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോട്
1: പഠിക്കും. യെസ്. ഹലോ, പറയോ, ഉറക്കെ പറയോ, പേര് ആരാണ്,
0: ആരാ വിളിക്കുന്നേ? ഹലോ
2: ഹലോ, ഞങ്ങൾ ഡിസൈൻ ടൈലർ ഷോപ്പിൽ നിന്നാണ്.
1: ഹായ്, ഡിസൈനിലെ ആൾക്കാരാണ്? എത്ര നാളായി വർത്താനം പറഞ്ഞിട്ട്, എന്തൊക്കെയുണ്ട് വിശേഷം? അവിടെ മറ്റേ ബിന്ദു ചേച്ചി ഇല്ലേ
2: ഇപ്പോഴും?
1: ഇല്ലല്ലേ,
2: ഓ
1: തോപ്പുമടിയിലാണ്. ഞാൻ മറ്റേ പാലക്കാടത്തെ ആണെന്ന് വിചാരിച്ചു. അവിടെ ആരൊക്കെയുണ്ട്? സംസാരിക്കുന്നത് രേഷ്മയാണോ? അപ്പൊ അതാണ് അവിടെ ഫിലോമിന ചേച്ചി എന്തോ പറയണ്ടായിരുന്നു. ഞാനിപ്പോ വിളിച്ചിട്ട് കിട്ടില്ല പറയണ്ടായിരുന്നു. രേഷ്മയാണ്, ആരാണ് ഈ റിസൾട്ടിന് വിശേഷം പറയാൻ പോകുന്നേ?
0: അതെ,
1: പിന്നെ നിങ്ങള് പണ്ട് സ്കൂളിൽ റിസൾട്ട് നോക്കാൻ പോയ വിശേഷം ഒക്കെ പറയണോ?
0: അതെ, രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ?
1: ഉണ്ടാവണല്ലോ.
0: അതെ, തീർച്ചയായിട്ടും.
2: ഞങ്ങളുടെ
1: കൂടെ ഉള്ള ഒരു ചേച്ചി
0: ഉണ്ട്. അതെ,
2: ഹലോ.
0: ഹായ്.
1: ഹലോ,
0: പേരെന്താ? എന്നാലും ഒന്ന് ഓർത്ത് നോക്ക്, കിട്ടും.
1: ഓർക്കരിഷ്ടമില്ലാത്ത പേജ് എല്ലാം ഞാൻ കീറിക്കളഞ്ഞു ജീവിതത്തിലെ പുസ്തകത്താളിൽ നിന്ന്.
0: സാഹിത്യം, സാഹിത്യം
1: എങ്ങനെയുണ്ടായിരുന്നു?

0: ഓർക്കണ്ടോ
1: എന്തോ
0: എങ്ങനെയുണ്ടായിരുന്നു റിസൾട്ട്? എങ്ങനെ നോക്കിയത്? പേപ്പറിലാണോ അല്ലെങ്കിൽ എങ്ങനെയാണ്?
1: റിസൾട്ട് കഷ്ടി മാർക്കാണ്.
0: എന്നാൽ അന്ന് 10-ാം ക്ലാസ് പരീക്ഷ പാസ്സാവാൻ വലിയ കാര്യമല്ലേ?
1: അന്ന് 210 ആണല്ലോ.
0: 210 കിട്ടാന്ന് വെച്ചാൽ അതിനുള്ള പെടാപ്പാട്.
1: കൂടുതൽ മാർക്ക് വേണം, എന്നാലേ 210 ആവുള്ളൂ.
0: നിസ്സാര കഷ്ടപ്പാടൊന്നുമല്ല.
1: അതെ.
2: സ്കൂൾ കാലഘട്ടം ഓർക്കുമ്പോ ചേച്ചിക്ക് എന്താ ആദ്യം
0: എന്താണ്?
1: എന്തോ
2: എന്താ ഓർമ്മ വരെ ആദ്യം സ്കൂളിലെ കാര്യങ്ങളൊക്കെ
0: ആലോചിച്ച് ക്ലാസ് പറയുമ്പോ ആ സ്കൂൾ എന്ന് പറയുമ്പോ ആദ്യം ഓർമ്മ എന്താണ്?
1: സ്കൂളിലെ ഇപ്പോഴും നല്ല സന്തോഷം തോന്നുന്നു ഓർക്കുമ്പോഴത്തേക്ക്. ഇപ്പഴും അവിടുത്തെ 10-ാം ക്ലാസ്സിലെ ഫ്രണ്ട്സ് ഒക്കെ കൂട്ടുണ്ട് ഇപ്പഴും.
0: റീയൂണിയൻ ഒക്കെ ഉണ്ടല്ലേ? അന്നത്തെ പിള്ളേരെ കൂട്ടുകാരെ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു?
1: എന്റെ ഫ്രണ്ടിന്റെ ഒരു ബീന, മേരി, പോളിൻ, മെറ്റിൽഡ.
0: അവര് ഫിലോമിന എന്താ വിളിച്ചിരുന്നേ?
1: കോണ്ടാക്ട്സ് ഉണ്ട് ഇപ്പോഴും.
0: അല്ല, അവര് ഫിലോമിൻ ചേച്ചി എന്താ അവരിങ്ങോട്ട് എന്താ വിളിച്ചിരുന്നേ?
2: സ്നേഹത്തോടെ വിളിക്കില്ലേ ഫിലു?
0: ഫിലോ
2: അങ്ങനെയൊക്കെ
1: എന്നെ വിളിക്കണതാ. വിളിക്കണ പേര് ഇതില് കൂടി പറയാൻ പറ്റില്ല.
0: ഇരട്ടപ്പേര്.
1: ആ ഇരട്ടപ്പേര്
0: അച്ചടാ. എത്ര നാളായി അവിടെ യൂണിറ്റ് തുടങ്ങിയിട്ട്? കൊറേ നാളായോ?
1: ഇതിപ്പോ 20 വർഷത്തിന് മേലായി.
2: ഓ,
0: അപ്പൊ ഇവര് നിങ്ങൾ 3-4 പേരുള്ളൂ?
1: ആ, ഞങ്ങള് 3 പേര്.
0: എണസ്റ്റ് ആണ് അവിടുത്തെ? മെയിൻ ആള്. എണസ്റ്റ് പേര് കേട്ടോ? എണസ്റ്റ് കണ്ണുള്ള പേരല്ലേ. എല്ലാവരും കൊച്ചിക്കാരാണ്?
1: എല്ലാരും കൊച്ചിക്കാരാണ്.
0: നമ്മ കൊച്ചിക്കാരി അല്ലേ? നമ്മുടെ കൊച്ചി.
1: ഭയങ്കര ഇഷ്ടമാണ് ശരത്തിന്റെ 7 മണിക്കത്തെ പരിപാടി.
0: ഓ, പണ്ട് പ്രണയസല്ലാപൊക്കെ ഉണ്ടായിരുന്നു,
1: കേട്ടിട്ടുണ്ടോ?
0: സാന്ദ്ര കൊച്ചൊക്കെ ഇവിടെ കാത്തുകാത്തിരിക്കാൻ അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട്
1: കേട്ടോ.
0: അപ്പൊ ഒരുപാട് സ്നേഹത്തോട് സന്തോഷത്തോടെ ഇരിക്കട്ടോ. എല്ലാവരും തിരക്കിന്ന് പറയൂ കേട്ടോ. എണസ്റ്റ് ബ്രോ, ബൈ ബൈ ബൈ ബൈ
2: ബൈ ബൈ.
0: ഓക്കെ രേഷ്മ, ടാറ്റാ ബൈ. പാട്ട് വരുന്നേ. ഓക്കെ
1: ഓക്കെ
0: ശരി. അപ്പൊ നമ്മുടെ ഫിലോ ഫിലോമിൻ ചേച്ചിയാണ് വിളിച്ചത്. ഫിലോമിൻ ചേച്ചിയുടെ ആ 10-ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കൊക്കെ വേണ്ടി നമുക്ക് ഒരു പാട്ട് കൊടുക്കാം.
2: യെസ്, നല്ലൊരു പാട്ട് കൊടുക്കാം.
0: ഏതായിരിക്കും? റിയൂണിയൻ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ പാട്ടേതായിരിക്കും?
2: ക്ലാസ്മേറ്റ്സിലാണോ?
0: ഓഹോ,
2: അതല്ലേ,
0: ക്രിഞ്ച് ക്രിഞ്ച്. അത് തന്നെ
2: കൊടുക്കാം.
0: സ്റ്റേ ട്യൂൺ ടു റെയിൻബോ 107.5 ആൻഡ് കോൾ 0484-242-8101. ഇവിടെ മാത്രമേ ഉള്ളൂ നിലയ്ക്കാത്ത പാട്ടും
2: പിരിയാത്ത കൂട്ടും.

വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡയറ്റ് ടൈം മ്യൂസിക്. സാന്ദ്രയുണ്ട്, ശരത്തുണ്ട്, നമ്മുടെ കൂടെ ഒരു ഗിരിജ ചേച്ചി ഉണ്ടായിരുന്നു. ഗിരിജ ചേച്ചി പറഞ്ഞ വിശേഷം ഇതായിരുന്നു. ഗിരിജ ചേച്ചിയുടെ റിസൾട്ട് വന്ന ദിവസം തോറ്റു പോകുമെന്ന് പേടിച്ചിട്ട് രാവിലെ ഗിരിജ ചേച്ചിയും കൂട്ടുകാരി ജാൻസിയും കൂടെ നാട് വിടാൻ പോയത്രേ. ആലപ്പുഴ എന്നാണ് വിളിച്ചത്. അപ്പോ

0: നാട് വിടാൻ പോയിട്ട് അവർ രണ്ടുപേരും കൂടെ രാവിലെ ബസ് സ്റ്റാൻഡിലേക്ക് വരണം. അവിടെ നിന്നും നമുക്ക് ബോട്ടിൽ കയറിയിട്ട് മുഖം അവിടെ ബോട്ടിൽ കയറിയിട്ട് നാട് വിട്ടു പോവാം. തോറ്റാല് വീട്ടിൽ കൊന്നു കളയെന്നൊക്കെ പേടിച്ചിട്ട്, പക്ഷെ ടെൻഷനിൽ നാട് വിടുന്ന കാര്യമൊക്കെ ഇവരിങ്ങനെ ആലോചിച്ചിരുന്ന് രാവിലെ ഉറങ്ങിപ്പോയത്ര.
1: റിസൾട്ട് വന്നു,
0: റിസൾട്ട് വന്നു, ജയിക്കുകയും ചെയ്തു. അപ്പൊ അപ്പൊ നാട് വിട്ടു പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഒക്കെയുള്ള വിശേഷം പറഞ്ഞു. ഹലോ,
2: ഹലോ,
0: ആരാണ്?
2: നമസ്കാരം.
0: നമസ്കാരം,
2: ഷാജുവും മടത്തമ്പടിയാണ്.
0: ഐ ഷാജടൻ, ഞാനിപ്പോ ഗിരിജ ചേച്ചിയുടെ കഥ പറഞ്ഞ പോലെ നാട് വിടാൻ പോയൊരു കഥ നമുക്കുണ്ടല്ലോ.
2: എന്താണ്
0: നാട് വിടാൻ പോയ ഒരു കഥ ഷാജു ചേട്ടനുണ്ടല്ലോ.
2: അത് പോയത് അത് അന്ന് നാട് വിട്ടു
0: പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അതെ അതെ, ഉഗ്രപ്രതാപിയായ പട്ടാളക്കാരനെ മോരങ്ങനെ പോവാൻ പറ്റുമോ? സാഹചര്യം ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു 10-ാം ക്ലാസ് പരീക്ഷയുടെ വിജയം? ആ സമയം ആ ഓർമ്മയൊക്കെ ഉണ്ടോ? പറഞ്ഞേ.
2: പത്രത്തിലൊന്നും വരില്ലായിരുന്നു എനിക്ക്, സ്കൂളിലൊന്നും അത് പബ്ലിഷ് ചെയ്തത്.
0: ആ എന്നിട്ട്
2: എഴുതി ഒട്ടിച്ചു
0: വെക്കുകയായിരുന്നു.
2: അങ്ങനെയാണ് എന്റെ 10-ാം ക്ലാസ്സില്.
0: ആ എഴുതി ഒട്ടിച്ചു വെച്ച കടലാസിൽ ഷാജു എന്നൊരു പേരുണ്ടായിരുന്നു കുട്ടി.
1: വേറെ നല്ല നല്ല ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ?
0: പിന്നല്ല,
2: അന്നത്തെ കിട്ടിയില്ല. പിന്നെ അന്ന് സെപ്റ്റംബറിൽ
0: എഴുതിയെടുക്കാൻ,
2: അങ്ങനെ എഴുതിയെടുക്കാണ് ഇത്.
1: എന്നാൽ നമ്മൾ ജയിച്ചില്ലേ.
0: എന്നിട്ട് ആ ഫസ്റ്റ് കിട്ടാതിരുന്ന പച്ച മഴക്ക് പറഞ്ഞോ പട്ടാളക്കാരൻ? തോക്കെടുത്തോ? പാട്ടായിരുന്നു പണ്ടും അന്നും ഇന്നും പ്രേമം അല്ലേ?
2: അതെ
0: അതെ, റേഡിയോ. അതെ റേഡിയോ, റേഡിയോ, റേഡിയോ. ആ അന്ന് ഷാജാൻ ഇങ്ങനെ സാന്ദ്രന്ന് കണ്ണു മിഴിക്കുകയാണ്. സാന്ദ്രത് വല്ലാത്ത മനുഷ്യനാണ്,
1: ഭയങ്കര പരിചയക്കാരെ പോലെ സംസാരിക്കുന്നു.
0: നമ്മുടെ റെയിൻബോയില് സ്ഥിരമായിട്ട് വിളിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട ഷാജു ചേട്ടൻ. ഷാജു ചേട്ടൻ, അതായത് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ റേഡിയോ നിലയങ്ങളും പരിപാടികളും മൂപ്പര് മാളയില് മടത്തുമ്പളയിൽ ഇരുന്നിട്ട് പിടിക്കും. റേഡിയോ ഷോപ്പ് ഉണ്ടായില്ലേ അല്ലെ അച്ഛൻ? അങ്ങനത്തെ ഷോപ്പ് ഉണ്ടായില്ലേ റേഡിയോന്റെ, റേഡിയോ കട? ആ അതുകൊണ്ട് തന്നെ അവിടെ ഈ അങ്ങനെ റേഡിയോയിലൂടെ അഭിനിവേശം മൂത്ത് റേഡിയോ ഭ്രാന്തനായ ഒരു മനുഷ്യനാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? പശുക്കളൊക്കെ എന്ത് പറയണു? മനുഷ്യ പശുക്കളൊക്കെ എന്ത് പറയണു?
2: പശുക്കളൊന്നും
0: എന്തത്
1: വിറ്റോ?
0: അയ്യോ, ആർക്ക് പ്രായം കാണിച്ചോ? നിങ്ങൾക്കൊന്നും ഒരിക്കലും പ്രായമാവൂല കേട്ടോ. പ്രണയസല്ലാപം തിരിച്ചുകൊണ്ടാൻ വേണ്ടി ഞങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള വഴിയൊക്കെ റെഡിയായി വരും അടുത്ത് തന്നെ കേട്ടോ. നമുക്ക് ചെയ്യാം.
1: സാന്ദ്ര,
0: മെഡിക്കൽ കോച്ച് അല്ലേ? സൂപ്പർ കോച്ച?
2: അതെ, ഞാൻ കേട്ടിട്ടില്ല.
1: നമ്മള് പുതിയതാ.
0: ഇപ്പൊ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കോച്ച് കേട്ടോ. നമുക്ക് കാണാം പിന്നല്ലേ, കാണണ്ടേ? പറഞ്ഞു വിളിക്കട്ടോ, കാണാം ചേട്ടാ. ഓക്കെ, അപ്പൊ ആ ഓർമ്മകളിലേക്ക് ഒളിച്ചോടി പോവാണ്ട് ആദ്യത്തെ ശ്രമത്തിൽ പോയി രണ്ടാമത്തെ ശ്രമത്തിൽ പിടിച്ചതില് പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ ചേട്ടാ,
1: ബൈ ബൈ,
0: ബൈ ബൈ. ഇങ്ങനെ കുറെ മനുഷ്യന്മാർ, അതായത് ലൈവിലൂടെ ചെയ്ത് പ്രോഗ്രാം ചെയ്ത് ഇതുവരെ കാണാതിരിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്.
1: അയ്യോ, നമുക്ക് കൊതിയാവുന്നു.
0: ഇതൊക്കെ ആണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 14 വർഷമായിട്ടൊക്കെ നമ്മൾ റേഡിയോയിൽ നിൽക്കുമ്പോ നമുക്കിടുന്ന ഏറ്റവും വലിയ പ്രചോദനം ആ ഫ്യുവൽ എന്ന് പറയുന്നത് ഈ ഒരു സ്നേഹമാണ്.
1: അതെ അതെ, തീർച്ചയായും.
0: കണ്ടും കാണാതെ നമ്മളെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യന്മാരെ
1: ശരത്തെ നമുക്ക് കാണണ്ടേ? സ്നേഹം
0: അങ്ങനെ അങ്ങനെ കാണാൻ കൊതിച്ചിരുന്ന കുറെ മനുഷ്യന്മാര് നമ്മളെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് അടുത്ത പാട്ട് കൊടുക്കാം.
1: അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങളെ വിളിക്കണം കേട്ടോ, ഇതുപോലത്തെ
0: അനുഭവങ്ങളും
1: കാര്യങ്ങളൊക്കെ പറയാം.
0: 6 മണിയായിട്ട് ഇനിയിപ്പോ ഗെയിം സെഗ്മെന്റ് തൂക്കും നമ്മള്. അപ്പോ പാട്ടിലേക്ക് പോകും. ഈ പാട്ട് പ്രത്യേകത എന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നു കവിമാധവൻ പരീക്ഷ എന്തോ പാസ്സായിട്ട് വരുമ്പോഴോ മറ്റോ ലാലെല്ലാം പാടുന്ന ചന്ദ്രൻ നിൽക്കുന്നെങ്കിലും പാട്ട്. യെസ്, അപ്പൊ ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല, സെലിബ്രേഷൻ ബിഗിൻസ്.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ
1: ഡൈറ്റ് ടൈം മ്യൂസിക്.
0: യെസ്.
1: അപ്പൊ നമ്മൾ ഇന്ന് വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് റിസൾട്ടിനെ കുറിച്ചിട്ടായിരുന്നു. റിസൾട്ടിന് ശേഷം നമ്മൾ ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേട്ടോണ്ടിരുന്നു, ഓൺലൈൻ ഓഫ്ലൈൻ
0: കേട്ടോണ്ടിരുന്നു.
1: കുറച്ച് നമുക്ക് വാട്സപ്പ് വായിക്കാം അല്ലെ. യെസ്. വാട്സപ്പ് മെസ്സേജ് അയച്ചിരിക്കുന്നു പ്രകാശൻ കുന്നുകുഴിയോ കുന്നുകുഴി എന്നാണ്. അന്നത്തെ കാലമായിരുന്നു റിസൾട്ടിനെ ഏറ്റവും പേടിച്ചിരുന്ന കാലഘട്ടം. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ത് നോക്കാൻ, എല്ലാവരും പാസ്സാവുമല്ലോ. അങ്ങനെയൊന്നുമില്ല, അത്യാവശ്യം പഠിച്ച് പാസ്സാവേണ്ട അവസ്ഥയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ.
0: തീർച്ചയായിട്ടും ഉണ്ട്.
1: അടുത്തത് എന്റെ പേര് രാജി എന്നാണ്, ബോഡി ഗിയർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, ടോയ് ഉണ്ടാക്കുന്ന കമ്പനി. ഞങ്ങൾ 225 പേര് ഇവിടെ ഉണ്ട്. പിന്നീട് കമ്പനിയിൽ എല്ലാ മാസവും ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്. 81 പേരുടെ ബർത്ത്ഡേസ് ആണ്. അവർക്ക് വേണ്ടി, ഞങ്ങളുടെ എല്ലാ സ്റ്റാഫിനും വേണ്ടിയിട്ടും, എന്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് നല്ല പാട്ട് വെച്ചിട്ട്. 81 പേരുടെ ബർത്ത്ഡേയോ,
0: ഹാപ്പി ബർത്ത്ഡേ.
1: അപ്പൊ രാജി ചേച്ചിയുടെ എല്ലാ 84 ഫ്രണ്ട്സിനും വേണ്ടിയിട്ടാണ് ഇപ്പോ സാധന പാടിയത്.
0: അതെ.
1: ദെൻ പ്ലീസ് ലെറ്റ് മീ നോ, ആകാശവാണി കേൾക്കാനായിട്ട് ബഷീറിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ട്. ബഷീറെ ചുമ്മാ 107.5 എന്ന് ട്യൂൺ ചെയ്താൽ മതി കേട്ടോ. ദെൻ ജയങ്കർ ബ്രോയുടെ മെസ്സേജ് ഇങ്ങനെയുണ്ട്, ഞാൻ 1995 SSLC പരീക്ഷ എഴുതിയത്. എനിക്ക് കണക്കിന് ഇച്ചിരി മാർക്ക് കുറവായിരുന്നു, എന്നാലും ഞാൻ ജയിച്ചു. ജയിച്ചില്ല, അമ്മ എന്നെ പൂച്ചപ്പഴത്തിന്റെ വടിയെടുത്തടിക്കും. ഒരു തവണ അടി കിട്ടിയത് കൊണ്ട്, ആ ഒരു പേടിയും ചൂടും കിട്ടിയത് കൊണ്ട് ഞാൻ ജയിക്കുക തന്നെ ചെയ്തു. ജയങ്കർ ബ്രോ, അപ്പൊ അഭിനന്ദനങ്ങൾ പറയുന്നു. ദെൻ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് സുമോദാണ്, സുമോദ് അരുകുറ്റി എന്നാണ്. പരീക്ഷയ്ക്ക് മാർക്ക് കുറവായിരുന്നെങ്കിലും ലൈഫ് എക്സാം സക്സസ് ആണ്, അതായത് ജീവിതത്തിൽ വിജയിച്ചെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ദെൻ സീത നന്ദു മെസ്സേജ് അയച്ചിരിക്കുന്നു തൃപ്പൂണിത്തുറയിൽ നിന്ന്. ഒരുപാട് കാലം ഒരുപാട് പേടിയോടെ കാത്തിരുന്ന റിസൾട്ട് ആയിരുന്നു, എങ്കിലും ഞങ്ങളും കൂട്ടുകാരികളും ജയിച്ച ഓർമ്മകൾ ഇപ്പോൾ വന്നു. ഓക്കെ, ഒന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ട് ആ ഓർമ്മകളെല്ലാം വന്നു എന്നുള്ളതായിരിക്കും. യെസ്. ദെൻ ഒരു മെസ്സേജ് കൊണ്ട് വായിച്ചിട്ട് പോവാം നമുക്ക്. ഇത് നാൻസിയാണ്, നാൻസി സെബാസ്റ്റിന്റെ മെസ്സേജാണ്. ഒരുപാട് ഇഷ്ടത്തോടെയും പേടിയോടെയും ഉണ്ടായിരുന്ന ആ കാലത്തെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കണം ശരത്തെ.
0: എല്ലാവിധ അഭിനന്ദനങ്ങളും വിജയികൾക്ക്
1: അറിയിക്കുന്നു. അപ്പൊ ഇന്ന് സ്കൂളുകൾ തമ്മിലുള്ള 100% വിജയത്തിന്റെ മത്സരങ്ങൾ, അങ്ങനെ പലതൊക്കെ ഉണ്ടെങ്കിലും മക്കൾ എല്ലാവരും പാസ്സാവാന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും.

0: ഇതൊരു ചവിട്ടുപടി മാത്രമാണ്, ആരും വിഷമിക്കണ്ട, എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ട്.
1: എന്തായാലും
0: നമ്മള് സക്സസ്ഫുൾ ആവും അല്ലേ,
1: ലൈഫ് അതാണ് പഠിപ്പിക്കുന്നത്.
0: അതെ,
1: തീർച്ചയായിട്ടും. എന്താണ് ഗെയിം എന്നുള്ളത് സാധാരണ പറയൂ.
0: അതെ, നമ്മളിന്ന് പാട്ടിനെ പറ്റിയാണ് ഒരു ഗെയിം കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് പാട്ടിനെ പറ്റിയുള്ള ഒരു ഗെയിമാണ് ഇനി നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാലോ.
1: ഒരു മെസ്സേജ് വായിച്ചിട്ട് പോയാലോ.
0: പിന്നെന്താണ്,
1: നല്ലൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് ശരത്, ഞാൻ സാന്ദ്ര, ഞാൻ 1970 SSLC-ക്കാരനാണ്. അന്ന് ഇന്നത്തെ പോലെ ലൈവിൽ റിസൾട്ട് അറിയാൻ പറ്റില്ല, പിറ്റേ ദിവസത്തെ പത്രത്തിൽ വരുമ്പോഴേ അറിയാൻ കഴിയും. തിരുവനന്തപുരത്ത് വല്ല പിടിപാടുള്ളവരുണ്ടെങ്കിൽ അന്ന് തന്നെ അറിയാം. ഇങ്ങനെയുള്ള എന്റെ ഒരു ബന്ധു നേരത്തെ തന്നെ എന്റെയും അദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള വേറൊരു വിദ്യാർത്ഥിയുടെയും നമ്പർ വാങ്ങിക്കൊണ്ടുപോയി. റിസൾട്ട് വന്ന ദിവസം അടുത്ത വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഫോൺ വന്നു. ഞാൻ തോറ്റു, മറ്റേ കുട്ടി ജയിച്ചു. വീട്ടിലാകെ ബഹളമായി. ഞാൻ തിരക്കേടില്ലാതെ പഠിക്കുന്ന കുട്ടിയായതിനാൽ തോൽക്കാൻ വഴിയില്ലെന്ന് അടുത്ത വീട്ടിലെ ടീച്ചറടക്കം പലരും പറഞ്ഞു. എന്തായാലും അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. പിറ്റേ ദിവസം പത്രം വന്ന് ഉടൻ റിസൾട്ട് നോക്കി. ഭാഗ്യം എന്റെ നമ്പർ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം, എന്റെ നമ്പറിന്റെ അപ്പുറവും ഇപ്പുറവുമുള്ള രണ്ട് നമ്പറിന്റെ മുകളിലും സ്റ്റാർ മാർക്ക് ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ക്ലാസ് നേടിയവരുടെ ആയിരുന്നു. അത് മാത്രം സങ്കടമായി. ഐ, അങ്ങനെ ഉണ്ടല്ലേ, ഫസ്റ്റ് ക്ലാസ്സിന് സ്റ്റാർ മാർക്ക് ഉണ്ടാവും. റിസൾട്ട് ഫോൺ വഴി അറിയിച്ച ആൾക്കൊരു അബദ്ധം പറ്റി. എന്റെയും മറ്റേ കുട്ടിയുടെയും നമ്പറുകൾ തമ്മിൽ മാറിപ്പോയി. ശരിക്കും മറ്റേ കുട്ടിയാണ് തോറ്റത്.
0: പാവം.
1: അതുകൊണ്ട് തോൽവിൽ നിന്നും ജയം നേടിയ ഒരാളാകാൻ പറ്റി. 56 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം 26/1/2026 പി ഭാസ്കരൻ മാഷും ഞങ്ങളും പഠിച്ച പി ഭാസ്കരൻ മെമ്മോറിയൽ GHSS സ്കൂളിൽ വെച്ച് 1970 SSLC ബാച്ചിന്റെ ആദ്യത്തെ കൂട്ടായ്മ നടത്തുകയുണ്ടായി. KC ഗംഗാധരൻ കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. എന്തൊരു
0: മെമ്മറി, ടച്ച് ചെയ്തൊരു ഓർമ്മ അല്ലേ. ആ ടെൻഷൻ ഞാനിപ്പോ അത് അനുഭവിച്ചു. രാത്രി നമ്മുടെ നമ്പർ ഇല്ല, കാണുന്നില്ല എന്നൊക്കെ പറയുമ്പോ ആളെങ്ങനെയായിരിക്കും കിടന്നുറങ്ങിയിട്ടുണ്ടാവും അല്ലേ.
1: അതെ തന്നെ. എന്തായാലും തോൽവിയും ജയവും എല്ലാം എല്ലാം ജീവിതത്തിന് ഭാഗമാണ്.
0: തോൽക്കണം.
1: യെസ്, അത് നമ്മുടെ ടെക്നിക്കൽ ടീം അറിയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയപരമായിട്ടുള്ളതും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷം പടർത്തുന്നതോ മറ്റേതെങ്കിലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ടുള്ള മെസ്സേജുകളൊന്നും നമ്മുടെ ഡൊമൈനിൽ, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ദയവായി അയക്കല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നമ്മുടെ പ്രോഗ്രാം ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമായിട്ടുള്ള പരാമർശങ്ങളാകാം, വ്യക്തിപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള മെസ്സേജുകളോ ഒന്നും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് അനുവദനീയമല്ല. സ്നേഹത്തോടെ വീണ്ടും വീണ്ടും പറയുന്നു, അത്തരത്തിലുള്ള മെസ്സേജുകളൊന്നും നമ്മൾ വായിക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല, അയക്കാതിരിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് കാര്യം ചെയ്യാം, ഗെയിമിലേക്ക് പോവാം. പാട്ട് ഗെയിം എന്താണെന്നുള്ളത് സാന്ദ്ര പറഞ്ഞു തരും പാട്ടിന് ശേഷം.
0: യെസ്,
1: ചാർലി ചാപ്പലിന്റെ പാട്ടാണ്.
0: സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് റെയിൻബോ FM 107.5
1: മ്യൂസിക്കലി യേഴ്സ്.

0: സച്ച് എ മാജിക്കൽ വോയിസ് സിദ്ദു.
1: എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വരി മറ്റേതാണ്, എന്താണെന്നറിയോ, മുടിവും നീ
0: മുതൽ നീ മുടിവും നീ തന്നെ. യെസ്, ഇതായിരുന്നു അതല്ലേ. അപ്പൊ നമുക്ക് ഇതുപോലെ പാട്ടുകളിൽ വെച്ചിട്ടുള്ള ഒരു ഗെയിം സെഗ്മെന്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഹോ, അപ്പൊ എന്തായാലും വളരെ ആശ്വാസത്തോടു കൂടി തൊണ്ട ഇങ്ങനെ കരിഞ്ഞിരിക്കുമ്പോഴാണ് സുന്ദരേട്ടന്റെ മുഖം അങ്ങനെ കാണുന്നത്. സുന്ദരേട്ടാ,
1: ഐശ്വര്യമുള്ള
0: മുഖം ദാഹിച്ചിരിക്കുമ്പോ ആ സമയത്ത് മനുഷ്യൻ വരില്ല അല്ലോ പിന്നെ. അപ്പൊ എന്തായാലും പ്രിയമുട്ടരെ, നമ്മൾ അടുത്തത്
1: ചായയുടെ കാര്യം പറഞ്ഞപ്പോ എല്ലാം വിട്ടു അല്ലേ.
0: അതാണ് നമ്മുടെ മെയിൻ. നമുക്ക് വേണ്ടി ജീവിക്കുന്നു വെച്ചാലല്ലേ, തിന്നാൻ
1: വേണ്ടി ജീവിക്കുന്നു.
0: ജീവിക്കാൻ വേണ്ടി കഴിച്ചാ
1: പോരെ, വേണ്ട
0: വേണ്ട. മെയിൻ വിളിക്കുക 0484-242-8101. 0484-242-8101 വേഗം വിളിച്ചാൽ ഗെയിം പങ്കെടുക്കാം. ഗെയിം ഇത്ര ഉള്ളൂ. ഹലോ
1: ഹലോ, പോയോ
0: നിന്റെ തിരുതാവ് വളച്ചു പോയി.
1: ഹലോ ചോദിക്കുന്നേക്ക് മുന്നേ പോയി,
0: ഇനി ഹാ വന്ന് മൃഗം പോയി. 0484-242-8101.
1: യെസ്,
0: പറഞ്ഞോട്ടെ. 0484-242-8101 ഒരു കൈബദ്ധം മാറ്റിക്കരുത്. ഹലോ
1: ഹലോ, അതാരാണ്? അച്ചു പോയി.
0: യോഗില്ല അമ്മണേ, പായ പിന്നെ മടക്കിക്കോളി. ഇല്ല വിടൂല, വീണ്ടും വിളിക്കുന്നുണ്ട്. ഹലോ ഹലോ, ആരാണ്? എവിടുന്നാണ്?
1: മൂവാറ്റുപുഴ.
0: മൂവാറ്റുപുഴ എന്നൊന്നും പറയാറില്ല, മൂവാറ്റുപുഴ പറയാറുള്ളൂ അല്ലേ. എന്താ ചെയ്യുന്ന രശ്മി മാഡം?
2: ഞാനൊരു
0: വെരി ഗുഡ് വെരി ഗുഡ്. ഇപ്പൊ ഗെയിമിലേക്ക് പോവാം നമുക്ക്. നമ്മളൊരു കുഞ്ഞു വാക്ക് പറയും, ആ വാക്കിൽ തുടങ്ങുന്നതോ ആ വാക്ക് പല്ലവിയിലുള്ള, അനുപല്ലവി വേണ്ട, പല്ലവിയിലുള്ളതായിട്ടുള്ള ഒരു പാട്ട്, പാട്ടുകൾ പറയണം, പാട്ട് പാടാം അല്ലെങ്കിൽ പറയാം. മിനിമം ഒരു നാല് അഞ്ചെണ്ണം, അഞ്ചെണ്ണം വേണം അല്ലേ. അഞ്ചു പാട്ട് വേണം,
1: സമ്മാനം കൊടുക്കാൻ പറ്റത്തില്ല.
0: അതാണ് സമ്മാനം, പാട്ടാണേ, അതാണ്. റെഡി? അപ്പൊ വാക്ക് പറയും, ആ വാക്ക് വെച്ചുള്ള അഞ്ച് പാട്ട് പറയണം. റെഡി?
1: ചായ കുടിച്ചോ രശ്മി ചേച്ചി? ചായ കുടിച്ചോ? ചായ കുടിച്ചോ? ആ ഓക്കെ,
0: അതല്ല ഗെയിം,
1: അതല്ല ഞാൻ ചോദിക്കാം.
0: കുശലം ചോദിച്ചതാണ്,
1: ഊർജസ്വലയായിട്ടാണോ ഇരിക്കുന്നതെന്ന് അറിയാൻ കുശലം ചോദിച്ചത് ആദ്യം തന്നെ.
0: രശ്മി ചോദിക്ക, ചായ കുടിച്ചു
1: അത് വെച്ചിട്ട് എന്താ പാടണ്ടേന്ന്
0: പകരട്ടെ,
1: പറയട്ടെ.
0: മിഴി മിഴി മിഴി ആ മിഴി വെച്ചിട്ടുള്ള അഞ്ച് പാട്ട് എവിടെയെങ്കിലും വന്ന മിഴി. മിടുക്കി വൺ.
1: അടുത്തത് പോരട്ടെ.
0: മിടുക്കി.
1: അടുത്തത്.

0: മൂന്ന്, ഒരം കൂടെ
1: പോരട്ടെ. അതിൽ മിഴിയില്ല,
0: അത് മിഴിയല്ല. മുടിപ്പൂക്കൾ വാടിയാലൻ ഓമലേ നിൻ, അതാണ് അല്ലെ? മിഴിപ്പൂക്കൾ ഉണ്ടല്ലേ, ഉണ്ടോ?
1: ഉണ്ടോ?
0: അതൊരു എഴുതാനല്ലേ, അത് സിനിമ പാട്ടാണോ? പത്ത് സെക്കൻഡ് ഉള്ളു, വേം പറ. അത് കൂട്ടാം, കുഴപ്പമില്ല, കൂട്ടാം. ഒന്ന് രണ്ട് മൂന്ന്.
1: ഇനി തരത്തില്ല, അടുത്തത് പറ. പെട്ടെന്ന് പറട്ടെ, ഫാസ്റ്റ്. അതാകി പെട്ടെന്ന് പറയും.
0: അത് പറഞ്ഞു. ഈ അടുത്ത കാലത്ത് പുതിയ സിനിമയിലെ പാട്ടുണ്ടല്ലോ, നിറമിഴിയിൽ കവലതളോ. കൊള്ളാട്ടോ,
1: ഒരെണ്ണം കൂടെ.
0: നിറത്തില് സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞു.
1: പക്ഷെ നാലെണ്ണം പറഞ്ഞു.
0: അടിപൊളി
1: മിടുക്കി കുട്ടി,
0: മിടുക്കി കുട്ടിയാണ്.
1: ചായ കുടിച്ച് ഊർജ്ജസ്വലയായിട്ടാണ് ഇരുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു.
0: ആര് സഹായിക്കാണ്ടായിരുന്നു അവിടെ?
1: അവിടെ
2: ഹസ്ബൻഡിന്റെ
1: പേരെന്താ?
0: സതീഷ്. ചേട്ടനാണ് ഞങ്ങളുടെ മെയിൻ പാട്ടുകാരൻ അല്ലേ?
1: ഞങ്ങൾ അന്വേഷിച്ചെന്ന് പറയണേട്ടോ.
0: ഓക്കെ, അപ്പൊ നല്ല പാട്ട്. മിഴി നേരത്തെ പറഞ്ഞ കടമിഴിയിൽ പകരം
1: നിറമിഴി,
0: നിറമിഴിയിൽ കമലതളം.
1: അത് വെച്ച് തരട്ടെ,
0: വെച്ചരട്ടെ. ഇവിടെ കുരുകൾക്ക് പാട്ട് വെച്ചു തരാം കേട്ടോ. സന്തോഷം, ടാറ്റാ,
1: ബൈ ബൈ.
0: യെസ് യെസ്. അപ്പൊ ഇന്ന് ഒരുപാട് പേര് വിശേഷണം പറഞ്ഞ കൂട്ടത്തില് ഏറെ പ്രിയത്തോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആശ ചേച്ചിക്ക് റെയിൻബോ ലിസ്ണേഴ്സിന്റെ കൂട്ടായ്മയായിട്ട് ഒരു കൂട്ടം ആൾക്കാർ വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. ആശ അമ്മയ്ക്ക് ഒരുപാട് സ്നേഹത്തോട് ചേർത്ത് പിടിക്കുന്ന ആശ അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ അമ്മ,
1: ഹാപ്പി ബർത്ത്ഡേ ടു യു.
0: അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പാട്ടിലേക്ക് പോകാലോ. ദേവരുന്നു കടമഴി.
3: കടമഴിയിൽ കമലതളം, മഴ നടന്നാൽ പുലരി മഴ.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

0: അങ്ങനെ തിരിച്ചു വന്നിരിക്കുന്നു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ൽ നമ്മളൊരു വാക്ക് പറയുന്നു, വാക്ക് വെച്ച് പാട്ട് പറയണം അഞ്ചെണ്ണം
1: അഞ്ചെണ്ണം. അതെ, അദ്ദേഹം പറയാൻ വരാം.
0: ഹലോ,
1: ആരാണ്? ഹായ്,
0: മഹിമയാണ്. ആരാ? ഹലോ മക്കളെ, അല്ലേ മഹിമ? അല്ലേ, ആ മഹിമ വളരെ വിനയത്തോട് സംസാരിക്കുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞു. അല്ലേ, അങ്ങനെയല്ല. ഓക്കെ മക്കളെ, തുടങ്ങാം നമുക്ക്. യെസ്,
1: ചോദിക്കട്ടെ.
0: ഗെയിമിന്റെ ആള് സാന്ദ്ര കേട്ടോ.
1: മലയാളി
0: കൊടുക്കും. മലയാളി,
1: അതെ മുതലാളി പറയാം. വാക്ക് ഇതാണ്, നമുക്ക്

0: അല്ലി.
1: അല്ലി നിസ്സാരം, പറഞ്ഞോ. ടൈം സ്റ്റാർട്ട് നൗ.
0: യെസ്.
2: അടിപൊളി.
1: അടുത്തത്
0: പറട്ടെ.
1: മല്ലിയാണോ മക്കളെ, അല്ലിയാണോ വേണ്ടത്?
0: അല്ലി.
1: അല്ലി
2: അല്ലിമലക്കാവിൽ
1: പറഞ്ഞോ. പഞ്ച് സെക്കൻഡ് ഉള്ളു, ഞാൻ പറ. ഇനി 30 സെക്കൻഡ് ആകപ്പാടുള്ളൂ. പോരട്ടെ. 8 7 6 5 പറ. അല്ലി
0: കിട്ടുന്നില്ലേ?
1: രണ്ടെണ്ണം
0: പറഞ്ഞു.
1: മിടുക്കി. അപ്പൊ ഇനി വിളിക്കുന്ന ആൾക്കാർ രണ്ടെണ്ണം പറയാൻ പാടില്ല. ഇത് വെച്ചിട്ടില്ലേ കേണെന്ന്? അല്ലിമലക്കാവിലും
0: അല്ലികളി.
1: അല്ലികളി. ഓക്കെ ബൈ. പാട്ട് വേണ്ട. ഏത് സിനിമയാത്? പുതുക്കോട്ടയിലെ. ഓക്കേടാ,
0: ശരി, ബൈ ബൈ.
1: യെസ്. അടുത്ത ആളെ വിളിക്കുക. 0 4 8 4 2 4 2 8 1 0 1.
0: അതെ,
1: 0484-242-8101. അങ്ങനെ ഗെയിമിൽ പങ്കെടുക്കാൻ നമ്മൾ ഒരു വാക്ക് അങ്ങോട്ട് പറയുന്നു. ആ വാക്ക് വെച്ചിട്ട് പരമാവധി പാട്ടുകൾ വെച്ച് പുതുക്കോട്ടയിലെ
0: പുതുമണവാളൻ എന്ന ചിത്രത്തിലെ
1: കണ്ടുപിടിക്കാം നമുക്ക് എന്തായാലും. അല്ലി വെച്ചുള്ള പാട്ട് പോട്ടെ, അതിനുശേഷം പുതുക്കോട്ടയിൽ ആൾക്കാരെ തൂക്കിയിട്ട് വരുന്നേക്കാൾ മുമ്പേ കോളും കൂടി എടുക്കാം.
0: ഹലോ ഹലോ, ആരാണ്? ഹലോ
3: ഹലോ,
0: ഹായ്,
4: ഇതാരാ വിളിക്കുന്നേ?
0: ആൻഡ്രിയ. എവിടുന്നാ വിളിക്കുന്നേ? ആഹാ, ചോദ്യം കേട്ടായിരുന്നോ? നമ്മളില്ലേ ഒരു വാക്ക് പറയും. ആൻഡ്രിയ എത്രയിലാ പഠിക്കുന്നത്? പഠിക്കാണോ? എത്രാം ക്ലാസ്സിലാ പഠിക്കണേ?
1: ഏത് സ്കൂളിലാ പഠിക്കണേ കുഞ്ഞു? പള്ളിത്തോട് സ്കൂളിലാണോ? ഇനി 1-ാം ക്ലാസ്സിലേക്കാവോ 2-ാം ക്ലാസ്സിലേക്കാവോ? എങ്ങനെയാണ്? വാക്ക് വെച്ചിട്ട് പാട്ട് പാടാൻ പറ്റുമോ മോൾക്ക്? എന്നാ മകൾ, വാക്ക് ഇതാണ്, അമ്പിളി.
0: ഒരു പാട്ട് പാടിയാ മതി.
1: കേട്ടില്ലടാ,
0: കേക്കുന്നില്ല.
1: പാടിക്കോ, കുഞ്ഞ് ശ്രുതി പിടിക്ക. ആൻഡ്രി കുഞ്ഞ് പാടറാ. ഏതെങ്കിലും പാട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട് പാടിക്കോ.
0: അതെ, ചേച്ചിക്കും ചേട്ടനും വേണ്ടി ഒരു കുഞ്ഞു പാട്ട്. പോയി
1: പയ്യോടാ, പേടിച്ചോ കൊച്ചു.
0: അവള് പേടിച്ചോ.
1: സാരില്ല കുഞ്ഞെ. അപ്പൊ എന്തായാലും നമുക്കൊരു പാട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും പാട്ട് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മുടെ മഹിമ ചോദിച്ച തങ്കക്കുലിസ് വെച്ചിട്ടുണ്ട്. കേട്ടോണ്ടിരിക്കുന്നു ഇത് ആകാശവാണി
0: റെയിൻബോ FM 107.5.
1: ഓൺ ടു ഗോ ട്രൈ ടൈം മ്യൂസിക്.

0: അങ്ങനെ അടുത്തൊരു കോൾ കൂടി വന്നിട്ടുണ്ട്. ഇത് ആകാശവാണി റെയിൻബോ ഫ്രം കൊച്ചി 107.5. ഓൺ ടു ഗോ റൈറ്റ് ടൈം മ്യൂസിക്കിൽ ഗെയിംസ് ഓൺ ആണ്. 7 മണിയായിട്ടുണ്ട് മക്കളെ. ഹലോ,
1: ഹലോ,
0: ആരാണ്? രജീഷ്. എവിടെ നിന്നാ വിളിക്കണേ? പെരുമ്പാവൂരുകാരാ? എന്താ പരിപാടി, എന്താ ചെയ്യണേ? മുനിസിപ്പൽ ഓഫീസിലാണ്. അപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ തരുന്നു. അമ്പിളി, അമ്പിളി വെച്ച് 5 പാട്ട് തുടങ്ങാം. 3, 2, 1 സ്റ്റാർട്ട്. അമ്പിളി കളി ചൂടും. 1 പൊന്നമ്പിളി. ഗ്രേറ്റ്.
1: അമ്പിളി മാമനെ കൊണ്ടുതരാലോ.
2: വാവോ. അടുത്തത്
1: അമ്പിളി ചങ്ങാതി.
0: അങ്ങനെയുണ്ട്. പിന്നെ
2: എന്നിട്ട് ഒന്നുകൂടെ നമ്മുടെ മെയിൻ പാട്ട്. നമ്മുടെ മെയിൻ പാട്ട് അമ്പിളി വെച്ചുള്ള
0: ആ മൂവിയിലെ അങ്ങനെ ഒരു പേരുള്ള സിനിമയിലെ പാട്ട് കൂടി ഉണ്ട്. ആലോചിക്ക, കിട്ടും.
2: നാലെണ്ണം പറഞ്ഞു, ഒറ്റക്കൊരെണ്ണം മാത്രം.
0: ഒരെണ്ണം കൂടെ, 10 സെക്കൻഡ്.
1: പൊന്നമ്പിളി കാത്തു നിൽക്കും.
2: ഫസ്റ്റ് കോളറാണ്.
0: 5 എണ്ണം അടിപൊളി.
2: അതെ, പറയണ പാട്ട് ഞങ്ങള് വെച്ചുതരും അല്ലേ?
0: എന്തും വെച്ചുതരും, സ്പോട്ടിൽ വെച്ചുതരും.
2: അതെ, ഏത് പാട്ടാണ് വേണ്ടത്?
0: സിനിമ ഏതായിരുന്നു?
1: അല്ലേ?
2: യെസ്.

0: ഒന്ന് പാടിത്തന്നാലും നമ്മൾ നമ്മളും പാട്ടെടുത്ത് വെക്കാം. ഒന്ന് പാടിയാലോ, ഞാൻ പാട്ടെടുത്ത് വെക്കാം.
1: രണ്ടു വരി
0: ഗംഭീരം ഗംഭീരട്ടാ മിടുക്കൻ
1: നല്ല പാട്ട്,
0: ശരിക്കും ഇഷ്ടപ്പെട്ടു, പാടിയത് ഇഷ്ടപ്പെട്ടു, പാട്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഉറപ്പായിട്ടും പാട്ട് വെച്ചുതരാം. ഓക്കെ ബ്രോ,
1: ബൈ ബൈ
0: ബൈ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇനിയും വിളിക്കുക 04842421012 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പറയുന്ന വാക്കിന് പറയുന്ന പാട്ട്.
1: യെസ്.

0: അലിമേൽക്കാവിൽ പൂരവും കണ്ട് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഇത് ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക് ആണ്. ഹലോ
1: ഹലോ
2: ഹലോ
1: ഹായ്
2: ഹലോ,
1: ഇതാരാ വിളിക്കുന്നേ? പേരെന്താണ്? കേട്ടില്ല, ഒന്നും കൂടെ പറയോ. പേര് കേട്ടില്ല. പേര് കേട്ടില്ലല്ലോ, ഒന്നും കൂടെ പറയോ.
0: നല്ല പേര്, മനസ്സിലായില്ലെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ പേര് കേൾക്കാനായിട്ട്. കുഞ്ഞേ എത്ര വയസ്സായി? സ്കൂളിൽ പോകണ്ടോ? സ്കൂളിൽ പോകുന്നുണ്ടോ?
1: ആണോ?
0: ചോടാ, അംഗനവാടി ടീച്ചറുടെ പേരെന്താ? ടീച്ചറുടെ പേരെന്താണ് പറയുമോ? അഞ്ജലി ടീച്ചറോ? ഒരു പാട്ട് പാടിത്തരോ ഞങ്ങൾക്ക്? ഞങ്ങൾക്കൊരു പാട്ട് പാടിത്തരോ? ആ ഒന്ന് പാട്. പാടറോ?
1: പാടൂന്നേ.
0: ഫോൺ ചേർത്ത് വെച്ച് പാട്. എവിടെ? കേക്കണില്ല. ഹലോ, കുഞ്ഞ് പാടുന്നുണ്ടോ? ദയവായിട്ട് കുട്ടികൾക്ക് ഫോൺ വിളിച്ചു കൊടുക്കുന്ന മുതിർന്നവരോട് പറയാണ്, ഒത്തിരി പേര് നമ്മളിപ്പോ തന്നെ ഒരു ഒരു 4 കോളോളം നമുക്ക് ഈ പാട്ടിന്റെ ഇടയിൽ കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വിളിച്ചു കിട്ടുന്ന ഭാഗ്യവാന്മാരെയും ഭാഗ്യവതികളും ദയവായി മക്കൾക്ക് ഒരു നിർദ്ദേശമൊക്കെ കൊടുത്തിട്ട് പാട്ടോ അങ്ങനെ എന്തെങ്കിലും വർത്തമാനം പറയാനൊക്കെ ഒന്ന് ശീലിപ്പിച്ചു വെക്കണം കേട്ടോ. ഹലോ, കുഞ്ഞു ആരാണ്? ഹായ് ശബരി, നീ എന്ത് ഇത്ര നേരം വിളിക്കാണ്ടിരുന്നേ?
1: അതെ, ഞങ്ങൾ നോക്കിയിരിക്കുന്നു. ആണോ? അങ്ങനെ മറക്കാമോ? ഈ സമയത്ത് ഞങ്ങൾ വരുന്ന നിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ? ആണോ?
0: അച്ഛൻ എവിടെ പോയിരുന്നു ഇത്ര നേരം? അച്ഛൻ ഇപ്പൊ വന്നുള്ളോ? പോയോ? ചോടാ, ശബരി ഏത് ക്ലാസ്സിലാ പഠിക്കണേ? ഏത് ക്ലാസ്സിലാ പഠിക്കണേ ശബരി? അപ്പൊ റെഡിയാണോ? മത്സരിക്കാൻ റെഡിയാണോ? മത്സരിക്കാലോ. ഒരു വാക്ക് പറയും, ആ വാക്ക് വെച്ചിട്ട് 5 പാട്ട് പറയണം. ഓക്കെ, പാട്ട് പറയാനുള്ള വാക്ക് പൂ. പൂവ്.
1: പറട്ടെ. 30 സെക്കൻഡ് ഉള്ളു, പെട്ടെന്ന് പാടിക്കോ. മിടുക്കൻ. അടുത്തത്
0: അടുത്ത പാട്ട്. അഞ്ചെണ്ണം വേണം. വേഗം വേഗം വേഗം വേഗം,
1: പെട്ടെന്നായിക്കോട്ടെ.
0: അടുത്ത് ആരാ നിക്കുന്നേ? കൊച്ചിന്റെ അടുത്ത് ആരാ ഉള്ളത്? അമ്മയാണോ? അനിത്തിന്റെ പേരെന്താ? ഓക്കെ, അപ്പൊ ശിവാനിക്ക് ശബരിക്ക് നല്ല പാട്ട് വെച്ചു തരാം കേട്ടോ. ബൈ. അപ്പോൾ നമ്മുടെ ഗെയിം സെഗ്മെന്റിൽ അധിക സമയം മുന്നോട്ട് പോകാനില്ല, കാരണം നമുക്ക് 25 യെസ്, അതിന് മുന്നേ പാട്ടുകൾ കേട്ട് ചില്ലായിട്ടിരിക്കുക. അപ്പൊ പറഞ്ഞത് ഒരു വാക്ക് വെച്ചിട്ട് അങ്ങനെ ഈ പൂ വെച്ചിട്ടൊരു ബാക്കി ഒരു 4 പാട്ടൊക്കെ പറഞ്ഞേ.
1: പറഞ്ഞല്ലോ ഇനി പൂ പൂതാ പൂ കായം പൂ താഴം പൂ ഭൂമി ഉണ്ട് പഴയ പാട്ട. ഇനി പൂക്കൾ പനിനീർ പൂക്കൾ പൊക്കി പറ
0: സാധന
1: പൂക്കുള്ളൊളിന്തിരിക്കും പനിക്കൂട്ടം അതിശയം.
0: ഓ തമിഴും
1: യാ എല്ലാ ഭാഷയും പൂ. പിന്നെ പൂക്കൾ പൂഹും എനിക്കറിയില്ല. വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടോ?
0: ഇല്ല, പൂ വെച്ച് ഒരു പണ്ട് പറഞ്ഞ മാത്രം. അടുത്ത ആൾ വിളിച്ചു, എടുക്കട്ടെ. ഹലോ റെയിൻബോ.
1: പേരെന്താ?
0: ജ്യോതിക്ക് നാണം വരുന്നു.
1: എന്താ ജ്യോതി മിണ്ടാത്തെ?
0: കഴിഞ്ഞ ആഴ്ച ജ്യോതി വിളിച്ചതിന്റെ എക്സൈറ്റ്മെന്റ് ഇപ്പഴും ജ്യോതിക്ക് മാറിയിട്ടില്ല. ജ്യോതിയുടെ കൂടെയുള്ള ആരായിരുന്നു? ജ്യോതിയുടെ കൂടെയുള്ള ഭർത്താവിന്റെ പേര് ഞാൻ മറന്നുപോയി.
2: ജോർജ്.
0: ജോർജ് ജ്യോതി കുടുംബം. അപ്പോ ഇവർക്ക് വെച്ചു കൊടുക്കേണ്ട വാക്ക് ഏതാണ്? മത്സരിക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ് കുട്ടികൾ. പറയൂ
1: വാക്ക്.
0: ചിരി ചിരി ചിരി ചിരി ചിരി ചിരി. ദൂരം പാട്ടുണ്ട് ചിരി വെച്ചിട്ട്.
1: ഓ എന്നാ പൂവിന്റെ പാട്ടുകൾ പറയൂ അഞ്ചെണ്ണം.
0: നമ്മള് പറഞ്ഞാ പറയരുതേ.
1: അതന്നെ വേറെ പറയണം. പെട്ടു.
2: ഞാൻ നിങ്ങൾ പറഞ്ഞ കേട്ടില്ല.
1: ആ അപ്പൊ കുഴപ്പമില്ല, പഠിക്കോ. പറട്ടെ.
2: പിന്നെ പൂനിലാമഴ പെയ്തിറങ്ങി.
1: മെടുക്കി. എന്നിട്ട്
0: ഏറെക്കുറെ
1: അടുത്തത്
0: അങ്ങനെ.
1: അടുത്തത്
2: പിന്നെ
1: കൂട്ടാ. അടുത്തത് ഒറ്റക്കിറങ്ങി പാടിയാ മതി, ഇപ്പൊ ജയിക്കും.
0: പൂവാകാം പൂക്കളാകാം. ദൈവം ഉണ്ടാക്കി പാടുന്ന ആശാന്തിയുടെ ജ്യോതി.
1: പൂക്കൾ പനിനീർ പൂക്കൾ സ്വന്തമായിട്ട് വരിയൊക്കെ എഴുതാം.
0: അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മള് തകർത്തേനെ. അപ്പൊ കഴിയോ? അഞ്ജനായോ?
1: അഞ്ജനായി.
0: മിടുക്കി
1: മിടുക്കി.
0: അപ്പൊ കവിതയൊക്കെ എഴുതാൻ നല്ല നല്ല കഴിവുള്ള കുട്ടിയാണ് കേട്ടോ. ജോർജിന് ഇതുപോലെ പാട്ടുണ്ടാക്കി പാടി സുഖിപ്പിക്കാറുണ്ടോ? ജോർജേട്ടൻ, ജോർജേട്ടൻസ് പൂരം സിനിമയില് അത് ചിരി വെച്ചിട്ടായിരുന്നു. കൂടെ കൂടെ നല്ല പാട്ട്, നല്ല പാട്ടും ഡെഡിക്കേഷൻ സജഷൻ വല്ലതും ഉണ്ടോ?
2: ഡെഡിക്കേഷൻ എന്റെ പ്രിയതമന് വേണ്ടിട്ട്.
0: എന്താ വിളിക്ക ജോർജിനെ ജ്യോതി?
2: പിന്നെ
0: ഈ പൂക്കൾ പാടില്ലേ, പൂക്കൾ പറഞ്ഞ പൂക്കൾ വെച്ചിട്ടെ. എന്താ വിളിക്കണ ജോർജിനെ?
2: ജോർജേട്ടാ.
0: ജോർജ് തിരിച്ചെന്താ വിളിക്ക ജ്യോതിനെ?
1: ജിയോ.
2: പറയട്ടെ,
3: നിന്റെ ഷൊട്ടോണില്ലടാ, ഷൊണ്ടാവല്ലടാ, ഷൊക്കുമണി അല്ലേ
0: സ്നേഹം കൊണ്ടാ. നീ പാട്ട് ഇപ്പൊ പല ദിവസം മുഴുവൻ കേൾക്കാൻ പറ്റില്ല. 71 വാർത്ത ഉണ്ട്. ബൈ ബൈ
1: ബൈ
0: ജോർജേട്ടൻ, ബൈട്ടാ. അപ്പൊ നമുക്ക് വാട്ടിലേക്ക് പോവാം.
1: യെസ്.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി യു എയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണയറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. യു ഡി എഫ് നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ് യു ജി പുനഃപരീക്ഷ ജൂൺ 21-ന്. എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. കേരളത്തിൽ കാലവർഷം മെയ് 26-ന് എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സ്വാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റെടുത്ത ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. സന്ദർശനവേളയിൽ ഗാംഗ്ടോക്കിലെത്തുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് യു എയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ പ്രസിഡന്റിനെ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ ഔദ്യോഗികമായി സ്വീകരിച്ചു. തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുകയും ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം എന്നീ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്തു. യു എ ഇയിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. നിലവിലെ ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ചർച്ചകളും നയതന്ത്രവുമാണ് പോംവഴിയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: पूरे विश्व पर दिखाई दे रहा है. भारत ने हमेशा समस्याओं के समाधान के लिए डायलॉग और डिप्लोमेसी

0: the public that we all must go free, open और सेफ बनाए रखना, ये हमारी सबसे बड़ी प्राथमिकता है.
1: പ്രതിരോധ പങ്കാളിത്തത്തിനായുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം സംബന്ധിച്ച ധാരണാപത്രവും ഇരുവരും കൈമാറി. ഇന്ത്യയിൽ കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുള്ള ക്ലസ്റ്റർ സ്ഥാപിക്കാനും ധാരണയായി. കൂടാതെ ഇന്ത്യയിൽ $5 ബില്യൺ നിക്ഷേപത്തിന് UAE സന്നദ്ധത അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും. പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് ഇന്ത്യയ്ക്ക് പ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉഗാണ്ട, മലേഷ്യ, ക്യൂബ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. കൃഷി, കാലാവസ്ഥ, പരിസ്ഥിതി, ഊർജ്ജം, ആരോഗ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള വിദേശകാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയെ എല്ലാ ബ്രിക്സ് അംഗങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും അഭിനന്ദിച്ചതായും കൂടുതൽ സഹകരണത്തിന് പിന്തുണ നൽകിയതായും അദ്ദേഹം പറഞ്ഞു.
3: These meetings covered areas such as agriculture, climate, environment, energy, health, ICT, science and technology, labor, tourism, youth affairs, disaster risk reduction, industry and finance. All the BRICS members and partner countries were very appreciative and supportive of India's chairship priorities on the theme building for resilience, innovation, cooperation and sustainability.
2: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. ബി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിൽ ഉണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ BD സതീശൻ ഗവർണറെ സന്ദർശിച്ച് MLA മാരുടെ പിന്തുണക്കത്ത് കൈമാറി. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, PJ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെ നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. തന്റെ രാഷ്ട്രീയ ഗുരുവായ G കാർത്തികേയന്റെ വസതിയിലും BD സതീശൻ ഇന്ന് സന്ദർശനം നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: നീറ്റ്, UG പുനഃപരീക്ഷ June 21 നടക്കും. May 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ്, UG പരീക്ഷ നടത്തുക. കേരളത്തിൽ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 ആണ് വിജയശതമാനം. 30,514 കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. 410,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻ വർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ലയും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. സേ പരീക്ഷ June 1 നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആഹ്വാനത്തിന് പിന്തുണയുമായി സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗുകൾ, വർക്ക് ഫ്രം ഹോം എന്നിവ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ജഡ്ജിമാർ കാർ പോളിംഗ് ക്രമീകരണങ്ങൾക്ക് തീരുമാനിച്ചതായും സുപ്രീംകോടതി പറഞ്ഞു. രജിസ്ട്രിയിലെ ജീവനക്കാരിൽ 50% പേർക്ക് ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോം അനുവദിക്കാനും കോടതി തീരുമാനിച്ചു. പുതിയ പ്രതിരോധ പദ്ധതികൾ ദേശീയ സുരക്ഷയും രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആന്ധ്രാപ്രദേശിലെ പുട്ടപ്പർത്തിയിൽ പുതിയ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാം കേന്ദ്രത്തിന് തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം.
5: ഫ്യൂസ് ജോ ഹോതാ ഹൈ വ കിസി ഭീ ഗോളാ ബാരൂദ് കാ സബ്സേ യ ഇംപോർട്ടന്റ് ഹിസ്സ ഹോതാ ഹൈ ചാഹേ ആർട്ടിലറി ഷെൽ ഹോ ബോംബ് ഹോ യ കോയി ഭീ യുദ്ധ സാമഗ്രി ഹോ ബിനാ ഭരോസേമന്ദ് ഇലക്ട്രിക് ഫ്യൂസ് കേ സബ് ബേകാർ ഹൈ. यहां बनने वाले अत्याधुनिक फ्यूज हमारी सेनाओं को ताकत देंगे और यह प्रोजेक्ट हमारी एमिनिशन

0: मैन्युफैक्चरिंग में सेल्फ रिलायंस आत्मनिर्भरता का एक नया चैप्टर जोड़ेगा।
1: രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച എണ്ണ കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. സി എൻ ജിയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. അടുത്ത 2-3 ദിവസങ്ങളിൽ ആൻഡമാൻ നിക്കോബാർ, വടക്കുകിഴക്കൻ ഇന്ത്യ, കേരളം, മാഹി, കർണാടക, പശ്ചിമബംഗാൾ, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, ഛത്തീസ്ഗഡ്, അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ കാലവർഷം മെയ് 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിലെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ജപ്പാനെ നേരിട്ടുള്ള ഗെയിമുകൾക്കാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. അതേസമയം വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പി വി സിന്ധു ജപ്പാൻ താരത്തോട് പരാജയപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി യുഎഇയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണയറിയിച്ചു പ്രധാനമന്ത്രി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. യുഡിഎഫ് നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21. എസ്എസ്എൽസി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. കേരളത്തിൽ കാലവർഷം മെയ് 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി സ്റ്റേഷൻ ഓഫ് നേഷൻ റെയിൻബോ 107.5 ഓൺ ദി ഗോ
1: ഡ്രൈവ് ടൈം മ്യൂസിക്.
0: ഹലോ, ആരാണ്?
2: എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ ഷമീറാണ്.
0: ഷമീർ, പിന്നല്ലേ ഷമീറിനെ മറക്കോ.
2: ഇത് മറ്റേ വിഷയം.
0: ആ, മറ്റു വിഷയമൊന്നുമില്ല, ഇത് ഒറ്റ വിഷയമുള്ളത്. ഒരു ഒരു ഒരു
1: വാക്ക് പറയും,
0: വാക്ക് പറയും, അതിന് അഞ്ച് പാട്ടങ്ങ് പാടണം,
1: അത്രയുള്ളൂ. സിമ്പിൾ
0: പറയട്ടെ.
1: മുത്ത്
0: മുത്ത് മുത്ത്
2: എന്റെ വേറെ എന്തെങ്കിലും പറഞ്ഞുകൂടായിരുന്നു.
0: മുത്ത് ചെന്തൊരു പാട്ടുണ്ട്. പൊന്ന്, എന്നാ പൊന്ന് വെച്ച് പിടിച്ചോ. പൊന്ന് പൊന്ന്
1: പൊന്ന് വെച്ച്
2: പാടാ.
0: പൊന്ന് ചിരി ഓ മിടുക്കൻ. പിന്നെ
2: ചിരിക്കുമ്പോൾ
0: ആയിരം പേര് വരും. നോക്കിയിരുന്നോ? പിന്നെ അഞ്ചെണ്ണം വേണം. വേഗം വേഗം വേഗം, സമയം പോയി കഴിയുന്നു. ഇനിയുണ്ട്, പറയണോ മനുഷ്യ? ചിരി, ആ ഇനിയുണ്ട്, വേമ്പറ. ശേ, അപ്പൊ ഗ്രാജ്യം ചെയ്യാം. ക്രോണിക് ബാച്ചിലെ പാട്ട് ചേരട്ടോ. ഓക്കെ ഓക്കെ ബ്രോ,
2: എന്ന്
0: വേമ്പറ വേമ്പറ ഇപ്പൊ സമയം തരും.
2: അത് മറ്റേ
0: അത് ഞാൻ 9 മണിക്ക് ശേഷം വെച്ചേരാ കേട്ടോ. അതങ്ങനെയാണ്, സെറ്റ് ഓഫ് പാട്ടുകൾ ഇത് വെച്ചേക്കണം മനുഷ്യ ഞങ്ങള്. ഓക്കെ ഷമീറെ,
2: കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കും. കാരണം നിങ്ങളുടെ അവതരണം നന്നാകുന്നുണ്ട്. പക്ഷെ പിന്നെ നിങ്ങൾ
0: എന്റെ ഷമീറെ, ഷമീറിന്റെ സ്നേഹം അയ്യനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. എന്റെ ഷമീറിന്റെ ഒരിക്കലെങ്കിലും ഞാൻ നേരിട്ട് കാണും.
1: ഞാനും
2: അതെ, മറ്റേ മറ്റൊരു ഷീലനെ
0: ഷീലന്റെ ഗുമ്മലെ അത് വിളിച്ചു സാന്ദ്രിക്ക് എനിക്ക് സംതൃപ്തിയായി.
1: അതെ, എന്റെ വാസ്കുച്ചേട്ടാ,
0: ഷമീർ കൊച്ചേട്ടൻ.
1: അതെ,
2: ഞാനേ കഴിഞ്ഞ ദിവസം ചേർത്തലക്ക് പോയപ്പോഴത്തേക്കും ഒരു മുറുക്കാങ്കടം ഒരു മറ്റേ സർബത്ത് കുടിച്ചു.
0: സർബത്ത് ഷമീർ
2: സർബത്ത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാന് എനിക്ക് സർബത്തിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ്
0: ആണ്. സർബത്താണ് മെയിൻ.
2: അപ്പൊ ഞാന് ഒരു അമ്മമ്മയാണെന്ന് വെച്ച് അത് ഉണ്ടാക്കി കൊടുക്കണേ. അപ്പൊ ഞാൻ ചോദിച്ചേ ടീച്ചർ ആയിരുന്നോന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു എങ്ങനെ മനസ്സിലായി, ഞാന് ടീച്ചർ ആയിരുന്നോന്ന് ചോദിച്ചത് കറക്റ്റായിരുന്നു. അംഗനവാടിയാണോ സ്കൂളാണോ കോളേജാണോ എന്നൊന്നും ചോദിച്ചില്ല.
0: ടീച്ചറാണോന്ന് വെച്ച് കറക്റ്റായില്ലേ. ഭീകരാ. അപ്പൊ എന്തായാലും അമ്മ എല്ലാതൊരു ദൈവമുണ്ടോ പാട്ട് ഞാൻ നോക്കപ്പെടുത്തു വെച്ചു തരാം കേട്ടോ. ഓക്കെ.
1: Bye-bye.
0: Bye-bye.

0: ശരി, അപ്പോ പാട്ടിലേക്ക് പോകുന്നു. വേഗം വിളിച്ചോളൂ 0484242801. പൂജ്യം 4842481.
1: അപ്പൊ നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
0: ദേവരുന്ന് പാട്ട്.

0: അങ്ങനെ ഇന്നത്തെ രസകരങ്ങളായിട്ടുള്ള കുറെ കുറെ കോഴ്സ് ഉണ്ടായിരുന്നു. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് കേട്ടോണ്ടിരിക്കുന്നത്. കഴിഞ്ഞു,
1: അതെ കഴിഞ്ഞു.
0: ഇനി എന്താണ്
1: ഇനി നമുക്ക് എന്താണ്?
0: എനിക്കറിയായിരുന്നു, എനിക്കതറിയില്ല എന്നുള്ളത്. ഇനി നമുക്കുള്ളത് വാർത്തയുണ്ട്. വാർത്ത കഴിഞ്ഞിട്ട് റെയിൻബോ റോക്സ് ലിമാ സണ്ണി വരുന്നുണ്ട്
1: കിടിലൻ പാട്ടുകളുമായിട്ട്.
0: യെസ്, ആ കിടിലൻ സംഭവങ്ങളുമായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ. അപ്പൊ ഇത്രയും മനോഹരമായിട്ട് നമ്മൾ ഇലക്ഷൻ റിസൾട്ടില് അല്ല സോറി റിസൾട്ടിന്റെ വിശേഷമൊക്കെ പറഞ്ഞു മക്കളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം എന്നാണ് നിയുക്ത മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ ഇന്ന് പരീക്ഷ എഴുതി ആ വിജയത്തിന്റെ സന്തോഷത്തിലിരിക്കുന്ന മക്കള്, പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരെല്ലാവരും സമാധാനത്തോട് ഉറങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മഴ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെ. ഈ സങ്കടങ്ങളെല്ലാം ആ വരാൻ പോകുന്ന മഴയിൽ അങ്ങ് പെയ്ത് പോട്ടെ സാന്ദ്രെ.
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: അപ്പൊ അതുപോലെ ഗെയിമിൽ പങ്കെടുത്ത മനുഷ്യന്മാര്
1: എന്താ
0: മെയിൻ കള്ളത്തരങ്ങളൊക്കെ പാടി കുറച്ച്
1: മനുഷ്യന്മാരുണ്ടായിരുന്നു.
0: പാട്ടാണ് നമ്മുടെ മെയിൻ. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ നമ്മളോടൊപ്പം പങ്കെടുത്ത, പാട്ടിൽ പങ്കെടുത്ത കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമിൽ നിന്ന് തൽക്കാലം സാന്ദ്രയും ശരത്ത് അങ്ങോട്ട് പോവാട്ടോ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെയും
1: ബൈ ബൈ,
0: ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. ദിസ് ഇസ് മീ അജയ് ശരത്.
1: And this is me, Sandra.
0: Signing off. Bye-bye. Take care.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകളുമായി ഞാൻ ശരത്. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി യുഎഇയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ അറിയിച്ച് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. പത്തനംതിട്ടയാണ് വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള ജില്ല. ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. UDF നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ് UG പുനഃപരീക്ഷ June 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. റാഗിംഗ് സംബന്ധമായ പരാതികൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കോളേജ് അധികൃതരോട് നിർദ്ദേശിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ ലഖ്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ബൌളിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
3: Good evening, dear listeners, and welcome to Akashvani Kochi FM Rainbow 107.5. Yet another Friday evening, and it's time to listen to cool, cool tracks in this program, which we call Rainbow Rocks. This is Lumasani joining you from Akashvani Kochi FM Rainbow.

Dear listeners, today is the International Day of Families. You're listening to Rainbow Rocks. This is Lamasani joining you from Akashwani Kochi FM Rainbow, and we're talking about the importance of families. The first area that I'd like to bring to your notice is that emotional support and safety. Families offer a safe harbor, providing emotional security and comfort, which helps members feel loved, valued, and secure. It is also the foundation of socialization and values. A family is a child's first school, where essential values like respect, empathy, compassion, responsibility are taught and instilled. These are just some of the values. അല്ലേ, നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമുക്ക് ഒരുപാട് വാല്യൂസ് ചെറുപ്പം മുതലേ കിട്ടുന്നത്. പറഞ്ഞു തരുന്ന വാല്യൂസ് ഉണ്ട്, പഠിപ്പിച്ചു തരുന്ന വാല്യൂസ് ഉണ്ട്, കണ്ടുപിടിക്കുന്ന വാല്യൂസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വാല്യൂസ്. അപ്പോൾ ഫാമിലി ഒരു വാല്യൂ സിസ്റ്റം ഇൻസ്റ്റിൽ ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഫാമിലിയാണ് നമ്മുടെ ഫസ്റ്റ് വാല്യൂ സിസ്റ്റം ഇൻസ്റ്റിൽ ചെയ്യുന്ന ഒരു എറീന അല്ലെങ്കിൽ ഗ്രൗണ്ട് എന്ന് നമ്മൾ പറയുന്നത്. Let's listen to a couple of tracks and come back in this show, which we call Rainbow Rocks.

ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി യു എയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമുസ് കടലിടുക്കുള്ളിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ അറിയിച്ച പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. പത്തനംതിട്ടയാണ് വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള ജില്ല. ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. യു ഡി എഫ് നേതൃത്വയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപയോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. ആലപ്പുഴ ജില്ലയിൽ ട്രോളിംഗ് നിരോധന കാലയളവിൽ കടൽ നിരീക്ഷണത്തിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി വള്ളം വാടകയ്ക്ക് നൽകാൻ താൽപര്യമുള്ള ഉടമകളിൽ നിന്നും കൊട്ടേഷനുകൾ ക്ഷണിച്ചു. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ മറ്റന്നാൾ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാസലഹരി മരുന്നായ എം ഡി എം എയുടെ വൻ ശേഖരവുമായി യുവാവ് കൊല്ലം സിറ്റി പോലീസിന്റെ പിടിയിലായി. കൊറിയർ വഴി ലഹരി വ്യാപാരം നടക്കുന്നതായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കേരളത്തിൽ കാലവർഷം ഈ മാസം 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ.

Listen to your favorite tracks on Kochi FM Rainbow 107.5.

0: D. Puranadeswari will be the chairperson of the committee. The committee comprises of 18 members from Lok Sabha and 10 members from Rajya Sabha. The members of the lower house include prominent personalities like Hema Malini, Harsimrat, Kumar Badal and Ikra Chaudhary. In IPL cricket, chasing a target of 188 runs set by Chennai Super Kings, Lucknow Super Giants were 164 for 3 in 16 overs at Ighana Cricket Stadium, Lucknow, when reports last came in. Chennai Super Kings scored 187 for 5 in stipulated 20 overs. And that is the end of this news bulletin.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10:02. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ശ്രോതാക്കൾക്കൊപ്പം വീണ്ടും ചേരുന്നു നാളെ രാവിലെ 5:53 മുതൽ. എല്ലാവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.